ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 30. കൊല്ലവർഷം 1201, മിഥുനം 6. 2026 ജൂൺ 20, ശനിയാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
2: ഒരു സൽസ്വഭാവമുള്ള മനുഷ്യൻ നമ്മുടെ നാടിനും വീടിനും നല്ല മുതൽക്കൂട്ടായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നല്ല ശീലങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സൽഗുണമുള്ള മനുഷ്യനായി മാറുന്നത്. സ്വഭാവശുദ്ധിയുള്ള വ്യക്തികൾക്കാണ് ഇന്നത്തെ കാലത്ത് ഏറെ ക്ഷാമം അനുഭവപ്പെടുന്നത്. പ്രധാനമായും വിദ്യാർത്ഥികളാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. സത്യം, നീതി, അച്ചടക്കം, ഔദാര്യം, സ്നേഹം എന്നിങ്ങനെ നിരവധിയായ മാനുഷിക മൂല്യങ്ങൾ ആദ്യം തളിരെടുക്കേണ്ടത് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ തന്നെയാണ്. അത്തരം സദ്ഗുണസമ്പന്നരായ വിദ്യാർത്ഥികളാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായി മാറുന്നത്. സംഘർഷഭരിതമായ സ്കൂൾ കലാലയ അന്തരീക്ഷം സമകാലിക സമൂഹത്തിൽ നാം ദിവസേന കാണുന്നു. വിദ്യാർത്ഥികളിൽ പകയുടെയും പ്രതികാരത്തിൻ്റെയും വിഷം നിറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അവർ തമ്മിൽ നടക്കുന്ന അതിമാരകമായ സംഘടനകൾക്ക് ഉത്തരവാദികൾ ആരാണ്? അറിവ് പകർന്നു നൽകുന്ന പവിത്രമായ സരസ്വതി ക്ഷേത്രങ്ങളാവുന്ന കലാലയമുറ്റങ്ങളിൽ രക്തം വീഴുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നാം ഓരോരുത്തരും ആഴത്തിൽ ചിന്തിച്ച് പരിഹാരം കാണേണ്ട ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം രൂപപ്പെടുത്തുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ആവുന്നു എന്നതാണ് പരമമായ വസ്തുത. വിദ്യാലയവും വീടും നാടും ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അത്തരം ഇടങ്ങളിലെ നല്ല വ്യക്തികളാണ് ഈ രൂപപ്പെടുത്തലിന് നിദാനമായി മാറുന്നത്. വിദ്യാലയങ്ങളിൽ അധ്യാപകരും സഹപാഠികളും വീട്ടിൽ മാതാപിതാക്കളും സഹോദരങ്ങളും നാട്ടിൽ നല്ല സുഹൃത്തുക്കളും ആണ് ഇത്തരം സൽഗുണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത്. കുട്ടികളുടെ ഇളം മനസ്സുകളിൽ നിന്ന് നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോൾ അവർ കുട്ടികൾ അല്ലാതാവുന്നു. ഇത്തരം നഷ്ടപ്പെടലിന് പ്രധാനമായും കാരണമാകുന്നത് സമൂഹ മാധ്യമങ്ങളും തിന്മകളെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളും നന്മകളുടെ സന്ദേശം പകർന്നു നൽകാത്ത ടെലിവിഷൻ പരമ്പരകളും തന്നെയാണ്. ഇത്തരം ദൃശ്യമാധ്യമ കാഴ്ചകൾ അവരുടെ കളങ്കരഹിതമായ മനസ്സുകളെ തീർച്ചയായും മലീമസമാക്കുന്നുണ്ട്. ബാല്യം നഷ്ടമാവുന്ന കുട്ടികൾ മുതിർന്നവരെ പോലെ സംസാരിക്കുവാനും പെരുമാറുവാനും സമൂഹത്തിൽ തിന്മകളുടെ വിളനിലമാവാനും ശ്രമിക്കുന്നു. അത് സംഘർഷങ്ങളിലും കുട്ടികളുടെ ജീവൻ നഷ്ടമാവുന്ന ദുര്യോഗങ്ങളിലേക്കും എത്തിപ്പെടുന്നു. വളരെ ആരോഗ്യകരമായ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഓരോ വിദ്യാലയങ്ങളിലും സൃഷ്ടിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ കൂടി അനിവാര്യതയാണ്. ഓരോ വിദ്യാർത്ഥിക്കും നല്ല മാതൃകയായി അധ്യാപകരും ഓരോ അധ്യാപകനും നല്ല ശിഷ്യരായി വിദ്യാർത്ഥികളും മാറേണ്ടതുണ്ട്. തിന്മകളിലും കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെടാതെ നന്മകളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ കുട്ടികളെ സഹായിക്കുന്ന അധ്യാപകരും അവരുടെ വാക്കുകളെ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല വിദ്യാർത്ഥി സമൂഹവും നമ്മുടെ നാടിനും രാഷ്ട്രത്തിനും വിലമതിക്കാനാവാത്ത മുതൽക്കൂട്ടാണ്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഘടനയ്ക്ക് മാത്രമേ നല്ല വ്യക്തികളെയും നല്ല സമൂഹത്തിനെയും സൃഷ്ടിക്കുവാൻ സാധിക്കൂ. സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. പ്രത്യേകിച്ചും ആ വ്യക്തി സ്വായത്തമാക്കുന്ന പ്രായോഗിക വിദ്യാഭ്യാസത്തിന്, പ്രായോഗികമായ ജീവിതത്തിന് പ്രായോഗികമായ വിദ്യാഭ്യാസ ശൈലിയാണ് ഏറ്റവും ആവശ്യം. വിദ്യാലയങ്ങളിൽ ലഭിക്കുന്ന പ്രായോഗിക വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി തീരുന്നത്. ആ വ്യക്തിയുടെ സ്വഭാവഘടന രൂപപ്പെടുത്തുന്നതിലും അവൻ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടതെന്നും മറ്റുള്ളവരോട് അവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നും അവന് ലഭിച്ച പ്രായോഗിക വിദ്യാഭ്യാസം അവനെ പഠിപ്പിക്കുന്നു. ഈ പഠനവും വിജ്ഞാനവുമാണ് ഒരു വ്യക്തിയെ നാടിനും രാഷ്ട്രത്തിനും വീടിനും ഉപകാരപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുന്നത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, ബാലാമണിയമ്മയുടെ കവിത, മഴുവിൻ്റെ കഥ, ആലാപനം കെ എൻ മീര, തുടർന്ന് പ്രഭാതഗീതം. ഇതിൽ ജയവിജയ, അമ്പിളി, യേശുദാസ് എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. പ്രഭാതഗീതത്തെ തുടർന്ന് മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം.

0: 7 മണിക്ക് ഓപ്പൺ ഫോറം ആദ്യമായി, തുടർന്ന് ആരോഗ്യം അമൂല്യം, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് കിഞ്ചന വർത്തമാനം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. ഏഴ് 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കേൾക്കാം ഇളയ നില. 8:30 സസ്നേഹം. ഈ പരിപാടിയിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ജിഷ ജോൺ. 9:00 സുവർണമലരുകൾ. 9:30 പൂക്കൂട. തിരൂർ കൂട്ടായി SHM UP സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 12:40 വാർത്താ ദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 കേൾക്കാം ഗസൽ. വൈകിട്ട് 3:55 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ വെച്ച് PM സമ്മാൻ നിധിയുടെ 23rd ഗഡു വിതരണം ചെയ്യുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ, അനുരാജ് AK നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, ഇടുക്കി ജില്ല. 6:15 കേൾക്കാം പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും, പച്ചക്കറി വിളകൾക്കൊപ്പം ഇത്തിരി നേരം സുനിത ഷാജിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം ഗ്രീഷ്മജാലകങ്ങൾ, രചന ചന്ദ്രൻ പൂക്കാട്, സംവിധാനം ശ്രീ കൃഷ്ണകുമാർ. 8:40 ചലച്ചിത്രഗാനങ്ങളാണ്. 9:15 കായികോത്സവം, ക്ഷമിക്കണം കായികലോകം. 9:30 ആരോഗ്യവാണി. അന്താരാഷ്ട്ര യോഗാ ദിനം, സിന്ധു PU അഭിമുഖം. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ വിവേക് ഹർമെ പങ്കെടുക്കുന്നു. 11:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കാവ്യാഞ്ജലി, മഴുവിൻ്റെ കഥ.
1: കാവ്യാഞ്ജലി.

0: ബാലാമണി അമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ചൊല്ലുന്നത് കെ എൻ മീര.
1: തീജ്വാല പാളിക്കെട്ടു കനലായി കരിയായി തീർന്നപ്പോൾ സ്വയമേ

0: ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ചൊല്ലിയത് കെ എൻ മീര.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ആദ്യം ജയവിജയ പാടിയ ഗാനം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ സാമ്പത്തിക അധ്യായത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. പുതിയൊരു വികസന മാതൃകയ്ക്കാണ് ബജറ്റ് അടിത്തറയിട്ടിരിക്കുന്നത്. സർവ്വതലസ്പർശിയായ വികസനവും യുവതലമുറയ്ക്കുള്ള പുതിയ വാതിലുകളും തുറന്നിടുകയാണ് 2026 ഈ ഇടക്കാല ബജറ്റ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവതരിപ്പിച്ച സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷത്തിന്റെ ചികിത്സാ സഹായമാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഒരു പുതിയ ദിശ സമ്പദ്വ്യവസ്ഥയ്ക്ക് വരുത്തുന്ന രീതിയിലാണ് ഈ ബജറ്റെന്ന് അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക കാര്യ വിദഗ്ധനായ ഡോക്ടർ രാജേഷ് SP.
4: ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പുതുമ എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്. ഇവിടെ ചിലവിൽ കുറവ് വരുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വരവിലും 20,000 കോടിയുടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഭൂപരിഷ്കരണം 2 എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോൾ ഭൂമി ഏറ്റെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളില്ല, ചുവപ്പ് നാടയിലൊക്കെ പെട്ട് കുരുങ്ങിക്കിടക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഭൂപരിഷ്കരണം. പിന്നെ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞു വരുന്ന ഈ തുറമുഖങ്ങളുടെ വികസനവും തുറമുഖങ്ങളെയും കരമാർഗങ്ങളെയും ശരിയായി ഘടിപ്പിക്കുന്ന ഒരു വികസനം, അത് സിംഗപ്പൂരിലും നെതർലൻഡ്സിലും വളരെ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകളാണ്. മറ്റൊരു കാര്യം ഈ ബഡ്ജറ്റിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വയനാട് പോലെ സ്ഥലങ്ങളിൽ ട്രൈബലിന് മാത്രമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു, അതിലൊക്കെ വലിയൊരു വിഷൻ ഉണ്ട് എന്ന് പറയാം. നടപ്പാക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു വിഷനായിട്ടുള്ള കാര്യമാണത്. കാരണം ഒരുപാട് പേറ്റന്റ് നമുക്ക് വേണ്ടെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം സ്ഥിതിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് വൻ പദ്ധതികളും മാറ്റിവെച്ച് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു രീതി അദ്ദേഹം ആലംബിച്ചില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ദീർഘകാലത്തേക്കുള്ള നല്ല പ്ലാനുകളാണ്. ജെൻസികൾക്ക് വേണ്ട ഇന്നത്തെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ദീർഘവീക്ഷണം കൈവന്നിട്ടുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാർക്കൊക്കെ പരിഷ്കാരങ്ങൾക്കൊന്നും കൂടുതൽ ഊന്നൽ നൽകിയില്ല. സാമ്പത്തിക വ്യവസ്ഥ ഇത്രയും വളരെ മോശമാണ്. സർക്കാർ ജീവനക്കാർക്കൊക്കെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണങ്ങളൊക്കെ നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ തന്നെ നമുക്ക് 74% അധികമാണെന്ന് ധവളപത്രം പറയുന്ന സ്ഥിതിക്ക് അതൊക്കെ വളരെ കരുതലോടെ നോക്കേണ്ടതാണ്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് മെഡിസെപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും മെഡിസെപ്പിൽ ഇപ്പോഴും ക്ലെയിം കിട്ടാതെ നിരവധി പേര് വിഷമിച്ച് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു മാറ്റം വരുത്തണം. മെഡിസെപ്പിൽ സമഗ്രമായ ഒരു മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാർ ജീവനക്കാർക്ക് ഒരു ആശ്വാസം പകരുന്നതാണ്.
3: കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വലിയ മാറ്റങ്ങൾക്കാണ് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ വഴി തുറക്കുന്നത് എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റായ റൌഷൻ KP.
5: ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിലൂടെ ഒരുപാട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയൊരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഈ നോളജ് വാലി എന്ന ഒരു ആശയം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരുപാട് പുറത്തുള്ള രാജ്യങ്ങൾ ഇത് ഭംഗിയായിട്ട് നടപ്പാക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതായത് പുറത്തുള്ള വലിയ യൂണിവേഴ്സിറ്റികളും കോളേജുകളെയും കേരളത്തിലോട്ട് ആകർഷിക്കുകയും കേരളത്തിൽ ഓൾറെഡി ഉള്ള നല്ല സ്ഥാപനങ്ങളുമായിട്ട് അവർ കൈകോർത്ത് ഒരു ഒരു ഗ്ലോബൽ സ്കൂൾ ഹൗസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോഡൽ ഒരു വലിയൊരു

0: സ്റ്റെപ്പാണ്. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഓൾറെഡി ഉണ്ട്. നല്ലൊരു സാക്ഷരതയും ഇംഗ്ലീഷിലുള്ള എല്ലാവർക്കുമുള്ളൊരു പ്രാവീണ്യതയും ഒരു ആരോഗ്യപരമായിട്ടാണെങ്കിലും ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മെച്ചപ്പെട്ട പുരോഗതികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതിന് ഗുണകരമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നത് മാക്സിമം തടയുകയും കേരളത്തിൽ തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള കുട്ടികളെ കേരളത്തിലോട്ട് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു മോഡൽ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു ടൂറിസം മേഖലയും കൂടി അതിനോടുകൂടി നമ്മൾക്ക് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആയാലും കേരളത്തിൻ്റെ പുറത്തുള്ള കുട്ടികളും ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികളും കേരളത്തിലൊരു ഒരു സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റി ഒരുപാട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻഡസ്ട്രി മേഖലയിൽ നോക്കുമ്പോൾ നമ്മൾ 10,000 പുതിയ MSME തുടങ്ങുക എന്നുള്ളൊരു പദ്ധതിയായിട്ടാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സർക്കാർ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ തന്നെ നല്ലൊരു ജോലി സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പുതിയ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും അതിലൂടെ നല്ലൊരു വരുമാനം ആൾക്കാർക്കാണെങ്കിലും ഗവൺമെൻറ്റിനാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനൊരു ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുകയും ഇൻഡസ്ട്രി വൈസ് ഒരുപാട് മുന്നോട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ഇതിലൂടെ പറയാതെ അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ആദ്യമായിട്ട് നമുക്കൊരു AI മന്ത്രാലയം കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡിസ്കഷനും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും ശക്തമായിട്ടുള്ളൊരു പ്രതീക്ഷ.
1: യുവാക്കൾക്കും പുതിയ തലമുറയ്ക്കും വൻ പ്രാധാന്യമാണ് ഈ ബജറ്റ് നൽകുന്നത്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല MSc എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1st വിദ്യാർത്ഥിനി അമാന റഹ്മ.
2: ദുരന്ത നിവാരണം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി റിസ്ക് അനലിറ്റിക്സ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കോർഡിനേഷൻ തുടങ്ങിയ മേഖലകൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തത്തിന്റെ പ്രതിരോധത്തിലും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ കേരളം മാതൃകയായി മാറുവാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഡിസൈൻ ആർക്കിടെക്ചർ മേഖലയെ മുൻനിർത്തിക്കൊണ്ട് കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നിലവിൽ സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള എഞ്ചിനീയർമാർക്ക് റീ ഓറിയന്റേഷൻ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ വളരെ മികച്ച കേരള മോഡൽ പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭക്ഷ്യ വ്യവസായത്തെ മുൻനിർത്തി പ്രാവർത്തികമാക്കുമെന്നും റെമിറ്റൻസ് എക്കണോമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കണോമി എന്ന നിലയിലേക്ക് കേരളത്തിനെ മാറ്റുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരണം, ജെൻസി ന്യൂജൻ ടെക്നോളജി മേഖലയിൽ റോബോട്ടിക്സ്, ഡാറ്റ, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ സൈബർ സുരക്ഷയും സ്വകാര്യതയും മുൻനിർത്തിക്കൊണ്ട് പ്രയോജനപ്പെടുത്താൻ സ്കീം കൊണ്ടുവരുമെന്നും കൊച്ചിയിൽ JC ഡാനിയൽ ഫിലിം സിറ്റി, സ്ത്രീകൾക്ക് വേണ്ടി ഷീ സ്കൂട്ടറുകൾ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞതുപോലെ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യയാത്ര തുടങ്ങി കേരളത്തിന്റെ സമഗ്ര മേഖലയെയും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനിടെ മലപ്പുറത്ത് രാജ്യാന്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം പണിയുമെന്ന പ്രഖ്യാപനം മലയാളികളെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ജനപ്രിയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നു സ്പോർട്സ് ലേഖകനായ കമാൽ വരദൂർ.
3: വേൾഡ് കപ്പ് ഏറ്റവും സന്തോഷത്തോടു കൂടി കാണുന്നവരാണ് മലബാർകാർ. വലിയ സ്ക്രീൻ പ്രദർശനം നടക്കുന്നുണ്ട്, എല്ലായിടത്തും അതിന്റെ ആവേശങ്ങൾ നമുക്കറിയാം. പക്ഷേ നമ്മൾ വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു നിരാശ പലപ്പോഴായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാറുള്ളത് ഇന്ത്യ കളിക്കാറില്ല എന്നുള്ളതാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടില്ല. അതിനൊരു കാരണം, അടിസ്ഥാന കാരണം തേടുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളുടെ കുറവാണ്. സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഒരു ഉന്നത നിലവാരം, രാജ്യാന്തര നിലവാരം അല്ലെങ്കിൽ ഒരു ദേശീയാന്തര മീൻസ് രാജ്യാന്തര മത്സരങ്ങൾക്കൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ വേദികളില്ല. അപ്പോൾ അത്തരം വേദികൾ വരുമ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് നല്ല കളികൾ നമുക്ക് ലൈവായിട്ട് അപ്പോൾ മലബാറിലെ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും അത് നേരിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് കളിച്ച് വളരാനുള്ള വലിയ വേദിയായിട്ടത് മാറും. അതായത് അവർക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റി, ഇപ്പം നമ്മളിപ്പം അമേരിക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയൊക്കെ കായികമായിട്ടുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഒളിമ്പിക്സ് ഒക്കെ വരുമ്പോഴൊക്കെ ഇവരൊക്കെ അമേരിക്ക ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ വളരെ ഉന്നത നിലവാരത്തിൽ കൂടുതൽ മെഡലുകളൊക്കെ സ്വന്തമാക്കുന്നത്. അപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കായികമായിട്ട്, പക്ഷേ അത്യാധുനിക സംഖ്യ

0: സാങ്കേതിക സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാണാം, അത് പരിചയപ്പെടാം, അതിലൂടെ വളരാം, ധാരാളം മത്സരങ്ങൾ വരും, അങ്ങനെ വളരെ പോസിറ്റിവിറ്റി ധാരാളമുണ്ട്. എന്തായാലും ഏറ്റവും നല്ല പ്രഖ്യാപനമാണ്, അത് പ്രാവർത്തികമാവണം.
1: കോഴിക്കോടിന് ലൈറ്റ് മെട്രോ, ഇൻഫോ പാർക്കിന്റെ നിലവാരത്തിലേക്ക് സൈബർ പാർക്ക്, ഉരുൾപൊട്ടൽ ബാധിച്ച വിലങ്ങാടിന് പ്രത്യേക പാക്കേജ്, എം ടി വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് 50 കോടി, മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം, വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, കരിപ്പൂരിനെ ബന്ധിപ്പിച്ച് ഏവിയേഷൻ ഹബ്ബ്, മലപ്പുറത്ത് ക്യാൻസർ സെന്ററിന് 100 കോടി എന്നിങ്ങനെ മലബാറിനെയും പരിഗണിച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ബാധ്യതകൾ ഏറെയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് യുവാക്കളെയും വ്യവസായങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിടുന്ന സമ്മിശ്രമായ ഒരു വികസന രേഖയാണ് ഈ ബജറ്റ്. പ്രഖ്യാപനങ്ങളുടെ പണം കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നതിലായിരിക്കും ഇനി ബജറ്റിന്റെ വിജയം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ശ്രദ്ധ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. വെസ്റ്റ് ഹിൽ ഗസ്റ്റ് ഹൌസ് തൂഫാൻ ISM സംസ്ഥാന പ്രചാരണ ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നു, കാലത്ത് 8 മണിക്ക്. ടൗൺഹാൾ ഹൈ ബീറ്റ്സ് മ്യൂസിക് ട്രൂപ്പ് സംഘടിപ്പിക്കുന്ന എല്ലാവരും പാടണ് സംഗീത പരിപാടി 9 മണിക്ക്. സുവർണഗീതങ്ങൾ കരോക്കെ ഗാനമേള വൈകിട്ട് 5 മണിക്ക്. കുന്ദമംഗലം ഹൈസ്കൂൾ ഗ്രൗണ്ട് എം എ റസാഖ് MLA നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിക്കലും എജു കാർണിവലും ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നു, കാലത്ത് 9 മണിക്ക്. ജില്ലാ വെറ്റിനറി കേന്ദ്രം കർഷക പരിശീലന ഹാൾ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിക്കുന്നു, കാലത്ത് 9:30. ചുറ്റുവട്ടം സമാപിക്കുന്നു. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400024440.
7: 9400024440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
8: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹി ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000+ പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻ ടി എ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ്പ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതൻ്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിൻറ്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ

0: പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ രണ്ടു പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1-ൽ നിന്ന് 400-ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജിത് തിലക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി 16 മാസം നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 4 നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത്

0: 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഒഡീസ പശ്ചിമബംഗയോ പ്രവാസേ ഭവിഷ്യതി. ഒഡീസായാഹ മയൂർഭഞ്ജ് മണ്ഡലെ രാഷ്ട്രപതി ദ്രൌപദി മുർമു വര്യായാഹ അഷ്ടഷഷ്ടിതമേ ജന്മദിവസോത്സവേ പ്രധാനമന്ത്രി തയാ സഹ പഹാഡ്പുര ഗ്രാമേ സമ്മിലിതോ ഭവിഷ്യതി. തദനന്തരം തൌ നേതാരോ ഒഡീസാരാജ്യ മോഹന ചരണ മാഝി പ്രശാസനസ്യ വർഷദ്വയസ്യ കാര്യകാല പൂർത്യവസരെ ഏകാം വിശാല ജനസഭാം സംബോധയിഷ്യതഃ. യത്ര ഹി സപ്തചത്വാരിംശത് സഹസ്ര കോടിതോപ്യധിക രൂപ്യകാണാം വികാസാത്മക പരിയോജനാനാം ശുഭാരംഭോ ഭവിഷ്യതി. പശ്ചിമബംഗെ പ്രധാനമന്ത്രി പശ്ചിമബംഗ ദിവസാവസരെ ഭാഗം ഗ്രഹിഷ്യതി. യത്ര ഹി അനേകാസാം പ്രണാലീനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. അസ്മിന്നേവ അവസരെ പ്രധാനമന്ത്രി പിഎം കൃഷി സമ്മാന നിധിം പ്രസാരയിഷ്യതി, യേന ദേശസ്യ 9.44 കോടി കൃഷകേഭ്യഃ 80.88 ലക്ഷം രൂപ്യകാണി സാക്ഷാത് തേഷാം വിത്തകോശേഷു സ്ഥാനാന്തരിതാനി ഭവിഷ്യന്തി. എൻടിഎ ഇതി രാഷ്ട്രീയ പരീക്ഷാ സംഘടനേന പ്രഖ്യാപിതം യത് ശ്വഃ ആയോജ്യമാനായാഃ നീറ്റ് യുജി 20-26 പുനഃ പരീക്ഷായാഃ നിഷ്പക്ഷം പാരദർശം ച സഞ്ചാലനായ വയം പൂർണ്ണരൂപേണ സജ്ജാഃ. പരീക്ഷേയം ഭാരതസ്യ 150+ നഗരേഷു വിദേശസ്യ ച 14 നഗരേഷു ആയോജ്യന്തേ. ഇത്യന്തരാലെ എൻടിഎ സംസ്ഥാ പരീക്ഷാർത്ഥീനാം സഹായാർത്ഥം ഏകാം ആധികാരിക വാട്സ്ആപ് വാഹിനീമപി നിരമാത്. സംഘടനേന സ്പഷ്ടീകൃതം യത് സർവേ ആധികാരികാഃ സന്ദേശാഃ കേവലം തസ്യ പ്രമാണീകൃത സംഖ്യാതഃ ഏവ പ്രേഷയിഷ്യന്തേ. സാ സംഖ്യാ വർത്തതെ 9178279802877 ഇതി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര പ്രത്യപാദീത് യത് അശാന്ത ജഗതി ഭാരതേന സ്വകീയ രാഷ്ട്രഹിതസ്യ രണനീതിക സ്വായത്തതായാഃ അഥ ബഹുധ്രുവീയതായാഃ രക്ഷണം കുർവതാ സഹൈവ വിഭിന്ന ഭൌഗോളിക ക്ഷേത്രൈഃ സഹ സ്വസംബന്ധാഃ ഇതോപി സുദൃഢാഃ കരണീയാഃ. നവദില്ല്യാം ഭാരത അമേരിക്ക മഞ്ചസ്യ ഗോഷ്ഠ്യാഃ സത്രം സംബോധയൻ ഡോക്ടർ ജയശങ്കരഃ അവോചത് യത് അനേക ജടിലതാസു സത്സു അപി ഭാരതാമേരിക്ക ദേശയോർ സഹഭാഗിത്വം വിഭിന്നേഷു ക്ഷേത്രേഷു അവിരതം വർധമാനമസ്തി. തേന സ വിശേഷം പ്രകടീകൃതം യത് യഥാ യഥാ ഭാരതസ്യ വൈശ്വിക ഉത്കർഷോ ഭവിഷ്യതി തഥാ തഥാ തസ്യ രാഷ്ട്രീയ ഹിതാനി അപി വിശാലാനി വിവിധാനി ച ഭവിഷ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദില്ല്യാം ആയോജിതസ്യ ഏകസ്യ കാര്യക്രമസ്യാന്തർഗതം പ്രധാനമന്ത്രി വികസിത ഭാരത റോസ്ഗാർ യോജനായാം 400+ലക്ഷം പ്രോത്സാഹന രാശിം വിതരിതവാൻ. ഏകസ്മിൻ മഹത്വപൂർണേ നിർണയെ സർവോച്ച ന്യായാലയഃ ഉദഘോഷയത് യത് നിർധാരിതെ പദപഥി ചലനസ്യ അധികാരഃ നാഗരികസ്യ മൌലികാധികാരോ വർത്തതേ. ന്യായമൂർത്തി പി എസ് നരസിംഹ അഥ ന്യായമൂർത്തി എ എസ് ചന്ദ്രൂർക്കർ ഇത്യനയോ പ്രതിപാദിതം യത് നിർധാരിത പദപതി ചലനസ്യ നാഗരികസ്യ മൌലികോ അധികാരഃ പ്രാഥമികഃ അസ്തി, സഹൈവ യന്ത്രീകൃത വാഹനാനാം ഗമനാഗമനസ്യ അപേക്ഷയാ അസ്യ പ്രാഥമികത ഭവിഷ്യതി. ഫിഫ വിശ്വകപ്പ് പ്രതിയോഗിതായാം മെക്സിക്കോ ദലേന ദക്ഷിണ കൊറിയാദലം 1-0 അങ്കാന്താരാലയന പരാജിതം. ക്രിക്കറ്റ് ക്രീഡായാം ഭാരത അഫ്ഗാനിസ്ഥാനയോർമധ്യേ തൃതീയ അന്തിമ ച ഏകദിവസീയ സ്പർധാ അദ്യ അപരാഹ്ണേ ചെന്നൈ നഗരസ്യ എം എ ചിദംബരം ക്രീഡാംഗണേ ഭവിഷ്യതി. അവധേയം യത് ഏഷ ദ്വന്ദ്വ അപരാഹ്ണേ സാർധൈകവാദനത സമാരപ്സ്യതേ. ഇതി വാർത്താഃ.
2: ആകാശവാണി കോഴിക്കോട്.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യമായി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എഴുത്തായാലും അഭിനയമായാലും സംവിധാനമായാലും ഒക്കെ ഇതും. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാൽ എപ്പോഴും എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ ഒരു വഴിയല്ലേ, എഴുത്തും വായനയും ചേർത്തുകൊണ്ട് തന്നെയാണ് ആക്ടിങ്ങിനെ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ഈ വായനശാലകളിൽ ചേർന്നിട്ട് വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ നാടകങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയും ആ നാടകത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ 15 വയസ്സ് കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വായനശാലയുടെ, കസ്തൂർബാ വായനശാലയുടെ വാർഷികാഘോഷത്തിന് ശിവരാത്രിയിൽ അമ്പലപ്പറമ്പിൽ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് അതിനകത്ത് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് ചേട്ടന്മാരുടെ കൂടെ ഏറ്റവും ചെറുപ്പമുള്ള, ഏറ്റവും പയ്യൻ ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീവേഷമാണെന്നുള്ളതാണ്. അന്ന് സി എൽ ജോസിൻ്റെ ജ്വാല എന്ന് പറയുന്ന ഒരു നാടകം എടുത്തിട്ട് അതിനകത്ത് സുമ എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്യാനായിട്ട് അവരെന്നെ തീരുമാനിക്കുകയും ഞാനൊരു സ്ത്രീവേഷം കെട്ടിയിട്ട് സ്ത്രീയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ചെയ്യുന്നത് 28-30 വയസ്സുള്ള ചേട്ടന്മാർ. അവർ നാടകത്തിൻ്റെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ അവർക്കൊരു പെൺകുട്ടി അഭിനയിക്കാൻ പാകത്തിനുണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഹൈറ്റുണ്ട്. അന്നും കൂട്ടത്തിൽ പൊക്കം കൂടി ഒരു ആളെന്ന് പറയും ഏറ്റവും മെലിഞ്ഞ കക്ഷിയാണ്. എൻ്റെ ഒരു മുഖത്തിനകത്ത് കൃത്യമായിട്ടൊരു സ്ത്രീയാക്കി മാറ്റാൻ എളുപ്പമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിട്ട് എന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നതൊരു സ്ത്രീവേഷമാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയലോഗ് പഠിക്കുന്നു, വൈകുന്നേരങ്ങളിൽ ചെന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷവും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവരെല്ലാം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളൊരു റിഹേഴ്സൽ ക്യാമ്പുകളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ പറയും നമുക്ക് നമ്മൾ ചെയ്യേണ്ട വേഷം എന്ന് പറയുന്നത് ഡയലോഗുകൾ പഠിച്ച് മാത്രം പോയാൽ പോരാ എന്ന തരത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പം ആ വഴി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു വഴിയിൽ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അതുവരെ നമ്മളൊരു ആൺകുട്ടി എന്ന് പറയുന്ന ഒരു ലൈനിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ആളുകളോട് സംസാരിക്കുന്നത് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞത് 70-കളുടെ ഒരു കാലത്തുള്ള ഒരു കാര്യമാണ്. അപ്പം അന്ന് ഈ 70-കളുടെ പകുതിയിൽ അപ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ നിൽക്കുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ പോലും അറിയാതെ എന്നെ അവർ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും അല്ലാതെ നമ്മൾ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിധിവരെ നമ്മളുടെ ഒരു ജീവിതത്തിൽ സ്ത്രീകളെ ഒബ്സർവ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ചീത്തവിളിയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഈ പെണ്ണുങ്ങളിങ്ങനെ ഈ ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് നോക്കുന്നത്, അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർമാർ, ചിലപ്പോൾ ടീച്ചർമാരെ കാരണം എന്ന് വെച്ചാൽ കഥയിലെ കഥാപാത്രം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 22-24 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ 15 വയസ്സുള്ള ഞാൻ ഈ പെണ്ണുങ്ങളിങ്ങനെ വളരെ ഇതായിട്ടിങ്ങനെ ഒരു തരം സ്റ്റെയറിങ് സ്വഭാവത്തിൽ നോക്കുമ്പോൾ അവരെന്തിനാണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രദ്ധകളായിരുന്നു. പക്ഷേ ആ സാധനം കേൾക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവർ നമ്മളോട് ചീത്ത വിളിക്കുക ചെയ്തിട്ടുള്ളത് നീ ഇവനെന്തിനാണ്. അപ്പോൾ എന്നെ ഒരു പരിധിവരെ ഇവരുടെ കൂടെ പോകുമ്പോൾ പോലും ഞാൻ ഈ വഴിയിൽ നിന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു വളരെ കൃത്യമായിട്ട് അതൊരു കുറ്റകരമായ കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അന്നത് എനിക്കൊരു ആവശ്യമായിട്ട് തോന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തലവേദന ഉണ്ടായിരുന്നുള്ളൂ. ആ തലവേദന ഞാൻ കൃത്യമായിട്ട് അന്ന് പല ടീച്ചർമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ചേച്ചിമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇതെല്ലാം കേട്ടുപോയിട്ടും ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊരു പരിധി വരെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീ ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമുക്കത് അതിനൊരു ഗുണമുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വലിയ തോതിലുള്ള ഒരു ഗുണമുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്ത് പോവുകയാണ്. ഇന്നും നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മളത് കൃത്യമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നല്ല. ഞാൻ അന്ന് നാടകത്തിൽ ചെയ്ത സാധനം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിലേക്ക് വന്നപ്പോഴും ചെയ്തത്. കാരണം ജൂഡ് അട്ടിപ്പേരി ഡയറക്റ്റ് ചെയ്ത് PF മാത്യു സ്ക്രിപ്റ്റ് ചെയ്ത ശരറാന്തരം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്

അതിനകത്ത് ഒരു വേഷം, അത് ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനല്ല, മാത്യൂസ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്തൊരു വേഷം അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാളെന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനകത്ത് അവിടെ നിന്നുകൊണ്ട് ഈ ഡയറക്ഷൻ സൈഡ് കൂടി പഠിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അതിൻ്റെ സാധ്യതയിലേക്ക് ചെന്നപ്പോഴാണ് അതൊരു വളരെ ഹ്യൂമറസായ ഒരു ക്യാരക്ടർ. അതിനകത്തും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടയലവക്കത്തെ വീട്ടിലെയും റോഡുകളിലെയും പെൺകുട്ടികളെ നോക്കി നടക്കുന്ന ഒരു പൂവാലൻ ക്യാരക്ടറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്ത്രീകളോട് മുഴുവൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. അത് ആ സിനിമയിൽ, ഐ മീൻ ആ ടെലിവിഷൻ സീരിയലിലെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ രണ്ടേ രണ്ട് സീനുകളിൽ മാത്രം വന്നിരുന്ന ഒരു കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് ഇത് സ്പോൺസർഷിപ്പ് അതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള പി ആർ ശ്യാമളയുടെ ആ നോവലിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു പോകുന്നതിനകത്ത് ഏറ്റവും ഹ്യൂമറസ് ആയിട്ടൊരു റിലീഫ് ക്യാരക്ടർ ഇത് മാത്രമാണെന്ന് ഗോദ്രേജിൻ്റെ കമ്പനി അന്ന് സ്പോൺസർ ചെയ്യാൻ നിന്നപ്പോൾ ആ രണ്ട് സീൻ മാത്രം വന്ന കക്ഷിയെ പിന്നീട് ഒരു അഞ്ചാറ് എപ്പിസോഡുകളിലേക്ക്

0: രാജീവ് അഞ്ജലിനോടൊപ്പം ഈ തങ്കക്കൊലുസ് എന്ന തമിഴ് സിനിമ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ തമിഴ് സിനിമയിലേക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എൻ എൽ ബാലകൃഷ്ണന് വേണ്ടി വെച്ചിരുന്ന ഒരു വേഷമായിരുന്നു. അത് മ്യൂസിയം ക്യൂറേറ്ററുടെ ഒരു ക്യാരക്ടർ. അപ്പം പുള്ളി വരുന്നത് വരെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം പത്മനാഭപുരം പാലസ് 7-7 ദിവസത്തെ പെർമിഷൻ കിട്ടിയിട്ട് 7-ാമത്തെ ദിവസം ഇയും 6-ാമത്തെ ദിവസം ഇയാൾ വരില്ല എന്ന് തീരുമാനിച്ച 7-ാമത്തെ ദിവസം രാജീവേട്ടൻ എന്നോട് പറയുന്നു, മധു അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്ത് എനിക്ക് കുറേ കൂടെ താടിയും ധാരാളം മുടിയും ഉണ്ടായിരുന്നു, വലിയ ജുബ്ബയൊക്കെ ഇട്ട്, കാരണം പുള്ളിക്ക് വേണ്ടി എൻ എൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി തയ്പ്പിച്ചുറപ്പിച്ച ഒരു ജുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. അത് ക്യൂറേറ്ററുടെ റോളാണ്. പക്ഷേ ആ ജുബ്ബയൊക്കെ വെട്ടിമാറ്റിയിട്ട് ഏറ്റവും അവിടെ കിട്ടിയ ഒരു വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ടിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഒരു സിനിമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി പോയിട്ട് തിരിച്ച് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരുന്നത് ആ തങ്കക്കൊലുസ് റിലീസ് ചെയ്തില്ല. പക്ഷേ പിന്നീട് രാജീവിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്തും ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴും എന്നെ പിടിച്ച് അഭിനയിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതും ആ സിനിമയിൽ നിന്നും അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഞാൻ ഫസ്റ്റ് റീല് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പോർഷൻസ് മുഴുവൻ മാറ്റിവെക്കുന്നതിന്, കാരണം അത് ആവശ്യമില്ല എന്ന് ഈ റീൽ ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചെയ്ത വെച്ച ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ കാശ്മീരം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തുടർച്ച പോലെ ഒന്നൊന്നിൽ നിന്ന് മാറി, ഒരു സ്ത്രീ വേഷത്തിൽ നിന്ന് മാറി, ഒരു ഹ്യൂമറസ് ക്യാരക്ടർ മാറി, വളരെ സീരിയസ് ആയൊരു ക്യാരക്ടർ എന്ന് മാറി, അതൊന്നും അല്ലാത്ത നെഗറ്റീവ് ഷെയ്ഡിലുള്ള കാഴ്ചയിൽ ആദ്യം പോസിറ്റീവാണെന്ന് തോന്നിച്ച ഒരു ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നെഗറ്റീവായൊരു ഷെയ്ഡിലേക്ക് മാറിപ്പോകുന്ന ഒരു പ്രോസസ്സിൽ പോകുന്ന ആക്ടിങ്ങിൻ്റെ ഒരു ഇതല്ല. പിന്നീട് ആ സിനിമ ചെയ്തതിൻ്റെ പുറത്ത് തന്നെയാണ് വാർദ്ധക്യപുരാണം പോലെയുള്ള സിനിമകളിൽ. അപ്പോൾ നമ്മൾ ഒന്ന് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നിൻ്റെ ഒരു തുടർച്ച പോലെ ചെയ്തു പോകുന്നത് വേറൊരു തരത്തിലേക്കൊക്കെ മാറ്റി എഴുതപ്പെടുകയും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബിഹേവിയർ സ്ട്രക്ചറിനെ, അതിനകത്തുണ്ടാക്കുന്ന കാര്യങ്ങളെയെല്ലാം മാറ്റി എഴുതപ്പെടുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം ശരീരം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരമാണ്. ഈ എഴുത്തുകാരന് മഷിയും പേനയും പോലെ തന്നെ ഒരു ടൂള് തന്നെയാണ്. അയാളുടെ മനസ്സിനകത്തുണ്ടാക്കുന്ന കാര്യങ്ങളൊരു ടൂള് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്ടേഴ്സിനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഒരു പരിധിവരെ നമ്മൾ പറയും, നമ്മൾ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു തുടർച്ചയുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്നെ പഠിപ്പിച്ച ആ നാടക വേദിയിലെ ഗുരുക്കന്മാർ, നാടകത്തിന് ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാർ, രാജേന്ദ്രൻ ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർ മുഴുവൻ ആദ്യമായിട്ട് നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട ആളുകൾ, എനിക്ക് മുമ്പിലൂടെ നടന്നുപോയ ആ സ്ത്രീകൾ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്നെ മോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ, അത് കഴിഞ്ഞപ്പോൾ, അത് ആ നാടകം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ നന്നായി എന്ന് അന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് എത്രയോ കാലം ആ പേരിൽ എന്നെ വിളിച്ചിട്ടുള്ള, അതൊരു അപരനാമമായിട്ട് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ ഈ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ആ കാര്യത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയെന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യ വഴി എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയുന്നതും.
1: നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ.
2: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം.
1: വരണ്ട വായ അഥവാ സീറോസ്റ്റോമിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മാഹി ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഖിൽ രാജ്.
2: പലരും അവരുടെ വായ വരളുന്നതിനെ കുറിച്ച് പരാതി പറയുന്നത് ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും. വായ വരളുക എന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. വായിലെ ഉമിനീർ ഗ്രന്ഥികൾക്ക് വായ നനക്കാൻ ആവശ്യമായ ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരണ്ട വായ അഥവാ സീറോസ്റ്റോമിയ എന്ന് പറയുന്നത്. വരണ്ട വായയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. പ്രായാധിക്യം, ഉമിനീർ ഗ്രന്ഥിയിലേക്കുള്ള നാഡീക്ഷതം, ചില രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ക്യാൻസറിൻ്റെ ചികിത്സ, പുകയിലയുടെയും മദ്യത്തിൻ്റെയും അമിതമായ ഉപയോഗം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, റേഡിയോതെറാപ്പി എന്നിവയും കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്.

0: വായിൽ വരൾച്ച അല്ലെങ്കിൽ വായ ഒട്ടിപ്പിടിക്കൽ, ചവയ്ക്കാനും വിഴുങ്ങാനുമുള്ള ബുദ്ധിമുട്ട്, വായനാറ്റം, തൊണ്ടവേദനയോട് കൂടിയ വരണ്ട തൊണ്ട, പരുക്കൻ ശബ്ദം, വരണ്ട നാക്ക്, നാക്കിലെ പൂപ്പൽ വളർച്ച, ഭക്ഷണ സാധനങ്ങളുടെ രുചിവ്യത്യാസം, കട്ടിയുള്ളതും മണമുള്ളതുമായ ഉമിനീർ, ഇവയൊക്കെ വരണ്ട വായയുടെ ലക്ഷണങ്ങളാണ്. രോഗനിർണയം പലപ്പോഴും ലക്ഷണങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഉമിനീരിൻ്റെ അളവ് പരിശോധിക്കുക, അതിലെ ധാതുക്കളുടെ അളവ് പരിശോധിക്കുക എന്നിവ കൂടാതെ സയലോഗ്രഫി എന്ന ഇമേജ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനവും മനസ്സിലാക്കാൻ സാധിക്കും. വരണ്ട വായ ഉള്ളതായി സംശയം തോന്നിയാൽ ആദ്യം ഒരു ഡെന്റിസ്റ്റിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ചിലപ്പോൾ രക്തം പരിശോധിച്ചും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ കണ്ടെത്താൻ സഹായിക്കും. പരിഹാരമാർഗങ്ങൾ: ചൂടുള്ളതും ഉപ്പുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, കഫീൻ, പുകയില തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുക, നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ആൽക്കഹോൾ രഹിത മൗത്ത് വാഷ് ഉപയോഗിക്കുക, ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക, ഫ്ലോസിംഗ് ശീലമാക്കുക, സൈലറ്റോൾ അടങ്ങിയ ച്യൂയിംഗം ചവയ്ക്കുക എന്നിവ ഒരു പരിധിവരെ വരണ്ട വായയെ പ്രതിരോധിക്കാൻ സഹായിക്കും.
1: വരണ്ട വായ അഥവാ സീറോസ്റ്റോമിയ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മാഹി ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഖിൽ രാജ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരങ്കാവ്.
4: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
5: എന്റെ ചേട്ടാ, ഇതെന്ത്? ഓഫീസ് ഒന്നും തുറക്കണ്ടേ?
1: എന്നാ പറ്റിയടാ?
5: ഞാൻ എത്രയായി ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നു.
1: എടാ വേണു, ഓഫീസ് തുറക്കേണ്ട സമയം ആവുന്നല്ലേ ഉള്ളൂ.
5: അതെയോ?
1: നിന്നോട് ആര് പറഞ്ഞു ഇത്ര നേരത്തെ തന്നെ വന്ന് ഇവിടെ കുത്തിയിരിക്കാൻ?
5: ഈ ലോക കയ്പ് മത്സരം തുടങ്ങിയതോടെ എന്റെ സമയബോധം ആകെ തകരാറിലായിരിക്കണം ഏട്ടാ.
1: എടാ, ലോക കയ്പ് മത്സരമല്ല, ലോക കപ്പ്. ഇടയ്ക്കൊക്കെ ഒന്ന് നാക്ക് വടിക്കണം, അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധി കിട്ടില്ല. കപ്പ് കപ്പ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ.
5: നാക്ക് വടിക്കാത്തത് കൊണ്ടൊന്നുമല്ല,
1: പിന്നെ
5: എന്നെ സംബന്ധിച്ച്
1: ഓ,
5: ഇതിപ്പോ ലോക കയ്പ് മത്സരമായി മാറിയിരിക്കുകയാണ് എന്റെ ഏട്ടാ.
1: എടോ, ലോകർക്ക് മുഴുവൻ മധുരമായ കാര്യം നിനക്ക് മാത്രം എങ്ങനെയാ വേണു? കയ്പായി പോയെ, അതാ എനിക്ക് മനസ്സിലാവാത്തെ.
5: രാത്രി മുഴുവൻ പിള്ളേർ കിടന്ന അലർച്ചയും ബഹളവുമല്ലേ, സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല.
1: ഓഹോ,
5: അതുകൊണ്ടാണ് ഞാൻ ലോക കയ്പ് മത്സരം എന്ന് പറഞ്ഞത്.
1: ആണോ?
5: ഇനി കുറച്ചുനാള് ഇമ്മാതിരി ബഹളത്തിന്റെ ഇടയിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങേണ്ടി വരും.
1: എടാ, നീയൊക്കെ എവിടെ കിടന്ന് ആയി ഉറങ്ങുന്നേ? നിന്റെ റൂമിൽ പോയി കഥകടച്ച് കിടന്ന പിള്ളേരുടെ ശബ്ദമൊന്നും കേൾക്കത്തില്ലല്ലോ. അവിടെ കിടന്ന സുഖമായി ഉറങ്ങാൻ പറ്റില്ലേ?
5: കുറച്ചായി ഞാനും പിള്ളേരോടൊപ്പം കളിയും കണ്ട് ടി വി റൂമിൽ തന്നെയാ കിടപ്പ്.
1: അത് കൊള്ളാം.
5: ഗോളടിക്കുന്നേരം പിള്ളേരുടെ ഒരു ലോക ബഹളവും ആർപ്പും കേട്ട് ഞെട്ടി ഉണരും. അങ്ങനെയാണ് എന്റെ ഉറക്ക് പോകുന്നത്.
1: എന്റെ വേണു, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് നിന്റെ മുറി പോയി കഥകടച്ച് കിടന്നാ പോരെ. ഈ ബഹളത്തിന്റെ ഇടയിൽ തന്നെ കുത്തി തിരികെ പോയി കിടക്കണോ?
5: നാട്ടുകാരെ, ലോകകപ്പ് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇല്ലെന്ന് പറയുന്നത് മോശമല്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ ബഹളവും സഹിച്ച് ടി വി റൂമിൽ തന്നെ കിടക്കണത്.
1: ഒന്നും പറയാനില്ല, ഒരു വല്ലാത്ത ജന്മം.
5: ഇന്ന് നമ്മുടെ

0: സ്റ്റാഫ് വരില്ലേ? കുറച്ച് പണി ഉണ്ടായിരുന്നു.
1: വരും വരും വരും, വരാതിരിക്കില്ല.
0: പെണ്ണുങ്ങൾ ലോക കയ്പിൽപ്പെട്ട് കാണും, അതാണ് ഇങ്ങനെ ലേറ്റ്.
1: ദാണ്ടേ, നമ്മുടെ ശ്രുതി വരുന്നുണ്ടല്ലോ.
0: എന്താ മാഡം, ലോകകപ്പിൽ പെട്ടുപോയോ ഇങ്ങനെ ലേറ്റ് പിടിക്കാൻ?
2: ഏയ്, ലോകകപ്പിൽ തൊടാൻ പോയതൊന്നും അല്ല, ബസ് വെയിറ്റ് ചെയ്ത് നിന്നതാണ് പറ്റിച്ചത്.
0: നിങ്ങൾ നിത്യേന നടന്നു തന്നെയല്ലേ വരണത്? ഇന്ന് മാത്രം ബസ് പിടിക്കാൻ നോക്കിയതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ.
2: ഇതിലെന്ത് ദുരൂഹതയാണ് വേണോ കേട്ടാ? ഞങ്ങൾക്കിപ്പോ ബസ്സിൽ കാശ് വേണ്ടല്ലോ. എന്നാലൊന്ന് കേറി നോക്കാവുന്ന വെച്ച് കുറച്ചു നേരം നിന്ന് നോക്കി.
1: നോക്കി നോക്കി നിന്നതുകൊണ്ട് ഇന്ന് ബസ് ഉണ്ടായി കാണില്ല അല്ലേ?
2: ബസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കേറാൻ പറ്റണ്ടേ?
1: അയ്യോ,
2: ഭൂലോക തിരക്ക്, അതുകൊണ്ട് നടന്നു തന്നെ പോന്നു.
1: നടക്കണത് തന്നെയാ ശ്രുതി നല്ലത്, വഴിയിൽ നാലാളെ കാണാം, നല്ല ആരോഗ്യം കിട്ടത്തില്ലയോ.
2: നടക്കണോണ്ട് മാത്രം കാര്യായില്ല, നടക്കണ വഴിയിൽ മുഴുവൻ കൈ കിട്ടണത് മുഴുവൻ വലിച്ചെറിയാണ്ടിരിക്കാനും മനസ്സ് കാണിക്കണം.
1: അത് ശരിയാ.
2: ഞാൻ ഈ നടന്നു വരുന്ന വഴിയിലെ പല സ്ഥലത്തും പ്ലാസ്റ്റിക്കും തെർമോക്കോളും ഒക്കെ എത്രയാ വലിച്ചെറിഞ്ഞിരിക്കുന്നേ. ഈ അഴുക്ക് കലർന്ന വെള്ളം എത്ര തരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്.
0: ഞങ്ങൾ പണ്ടേ ഒന്നും വഴിയിൽ വലിച്ചെറിയില്ലട്ടോ. എല്ലാ വേസ്റ്റും പറമ്പിന്റെ ഒരു മൂലയിൽ കൂട്ടിയിട്ട് തീ കൊടുക്കും, പിന്നെ വേസ്റ്റിന്റെ പൊടി പോലും ഉണ്ടാവും.
1: താൻ എന്തൊരു മഹാഭാവിയാണോടോ. ഏ, വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഒരു സാധനവും കത്തിക്കാൻ പാടില്ലാടോ. പ്ലാസ്റ്റിക്കും അതുപോലുള്ള കൃത്രിമ സാധനങ്ങളും ഗ്രീൻ ആർമിക്കാർ വരുമ്പോൾ അവർക്ക് അങ്ങ് കൊടുക്കണം കേട്ടോ. ജൈവ സാധനങ്ങൾ മണ്ണിൽ തന്നെ അലിയാനുള്ള ബയോ കമ്പോസ്റ്റ് സംവിധാനം പോലുള്ളത് നിനക്ക് ഉണ്ടാക്കിയാൽ എന്നാ?
2: നല്ല കോട്ടും സൂട്ടിയോട്ടും മുന്തിയ കാറിൽ പോയാലൊന്നും പരിഷ്കൃതനാവില്ല വേണോട്ടാ. അവരവരുടെ ചുറ്റുപാടുകൾ വൃത്തിയോടെ സൂക്ഷിക്കുന്നവരാണ് ശരിക്കുള്ള പരിഷ്കാരികൾ.
1: 100% സത്യം. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ പോകുമ്പോ വലിയൊരു കാറിൽ നിന്ന് വലിയൊരു ഭക്ഷണ പാക്കറ്റ് പുറത്തേക്ക് എറിയുക.
0: നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നാളെ മുതൽ ഞാനൊരു തികഞ്ഞ പരിഷ്കാരിയാവാൻ തീരുമാനിച്ചു.
1: നല്ല കാര്യം.
0: ഒരു വേസ്റ്റും ഇനി കത്തിക്കില്ല, പുറത്തേക്ക് എറിയൂല.
1: നാളെ മുതൽ അല്ല, ഇന്ന് മുതൽ. ദാ ഈ നിമിഷം മുതൽ എന്ന് തന്നെ ഒന്ന് മാറ്റി പിടിയന്റെ വേണു.
3: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരാങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.

0: കൃഷിദീപം.
1: കേന്ദ്ര സർക്കാരിന്റെ കാർഷികാനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിൽ എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാറ്റ് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്നതിനാൽ കർഷക രജിസ്ട്രി രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത് അല്ലെങ്കിൽ പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം. മഴക്കാലത്ത് പശുക്കളെ പാർപ്പിക്കുന്ന തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കാലിത്തീറ്റ ചാക്കുകൾ ഈർപ്പം തട്ടാത്ത വിധം സൂക്ഷിക്കുക. കുടിവെള്ളം ശുദ്ധമായിരിക്കണം. വെള്ളമെടുക്കുന്ന കിണറുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ നിശ്ചിത അളവിൽ ചേർത്ത് ശുചീകരിക്കണം. തൊഴുത്തിനു ചുറ്റുമുള്ള ചപ്പുചവറുകൾ നീക്കി വൃത്തിയാക്കണം. തൊഴുത്തിനുള്ളിൽ വായു സഞ്ചാരം വർദ്ധിപ്പിക്കണം. ചാണകവും മൂത്രവും അപ്പപ്പോൾ പുറത്തേക്ക് കളയാൻ സൗകര്യമൊരുക്കണം. മഴക്കാലത്ത് രോഗപകർച്ചയ്ക്കിടയാക്കുന്ന ഈച്ചകളെ അകറ്റാൻ യോജിച്ച മരുന്ന് പശുക്കളുടെ ദേഹത്തും തൊഴുത്തിലും നിശ്ചിത ഇടവേളകളിൽ തളിക്കണം.

0: കോഴിക്കോട് സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ സേവന വാർത്തകളിലേക്ക് സ്വാഗതം. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8 മാസം 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. ഇതേ പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പയും അനുവദിക്കും. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെയും കുടുംബശ്രീ CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പകളും അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.ksw.org വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്ന് സമീപിക്കുക. ഫോൺ നമ്പർ 0493624000023.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും റിലേ ചെയ്യുന്നു.
6: നമസ്കാരം, ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ US ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യ താൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. UN ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, AS ചന്ദ്രകർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
0: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു.

0: എൻ ഡി എ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡുവിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.
2: English matters.
3: Hello friends, it's indeed a pleasure to speak to you. കൂട്ടുകാരെ, നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുമാത്രം സന്തോഷമാണെന്നോ. നേരം പുലർന്ന് രാവിലെയായി. ഉച്ചയും മധ്യാഹ്നവും വൈകുന്നേരവും കടന്ന് അസ്തമനവും കഴിഞ്ഞ് ഇരുൾ പരന്നു കഴിഞ്ഞു. രാത്രിയായി. ഇനിയിപ്പോ എങ്ങനെയായിരിക്കണം അഭിവാദനം? A day has dawned, followed by morning, noon, afternoon, and evening, and finally dusk has fallen and it is night. How do I greet people when it is night or after dusk falls?

0: രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചതിരിഞ്ഞ് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരമായാൽ ഗുഡ് ഈവനിംഗ്, പൊതുവായി ഗുഡ് ഡേ. ഈ ഒരു ക്രമം അനുസരിച്ചാൽ രാത്രി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പോരെ? ഇൻ ദ മോർണിംഗ് ഇറ്റ് ഇസ് ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ ഇസ് ഗുഡ് ആഫ്റ്റർനൂൺ, ആൻഡ് ഈവനിംഗ് ഇസ് ഓൾവേസ് ഗുഡ് ഈവനിംഗ്. ഇഫ് വി ഫോളോ ദിസ് ലോജിക്, ഇസ്ന്റ് ഗുഡ് നൈറ്റ് ദ പെർഫെക്റ്റ് എക്സ്പ്രഷൻ ടു ഗ്രീറ്റ് പീപ്പിൾ അറ്റ് നൈറ്റ്? നമുക്ക് ഈ രസകരമായ സംഭാഷണം കേൾക്കാം. ലെറ്റ് അസ് ലിസൺ ടു ദിസ് ഇന്ററസ്റ്റിംഗ് ആൻഡ് ഫണി കൺവെർസേഷൻ. വിദ്യയും ജയയും അത്താഴത്തിന് ഒത്തുകൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഏതാണ്ട് രാത്രി 8 മണിക്ക് കണ്ടുമുട്ടുന്നു. വിദ്യ ആൻഡ് ജയ ഹാവ് അഗ്രീഡ് ടു മീറ്റ് ഫോർ ഡിന്നർ. ദ മീറ്റ് അറ്റ് അറൌണ്ട് 8 PM.
1: ഗുഡ് നൈറ്റ് ജയ.
2: ഹേയ്, വാട്ട് ഈസ് റോങ് വിദ്യ? എന്താണ്, എന്താ പ്രശ്നം?
1: വൈ ഡു യു ആസ്ക്? വാട്ട് ഹാപ്പൻഡ്? എന്തിനാ ചോദിക്കുന്നത്? എന്താ സംഭവിച്ചത്?
2: വിദ്യ, ഡിന്നർ ഹാസ് നോട്ട് ബിഗൺ ആൻഡ് യു സെഡ് ബൈ. ഡിന്നർ തുടങ്ങിയിട്ട് പോലുമില്ല, എന്നിട്ടും നീ യാത്ര പറഞ്ഞു.
1: ഡിഡ് ഐ സേ സോ? ഞാൻ അങ്ങനെ പറഞ്ഞു?
2: യു സെഡ് ഗുഡ് നൈറ്റ് ആസ് സൂൺ ആസ് യു സോ മീ. എന്നെ കണ്ടപ്പോ തന്നെ ഗുഡ് നൈറ്റ് എന്നാണ് നീ പറഞ്ഞത്.
1: ബട്ട് ഇറ്റ് ഈസ് നൈറ്റ് നൗ, ഇസ്ന്റ് ഇറ്റ്? പക്ഷേ ഇപ്പോ രാത്രിയാണ് അല്ലേ?
2: യെസ് ഇറ്റ് ഈസ് നൈറ്റ്. But when you meet someone after 6 PM or after nightfall, you should greet saying good evening. രാത്രി തന്നെയാണ്, എന്നാലും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം, അതായത് ഇരുൾ വീണ് കഴിഞ്ഞിട്ടാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് ഈവനിംഗ് എന്നാണ് അഭിവാദ്യം ചെയ്യേണ്ടത്.
1: Then when should I say good night? അപ്പോ ഗുഡ് നൈറ്റ് എന്ന് എപ്പോഴാണ് പറയേണ്ടത്?
2: വിദ്യ, ഗുഡ് നൈറ്റ് ഈസ് നോട്ട് എ ഗ്രീറ്റിംഗ് ഫ്രേസ്. It is a wish uttered at the time of parting or leaving. Good night or abhivadya vajagamalla. Piriyumbol, adayathu vida chollumbol aanu good night aashamsikkuka.
1: Sorry for the mistake, Jaya, and thank you.
2: You're welcome, Vidya.
1: Bye, Jaya. Good night.
2: Good night, Vidya, and take care.
0: Ippol vyaktamalle raatri aayalum good evening paranjana abhivadyam cheyyuka. പിരിയാൻ നേരം ഗുഡ് നൈറ്റ് ആശംസിച്ച് വിട ചൊല്ലുന്നു. അറ്റ് നൈറ്റ് വി ഗ്രീറ്റ് വിത്ത് ഗുഡ് ഈവനിംഗ് ആൻഡ് ബിഡ് അഡ്യു വിത്ത് എ ഗുഡ് നൈറ്റ് വിഷ്. ഒരു സംശയം ബാക്കിയില്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കും മുൻപ് എന്തിനാണ് ഗുഡ് നൈറ്റ് വിഷ് ചെയ്യുന്നത്? നമ്മൾ എവിടേക്കും പോകുന്നില്ലല്ലോ. അറ്റ് നൈറ്റ് വൈ ഡു വി സേ ഗുഡ് നൈറ്റ് ബിഫോർ വി ഗോ ടു ബെഡ്? വി ആർ നോട്ട് ഗോയിങ് എനിവേ. ഉറങ്ങാൻ നേരം ഒരു ദിവസത്തോട് വിട പറയുകയാണ്. അന്നത്തെ പ്രവൃത്തികളോടും ഇടപെടലുകളോടും കണ്ടുമുട്ടിയവരോടും ചിന്തകളോടും എല്ലാം പുത്തൻ പ്രതീക്ഷയോടെ പുതിയൊരു പുലരിയിലേക്ക് കൺമിഴിക്കാൻ. ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് വി ആർ സെയിങ് ഗുഡ് ബൈ ടു ഓൾ ആർ ആക്ഷൻസ്, ഇന്ററാക്ഷൻസ്, തോട്ട്സ് ആൻഡ് പേഴ്സൺസ് വി മെറ്റ് ഡ്യൂറിംഗ് ദ ഡേ ഗോൺ ബൈ, സോ ആസ് ടു റൈസ് ആൻഡ് ഷൈൻ ടു യെറ്റ് അനദർ പ്രോമിസിംഗ് മോർണിംഗ്.
3: English Matters, presented by Smita Manikoth.
4: Novel Time, Adiyala Pretham, P.F. Matthews ezhuthiya novel.
5: രണ്ടാം വട്ട ഇമ്മാനുവലിനെ പള്ളിയിൽ കൊണ്ടുവന്നത് ആദ്യ കുർബാന സ്വീകരണത്തിനാണ്. അന്ന് അവനും മരിച്ചു. മരിച്ചില്ല, പിന്നെയും കിടന്നു കുറേ കാലം. പിന്നെ തഞ്ചാവൂരിൽ നിന്ന് സഭയുടെ അനുവാദത്തോടെ എക്സോർസിസം ചെയ്യണ ഫാദർ അരുളപ്പ വന്നിട്ടാണ് ബോഡി സംസ്കരിച്ചത്. എന്നിട്ടിപ്പാ ആ ബോഡിയും പോയി. എനിക്കൊരു പിടിയും കിട്ടണില്ല സാറേ. ബെഞ്ചമിനും ഒരു മറുപടിയില്ലായിരുന്നു. പിന്നെ അവരിരുവരും ഒന്നും മിണ്ടാതെ കുറേ നേരം ഇരുന്നു. ഇരുവരുടെയും ശ്വാസോച്ഛ്വാസം ഭാരമേറിയ നെടുവീർപ്പുകളായി മാറിയപ്പോൾ വികാരിയച്ഛൻ പതുക്കെ എണീറ്റ് യാത്ര പോലും പറയാതെ ഇറങ്ങി നടന്നു. എല്ലാ കാര്യങ്ങളെയും ലളിതയുക്തി കൊണ്ട് മനസ്സിലാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ബെഞ്ചമിൻ ആത്മാർത്ഥമായും ആശിച്ചുപോയി. തുടക്കത്തിലതിന് കഴിഞ്ഞിരുന്നു. ഉണ്ണിച്ച

0: ചക്കന്റെ വരവോടെയാണ് എല്ലാ സംഭവങ്ങളും മുന്നിലും പിന്നിലും വേരുകളുള്ളതും വിശദീകരണത്തിന് വഴങ്ങാത്തതുമായ എന്തൊക്കെയോ ആയി മാറിമറിഞ്ഞത്. ജീവിതം നമ്മൾ കാണുന്നതിനപ്പുറം കെട്ടുപിണഞ്ഞ ഊടുവഴികൾ നിറഞ്ഞ സങ്കീർണതകളുടെ കോട്ടയാണ്. സമൂഹത്തിൻ്റെ എല്ലാ ക്രൂരതകളും അനീതിയുമൊക്കെ സഹിച്ചു തളർന്ന കുറേ മനുഷ്യരുണ്ടിവിടെ. അവർക്ക് തിരിച്ചടിക്കാനൊരവസരം വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? പ്രപഞ്ചത്തോട് തന്നെ പകയുള്ളതുപോലെ കറുപ്പൻ പറഞ്ഞു. എന്തെങ്കിലും യുക്തിഭദ്രമായ ഒരു വിശദീകരണം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ബെഞ്ചമിൻ കറുപ്പനെ കാണാനായി ചെന്നത്. നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അയാളിൽ നിന്നുയർന്ന ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. അടിയാളനെയും ഇരകളെയും രക്ഷിക്കാനായി രാഷ്ട്രീയമായി അവതരിച്ച രണ്ടാം ദൈവവും മരിച്ചുകഴിഞ്ഞുവെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുകൂടിയാണ് അയാളത് പറഞ്ഞത്. മനുഷ്യസ്നേഹി പ്രതീക്ഷയുടെ ലോകത്തെ കാണണമെന്ന ചിന്തകൾക്ക് നേരെ അയാൾ കാർക്കിച്ചു തുപ്പി.
1: എനിക്കൊരു യുക്തി അർത്ഥം തോന്നുന്നില്ല സാറേ. എന്തൊരു നാറിയ ജീവിതമാണ് നമ്മളൊക്കെ ജീവിച്ചത്. ഇനി അടിയാളന്മാരെല്ലാം കൂടി പ്രേതമായിട്ടെങ്കിലും തിരിച്ചു വന്ന് പകരം വീട്ടണം. കേക്കുമ്പോ അസംബന്ധമായിട്ടൊക്കെ തോന്നും. സാരുല്ല, എല്ലാ പ്രതീക്ഷയും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂതപ്രേതങ്ങളിലൊക്കെ മനുഷ്യര് വിശ്വസിച്ചു പോകും. ഞാനും ഇപ്പം അങ്ങനെ ഒരവസ്ഥയിലാണ്.
0: കറുപ്പഞ്ചേട്ടൻ എന്താണ് ഈ പറഞ്ഞു വരണത്?
1: ഉണ്ണിച്ചക്കൻ സാറ് ചത്തയാളാണെങ്കിൽ പ്രേതമായിട്ട് വരട്ടെന്നേ. അടിയാളനും വേണ്ടേ ഒരു ദിവസം.
0: യുക്തിയുടെ തെളിമയിൽ നിന്ന് വഴിമാറി അസംബന്ധങ്ങൾ കുമിഞ്ഞുകൂടിയ മിത്തുകളിലും പ്രേതകഥകളിലും കറുപ്പനും കുടുങ്ങിയതായി ബെഞ്ചമിന് തോന്നി. മനുഷ്യൻ അവനെ രക്ഷിക്കുമെന്ന് കരുതിയുണ്ടാക്കിയ എല്ലാ ഉപകരണങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കറുപ്പൻ ആസ്മയുടെ ശല്യത്താൽ സംസാരിക്കാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അയാൾക്ക് കൂടുതൽ സംസാരിക്കാനും വലിയ താൽപ്പര്യമുള്ളതായി തോന്നിയില്ല. നിരാശയോടെയാണ് ബെഞ്ചമിൻ അവിടെ നിന്ന് മടങ്ങിയത്. മുന്നിലുള്ള വഴികളിലെല്ലാം ഇരുട്ടുവീണു കഴിഞ്ഞിരുന്നു.
2: നോവൽ ടൈം. അടിയാള പ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

2025 പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിൽ ഹനാൻ ഷായും റയാനും ചേർന്ന് പാടിയ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. വരികൾ സുഹൈൽ കോയ, സംഗീതം ജേക്സ് ബിജോയ്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ജി എൻ ബാലസുബ്രഹ്മണ്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കർണാടക സംഗീതത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ മഹാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു രാഗമാണ് രമാസദനി. ഈ രാഗത്തിന് സാരംഗ തരംഗണി എന്ന പൗരാണികമായ ഒരു പേരുകൂടി ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ രാഗം അറിയപ്പെടുന്നത് രമാസദനി എന്നുള്ള പേരിലാണ്. ഈ രാഗം കല്യാണി രാഗത്തിൻ്റെ ജന്യമായിട്ടും ധർമ്മവതി രാഗത്തിൻ്റെ ജന്യമായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ രാഗം അദ്ദേഹം കണ്ടെത്തിയത് കല്യാണിയുടെ ജന്യമായിട്ടാണ്. കല്യാണി പാടുന്നതിനിടയിൽ ഗാന്ധാരം ഒഴിവാക്കിയെന്ന് ചില ഫ്രേസുകൾ പാടി നോക്കി, അങ്ങനെ ഒരു രാഗമാക്കി മാറ്റാവുന്ന എല്ലാ ക്വാളിറ്റികളും അതിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനങ്ങനെ രമാസദനി എന്നൊരു പേരുമിട്ട് ആ രാഗത്തിൽ ഒരു കൃതിയും അദ്ദേഹം രചിക്കുകയുണ്ടായി. ഈ രാഗത്തിലുള്ള ഒരു ചലച്ചിത്ര ഗാനമാണ് ഇന്ന്. സംഗീതം വി ദക്ഷിണാമൂർത്തി. 1973 പുറത്തിറങ്ങിയ വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ പി ഭാസ്കരനാണ്. പാടിയത് ശ്രീ യേശുദാസും ശ്രീമതി എസ് ജാനകിയും. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

സിനിമയെ അറിഞ്ഞ് അതിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം സംഗീതം വിളക്കി ചേർക്കുന്ന ഇളയരാജയുടെ വൈദഗ്ധ്യം പിന്നണി സംഗീതത്തിലും വ്യത്യസ്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്തു. ഭാവസൗന്ദര്യം കൊരുത്തുവെച്ച ഹൃദയം തൊടുന്ന ഈണം. പി കെ ഗോപിയുടെ വരികൾ ചേതോഹരം. എസ് പി ബിയുടെയും ചിത്രയുടെയും ഗാനാമൃതം പെയ്യുന്നിത. ചിത്രം അനശ്വരം.

ഇന്ന് കാലത്ത് 8:30 സസ്നേഹം, തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ജിഷ ജോൺ. 9:00 പഴയകാല മലയാള ചലച്ചിത്രഗാനങ്ങളുമായി സുവർണമലരുകൾ. ഒൻപത് 30 പൂക്കോട. ഈ പരിപാടിയിൽ തിരൂർ കൂട്ടായി SHM UP സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഉച്ചയ്ക്ക് 12:40 വാർത്താ തരംഗിണി, വൈകിട്ട് 3:55 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ വെച്ച് PM സമ്മാൻ നിധിയുടെ 23rd ഗഡു വിതരണം ചെയ്യുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ, അനുരാജ് AK നടത്തുന്ന പ്രഭാഷണം. ഇതിനെ തുടർന്ന് കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. ആകാശവാണി കോഴിക്കോട്. ഇനി 8:00 സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: The main national celebration will be held at Kolkata's historic Red Road under the leadership of Prime Minister Narendra Modi, where he will lead the nation in the common yoga protocol. Moreover, President Draupadi Murmu will be the chief guest at the state-level program in Jabalpur, Madhya Pradesh tomorrow. Moving on to sports, in men's cricket, the third and final ODI match of the series between India and Afghanistan will be played at the M.A. Chidambaram Stadium in Chennai this afternoon. The match is scheduled to begin at 1:30 p.m. The hosts have already secured the series with a 2-0 lead and will be aiming to complete a clean sweep of the three-match series. And now for a look at today's newspapers, it's over to Subhadra.
1: Thank you, Naresh. U.S.-Iran meet put off over Lebanon clashes. Israel-Hezbollah agreed to a truce but region on edge is a top headline in the Times of India. Yogi vows strict action Ayodhya funds row. Bid to defame says SIT will reveal the truth within 15 days. SP Congress spreading falsehoods is a top headline in the Asian Age. The Supreme Court has declared that every citizen has a fundamental right to walk on a demarcated footpath, holding that this right is primary and takes precedence over the movement of motorized vehicles, as it delivered a far-reaching judgment that could reshape urban planning and road design across the country, reports Hindustan Times. Delhi High Court upholds government order blocking Telegram to secure NEET retest. Government empowered to issue emergency blocking directions under IT Act, writes the Indian Express. In its editorial title, Trump's Versailles and a Chance for Peace, the Tribune writes that there is delicious irony in the fact that President Trump signed the Memorandum of Understanding with Iran at Versailles on June 17. The terms of Trump's surrender at Versailles are a far cry from the conditions that he had unilaterally set for the Iranians. Like the original Treaty of Versailles in June 1919, this one will have a profound psychological impact, not just on the US, but also on Israel, on the Gulf states, and indeed on Iran itself. And finally, an app, Abhigyan, has been launched that will soon enable police and agencies to carry out instant fingerprint-based verification of criminal records using scanners linked to a database of over 1.3 crore suspects and convicts, reports The Hindu. And with that, it's back to you, Naresh.
0: Thank you, Subhadra. But now, before we end the bulletin, the headlines once again. President Draupadi Murmu and Prime Minister Narendra Modi to inaugurate and lay foundation stone of development projects worth over 47,000 crore rupees in Odisha's Mayurbhanj district today. Prime Minister Modi to release 23rd installment of the PM Kisan to over 9 crore farmers from Hooghly in West Bengal. Senior Indian bureaucrat Vivek Agarwal appointed as Vice President of Financial Action Task Force FATF. New Delhi reiterates its commitment to combat terror financing. NTA to conduct nationwide mock drill today ahead of NEET UG re-examination scheduled for tomorrow. SEBI clears channel for easier transfer of shares to legal heirs of deceased investors. And in men's cricket, India to take on Afghanistan in third and final ODI of series in Chennai this afternoon. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് വീണ്ടും സ്വാഗതം.
3: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
4: നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ.
3: മലയാള സിനിമാ പ്രേക്ഷകർ എക്കാലവും നെഞ്ചോട് ചേർക്കുന്ന അനേകം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിരക്കഥാകൃത്തായിരുന്നു ജോൺ പോൾ. അഭ്രവാളികളിൽ കണ്ട കാഴ്ചകളെ വർഷങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റാൻ സിനിമാ പ്രേമികൾക്ക് സാധിച്ചത് ജോൺ പോളിന്റെ ഭാവനകൾക്ക് അത്രമേൽ ചാരുതയുള്ളതിനാലാണ്.
5: ശരിയാ, ഇപ്പൊ എല്ലാം മാറിയിട്ടോ?
6: വിശ്വാസമായോ?
5: എന്താ ഇത്ര പെട്ടെന്ന് പനി മാറാൻ കാരണം അറിയോ? എന്റെ കൃഷ്ണന്റെ ശക്തിയാ. ഇന്നലെ ഇന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, പിന്നെ
3: ചാമരം, തേനും വയമ്പും, പാളങ്ങൾ, ഇണ, അതിരാത്രം, കാറ്റത്തെ കിളിക്കൂട്,

0: ശബ്ദത്തോട് കാതോരം, ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, മാളൂട്ടി ഉത്സവ പിറ്റേന്ന്, ഉണ്ണികളെ ഒരു കഥ പറയാം, ചമയം, നൂറിലേറെ തിരക്കഥകളിലൂടെ സമാന്തര വാണിജ്യ സിനിമകളെ തമ്മിൽ യോജിപ്പിച്ച് പ്രേക്ഷകർക്ക് സമ്മാനിച്ചു ജോൺ പോൾ എന്ന മഹാപ്രതിഭ. സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ ജിഷ ജോൺ.
1: 40 വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ എത്രയോ ശ്രദ്ധേയമായ തിരക്കഥകൾ എഴുതിയ ജോൺ പോൾ ഒരേ ഒരു സിനിമ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു ചെറുപുഞ്ചിരി. MT തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആ ചിത്രം ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ ടൈറ്റിലിൽ പക്ഷേ നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് ജോൺ പോൾ എന്ന പേരിന് പകരം ജിഷ ജോൺ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ സ്ഥാനം മകൾ എന്ന നിലയിൽ താങ്കൾ ഏറ്റെടുത്ത ആ ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: അപ്പ സ്റ്റേജ് വെക്കുന്ന ലാസ്റ്റ് നിമിഷം ഞാൻ അറിഞ്ഞില്ലേ ഇങ്ങനെ സിനിമ ചെയ്യുന്ന കാര്യം. തീരുമാനം വീട്ടിൽ പറഞ്ഞപ്പോ അപ്പം അപ്പനൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോ പറഞ്ഞു മോളുടെ പേര് വെക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ പേര് വെച്ചെന്ന് മാത്രമുള്ളൂ. അതിന്റെ
1: അല്ലാതെ കൂടുതൽ
2: ഐഡിയ അല്ല. അതിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പ സിനിമയില് ഇങ്ങനെ പേര് വെക്കുന്നു പറഞ്ഞാണ്ട് ഇതെന്നാ ചെയ്യണ്ടെ എങ്ങനെയെന്ന് ഒരു പേര് മാത്രമേ എനിക്ക് ഇത് വെച്ചിട്ടുള്ളൂ. അപ്പ
1: അതിന്റെ ചർച്ചകളിലോ മറ്റോ ഒക്കെ ഭാഗമായിട്ടുണ്ടോ?
2: അല്ല, ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. എന്റെ പേരിൽ ആദ്യമായിട്ട് ഒരു സിനിമ അപ്പൊ എടുക്കുകയും ചെയ്തു, നാഷണൽ ഇത് കിട്ടുകയും ചെയ്തു. അപ്പിക്ക് അതിന്റെ കേട്ട് ഫുള്ളു. അല്ലാണ്ട് എനിക്ക് അനുഭവമൊന്നുമില്ല.
1: അവാർഡ് വാങ്ങാൻ പോയ ഒരു ദിവസം എങ്ങനെയാണ് ഓർക്കുന്നത്?
2: അപ്പയുടെ സ്ഥാനത്ത് ഞാൻ പോയി മേടിച്ചു. എന്റെ കല്യാണത്തിന് മുമ്പാണ് ഞാൻ ഈ നാഷണൽ അവാർഡ് മേടിക്കാനായിട്ട് പോയത്. അപ്പയുടെ കൂടെ പോയത് അപ്പന്റെ ചേട്ടനുള്ളിൽ അവിടെ താമസിച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസിന് പോയത്.
1: യഥാർത്ഥ പുരസ്കാരദാന ചടങ്ങിന്റെ മുൻപ് ഒരു പ്രാക്ടീസ് ഉണ്ടാവും.
2: എങ്ങനെ സ്റ്റേജിൽ കയറണം, എങ്ങനെ കാണിക്കണം എന്നൊക്കെ അവര് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. അതില് എംറ്റിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എങ്ങനെ കൊടുക്കണം, എങ്ങനെ വന്ന് മേടിക്കണം അവര് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻഷൻ ഉണ്ടായില്ല കയറാൻ പോകുന്നത്. അപ്പയ്ക്ക് കോള് അവാർഡ് മേടിക്കുന്നത് കാണാൻ പറ്റി എന്നുള്ളത്, അമ്മയ്ക്കും സന്തോഷം. അവരെല്ലാരും ബാക്കിൽ നിന്ന് കണ്ടു. എംറ്റിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള കിട്ടിയത് ഒരു ഭാഗ്യം. അടുത്തടുത്ത് ഇരുന്നേ ഞങ്ങള്
1: സീറ്റിലെ.
2: അങ്ങനെ ഭാഗ്യമുണ്ട്.
1: അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ പൊതുവേ സിനിമാ സെറ്റുകളിൽ വെച്ചായിരുന്നോ അതോ വീട്ടിലിരുന്നായിരുന്നോ?
2: അപ്പക്ക് എഴുതാനൊരു ആളുണ്ടായിരുന്നു കൂടെ, പണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കും, മംഗളാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് അപ്പ എഴുതാൻ തുടങ്ങിയത്. എഴുതാൻ തുടങ്ങിയ പിന്നെ അത് തീരാണ്ട് അപ്പൊ എനിക്കില്ല കത്തി. എവിടെയായാലും ഒരു മെഷീനിലിരുന്ന് അവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങി അവിടെ ഇരിക്കും. ഇന്ന് കൊടുക്കുന്ന സ്കീൻ ആണെങ്കിൽ അപ്പൊ അത് എഴുതി എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം ചെയ്യുള്ളൂ. ഫുഡ് പോലും കഴിക്കുള്ളൂ. മറന്നു പോകാണ്ടിരിക്കാൻ ഫുൾ എഴുതി വയ്ക്കും എവിടെയെങ്കിലും. അത് തീർക്കാണ്ട് അപ്പം കിടക്കൂല. ഒരു വീക്കിൽ വായിക്കാൻ അത് കിട്ടിയത് വായിച്ച് ഫുള്ളും തീർത്ത് അമ്മ എപ്പോഴും കുറയാന്ന് ലൈറ്റ് ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്വഭാവം ഉണ്ടാവും. എന്തും കിട്ടിയാലും വായിച്ച് തീർക്കാണ്ട് കിടക്കൂല.
1: ആ വായന തന്നെയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
2: ഞാൻ കണ്ടേക്കണം അപ്പം വെളുപ്പിന് എണീച്ചിരുന്ന് എഴുതുകയും ചെയ്യും. അപ്പക്ക് ഉറക്കം കുറവാ രാത്രി പൊതുവെ. പകല് കിടന്ന് ഉറങ്ങും, രാത്രി ഉറങ്ങൂല. എഴുതാൻ തുടങ്ങിയ പിന്നെ അത് തീർന്നിട്ടേ അപ്പം ഇരിക്കുള്ളൂ എന്ന് മാത്രമുള്ളൂ. അത് അപ്പൂപ്പന അങ്ങനെ എങ്ങനെയായിരുന്നു, അതാ ഞാൻ പണി അപ്പയ്ക്കും കിട്ടിയത്. അപ്പൂപ്പൻ എഴുതുമായിരുന്നു പിഴപ്പൻ. അത് ക്രിസ്ത്യൻ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്.
1: അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണ്?
2: അപ്പൂപ്പൻ മഹാരാജ് കോളേജിലെ മാഷായിരുന്നു. അമ്മൂമ്മ വീട്ട് വീടുമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പയുടെ മൂത്തേടൻ ഡൽഹിയിലാണ്. രണ്ടാമത്തെ ഡെന്റിസ്റ്റ് ആയിരുന്നു. മൂന്നാമത്തെ ഓട്ടോമെക്കാനിക്കിന്റെ ഓൾഡ് സാധനങ്ങളൊക്കെ വിൽക്കണ അങ്ങനത്തെ എന്റെ കളക്ഷൻ ആയിരുന്നു. ഇതിപ്പേക്ക് ബിസിനസ് ആയിരുന്നു അതിന്റെ. പിന്നെ അവളാണ് അപ്പ. അഞ്ചാമത്തെ പെങ്ങള് ഹൗസ് വൈഫാണ്.
1: അപ്പോ അഞ്ചു മക്കളിൽ നാലാമനാണ്.
2: ആ നാലാമത്തെ അപ്പ. അപ്പൂപ്പനുള്ളപ്പോഴും അമ്മമ്മ ഉള്ളപ്പോഴും എല്ലാ ക്രിസ്മസിനും ഈസ്റ്ററിനും ഇപ്പൊ ഒരു വർഷം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അപ്പൊ എല്ലാ മക്കളും കൂടി വരും. അമ്മൂമ്മ അടിച്ചപ്പോ ഞാൻ ആ വരവ് നിന്നുപോയത്. എല്ലാരും കൂടെ ഒന്നിച്ചു കൂടുമ്പോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കാണലും ചെയ്യാം.
1: അതെ,
2: അങ്ങനെ കൂട്ടുകാഴ്ചണ്ടായിരുന്നു.
0: എഴുത്തുകാരൻ, അസാമാന്യ വാഗ്വിലാസമുള്ള പ്രഭാഷകൻ എന്നീ നിലകളിൽ മലയാളി ജീവിതത്തോട് ചേർന്നു നിൽക്കുന്നു അദ്ദേഹം. 2018 ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന്.
3: എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവും ഞാനും തമ്മിലുണ്ടായിരുന്ന വല്ലാത്തൊരു ഇഴയെടുപ്പുള്ള സൗഹൃദമായിരുന്നു. ഒരു പ്രായപൂർത്തിയായതിനു ശേഷം അദ്ദേഹം എന്നും എന്നെ സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്തും തുറന്ന് പറയാവുന്ന ചങ്ങാതിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഉപദേശങ്ങൾ കൊണ്ട് അദ്ദേഹം എന്നെ ഒരിക്കലും ക്ലേശിപ്പിച്ചിട്ടില്ല. നിൻ്റെ ജീവിതം, നിൻ്റെ തീരുമാനം, നിൻ്റെ മനസ്സ്, അതിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ വിധത്തിലോ ആഗ്രഹിച്ച വിധത്തിലോ അല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. അത് തലമുറകൾ മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം രൂപകങ്ങൾ മാറുന്നുണ്ട്, പ്രകൃതങ്ങൾ മാറുന്നുണ്ട്, പ്രകൃതി മാറുന്നുണ്ട്, മനസ്സിൻ്റെ സഞ്ചാരവേഗം മാറുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടായാൽ മതിയോ? പക്ഷെ സ്ഥായിയായ ചില മൂല്യങ്ങളുണ്ട്. അവയിൽ മാറ്റം വന്നാൽ അത് സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രകൃതിയുടെ, സമൂഹത്തിൻ്റെ, മനുഷ്യൻ

0: തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ജിഷ ജോൺ.
1: അദ്ദേഹം എഴുത്തിലേക്ക് വരുന്നതിന് മുൻപ്, സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അല്ലേ?
2: അതെ, ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ, സിനിമ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ലീവ് ലോങ് ലീവ് ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ അതിന് ഓരോ സ്ഥലത്തും മാറ്റം കിട്ടി മാറ്റം കിട്ടി പോകുമ്പോൾ എന്റെ സ്കൂൾ ജീവിതമൊക്കെ അങ്ങ് പൊറോട്ട വരും. ഓർത്തിട്ടാണ് അപ്പ റിസൈൻ ചെയ്യുക. അപ്പൊ അവിടുന്ന് ഞാൻ വരുമ്പോ അപ്പ സിനിമയല്ല, അതാ എനിക്കറിയാ. എനിക്ക് ഒരു വയസ്സിന് മുമ്പ് അപ്പം ബാങ്കിൽ നിന്ന് പോകുന്ന.
1: ഓ, അദ്ദേഹത്തിന് മക്കൾ ഒരു മകളെ തന്നെയേ ഉള്ളൂ?
2: ഞാൻ ഒരാളെ ഉള്ളൂ, ആണും പെണ്ണായിട്ട്
1: ഒരാളെ ഉള്ളൂ.
2: എനിക്കൊരാളെ ഉള്ളൂ, അത് മോള.
1: അവരെന്ത് ചെയ്യുന്നു?
2: മോള് ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് ആവുമ്പോണു. മോള് എന്ന് പറഞ്ഞാൽ അപ്പാപ്പയുടെ എന്തും കളിക്കൂട്ടുകാരനും പറഞ്ഞ അപ്പ വന്നു കഴിഞ്ഞാൽ അവള് മതി, അപ്പാപ്പയുടെ കൂടെ കിടക്കുള്ളൂ, എന്റെ കൂടെ കിടക്കൂല്ല. മോള് പറയും എന്റെ അപ്പാപ്പയുടെ സോഫ്റ്റ് താടിയാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പുകത്തിലായിരുന്നു. അപ്പാപ്പ പോയതാണ് അവക്ക് ഷോക്കായത്. അവള് പറഞ്ഞു എന്റെ അപ്പാപ്പ പോയിട്ടില്ല, ഏതോ വർക്കിന് പോയക്കുക, തിരിച്ചു വരും അമ്മ എന്നും പറഞ്ഞാണ്. കാര്യം അവള് പരീക്ഷയ്ക്ക് പോയപ്പോഴാണ് അപ്പം മരിക്കുന്നത്. പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് പോയപ്പോഴാണ്. കൂടുതലൊന്നും അറിയാമെങ്കിലും പെട്ടെന്ന് പോകുന്നു, എനിക്ക് പോലും എന്റെ അപ്പം പോകുന്ന പ്രതീക്ഷ എനിക്ക് ഉണ്ടായിട്ടില്ല.
1: എഴുത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, എഴുതുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യുമായിരുന്നു അദ്ദേഹം?
2: വീട്ടിൽ ചർച്ച ചെയ്യുന്ന അപ്പൂപ്പിന്റെ ആയിട്ടാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത്. കാര്യം എന്നെ ആയിട്ട് കിട്ടുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ ചിന്ത അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് അപ്പം പറയാനില്ല. ഇങ്ങനെ സിനിമ എടുക്കുക, ഇങ്ങനെ വെച്ച് ആൾക്കാരെ ചോദിച്ചാൽ അപ്പൊ ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് കേൾക്കുമ്പോ അങ്ങനെ പറയും. കൊച്ചുമോക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണം കമലങ്കലിന്റെ പ്രണയമിനിയുടെ കടല്
1: ലാസ്റ്റ്
2: ചെയ്തപ്പ, അവസാനം ചെയ്ത കഥ ഫുള്ളും മൂവിക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. കൊച്ചുമോക്കും പറഞ്ഞു
1: കൊടുത്തായിരുന്നു.
2: അല്ലെങ്കിൽ ആലോചന ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ രാത്രി കിടക്കാൻ നേരത്ത് അപ്പാപ്പ കഥ പറഞ്ഞാന്ന് പറഞ്ഞു ഇല്ല വെച്ചായാലും അവക്ക് കഥ കേട്ടാലും അപ്പാപ്പയുടെ കഥ കേട്ട കിടന്നു. പിന്നെ അതിന്റെ അടുത്ത് അവളെ ഉറക്കാൻ വേണ്ടി കുറെ പാട്ട് പാടലുണ്ട് അപ്പേക്ക്.
1: പാട്ടുകളോട് അദ്ദേഹത്തിന് വലിയ പ്രിയം തന്നെയായിരുന്നു.
2: പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമായിരുന്നു, പഴയ ആൾക്കാർക്ക് പഴയ സിനിമകളോട് ഇഷ്ടമാണ്.
1: ഇപ്പൊ അദ്ദേഹം വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്ന പാട്ടുകളും?
2: അങ്ങനെ അപ്പൊ കേൾക്കില്ലല്ലോ, അപ്പൊ ടിവി കാണലില്ല, റേഡിയോ കേൾക്കലില്ല, ഫോണിൽ കൂടെ ഉള്ള കാണല് മാത്രമേ ഉണ്ടായുള്ളു.
1: അപ്പൊ ഫോൺ വരുന്നതിന് മുൻപോ?
2: ഫോൺ വരുമ്പോ ഈ പേപ്പർ വായിച്ചോളൂ, ന്യൂസേ ഉള്ളു.
1: ടിവിയിലെ സിനിമ വരുമ്പോഴും കാണില്ലേ?
2: സിനിമ

0: സിനിമ അപ്പൊ കണ്ടിട്ടുള്ള ഉണ്ടാവുമല്ലോ, ഇത് കാണിക്കല്ലോ, അവര് വിളിക്കുമല്ലോ, അപ്പൊ അന്നേരം പോയി കാണും. അല്ലാണ്ട് അവർ ഇരിക്കേ ഇല്ല. അപ്പന്റെ സേറബാനു ടിവിയിലും അപ്പൊ കണ്ടിട്ടുണ്ടായില്ല. സേറബാനു ടിവിയിലും വന്ന് ഞാൻ എത്ര ഷോപ്പിന് വിളിച്ചു, അപ്പൊ കാണാൻ പോവാന്ന്. അങ്ങനെ അമ്മയായിട്ട് പോയത് ഗ്യാങ്സ്റ്റർ കാണാൻ പോയി, അങ്ങനെയൊക്കെ ഉള്ളു. ഞാൻ എന്റെ അറിവിൽ അപ്പം എന്റെ കൂടെ സിനിമയ്ക്ക് വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അമ്മയായിട്ട് പോവും, അമ്മ ലാസ്റ്റ് അപ്പന്റെ കൂടെ ഗ്യാങ്സ്റ്റർ കണ്ടു, പിന്നെ വേറെ ഏതോ സിനിമകൾ കണ്ടായിരുന്നു.
1: അവസാനം കാലത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു, അഭിനയ രംഗത്തേക്ക് വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു?
0: അപ്പൊ അഭിനയിക്കാൻ പോകുന്ന പോലും ഞങ്ങൾക്ക് സർപ്രൈസ് പോലെയാണ് അപ്പ എല്ലാം ചെയ്യുള്ളൂ. ഇതിപ്പോ ഇന്ന് എന്റെ വീട്ടിലേക്ക് ഇന്ന് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വന്നില്ല എന്ന് പറയും, എന്നിട്ട് ദേ അവിടെ എത്താറാകുമ്പോൾ പറയും ഞാൻ ഇവിടെ എത്തിയിരിക്കാന്ന് പറയും. അങ്ങനെ അപ്പൊ സിനിമ ഇങ്ങനെ അഭിനയിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവര് നിർബന്ധിച്ചു അഭിനയിച്ചു. ഗ്യാങ്സ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവര് അപ്പൊ വീൽ ചെയർ ആശിക്കങ്ങള് വീൽ ചെയർ അപ്പയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കിയുള്ള നല്ല വില കൂടിയ വീൽ ചെയർ ആക്കി അതിലായിരുന്നു മൂവ് ചെയ്തോണ്ടിരുന്നത്. അപ്പ
1: അത് ആഷിക് അബുവിന്റെ നിർബന്ധം തന്നെയായിരുന്നോ?
0: ആഷിക് അങ്കിൾ ചുമ്മാ ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞു നോക്കാം എന്ന് മാത്രം പറഞ്ഞു. ഇത്ര ആവുന്നൊട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല, ഞങ്ങൾ ടി വിയിൽ വന്നപ്പോഴാ കണ്ടോളുക. അപ്പോഴും വെടിയേക്കുന്ന സീനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്നില്ല. അത് വെടിയേക്കുന്ന സീനൊക്കെ ഉണ്ട് മമ്മൂട്ടി ഷൂട്ട് ചെയ്യണത്.

0: തിരക്കഥകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെയാണ് മലയാളികൾക്ക് അദ്ദേഹം കൂടുതൽ സുപരിചിതൻ. വീട്ടിലെ ജോൺ പോൾ എങ്ങനെയാണ്?
1: അപ്പൊ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാന്തമായിട്ടൊരു സ്വഭാവം, വെറുതെ ഇരിക്കുന്ന മനുഷ്യനല്ല. എഴുതി കഴിഞ്ഞപ്പോ കൈ പൊരിപ്പ് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അടുക്കള ഹെൽപ്പായിരുന്നു. കുക്ക് ചെയ്യാൻ കൂടുതലെങ്കിലും അരിയാനൊക്കെ സവാള ഇപ്പൊ അരി നമ്മൾ തീരെ നൈസായിട്ട് അരിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നൈസായിട്ട് അപ്പൊ കത്തിന്റെ ഒരു പലകർഷണം ഉണ്ടപ്പെടെ അതിൽ വെച്ച് നമുക്ക് നൈസാക്കാൻ പറ്റുന്ന സമയത്ത് ചിലപ്പോ അപ്പ നൈസാക്കും. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോഴാണ് 3 അംഗമാവുകയുള്ളൂ. ഈ അപ്പയും അമ്മ ഉള്ളപ്പോ മാസം 10 കൂട്ടം കറി ഉണ്ടാക്കും. അതിങ്ങനെ വെച്ചോണ്ട് വെച്ചോണ്ട് ഇങ്ങനെ ഉണ്ടാക്കി അപ്പയ്ക്ക് കറികൾ ഇഷ്ടം പോലെ വേണം. അങ്ങനെയാണ് അമ്മപ്പൊ ഒരാഴ്ചത്തേക്കുള്ള പദ്ധതി ചിലപ്പോ മേടിച്ചു കഴിക്കാൻ ചിലപ്പോ 2 ദിവസം കൊണ്ട് തീരും. അപ്പൊ ഉള്ളതാണെങ്കിൽ കാര്യം കുക്കിംഗ് പണ്ട് അപ്പൊ എണ്ണയില്ലാത്ത ഒരു കോഴിക്കറി ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചീര കൊണ്ട് സൂപ്പ് ഉണ്ടാക്കല്, അതൊക്കെ അപ്പന്റെ ഫേവറേറ്റ് ആണ്. വയ്യാണ്ടായപ്പോ ഒന്നും ഉണ്ടാക്കലൊന്നുണ്ടായിരുന്നു, എന്നാലും അരിയാൻ കൂടുമായിരുന്നു. അപ്പൂപ്പിനെ നേരിട്ട് കുക്കിങ്ങിന്റെ എക്സ്പെർട്ടാ. അപ്പൂപ്പൻ പറഞ്ഞാ അപ്പയുടെ ഒക്കെ കല്യാണത്തിന് കുക്കിങ്ങിന് അന്ന് ഹോട്ടലൊന്നും ഇല്ലല്ലോ, ശരിക്കും 76 അപ്പയുടെ കല്യാണം. അപ്പൊ ആ സമയത്ത് അപ്പൂപ്പനായിരുന്നു കാളനുണ്ടാക്കിയത്, മീൻകറി വെച്ചത് ഒക്കെ വീട്ടിൽ വെച്ച് വില്ല പാത്രം ഉണ്ടല്ലോ ഉള്ളി അതിലൊക്കെ ആയിരുന്നു അപ്പൂപ്പനായിരുന്നു എല്ലാം. ഇപ്പൊ അപ്പൂപ്പന് വയ്യാണ്ട് ആവണ വരെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടെങ്കിൽ പായസം വെക്കുകയാണെങ്കിൽ അപ്പൂപ്പനെ വെക്കുള്ളൂ, മീൻകറി വെക്കുകയാണെങ്കിൽ അപ്പൂപ്പൻ എല്ലാം കഴുകി അമ്മ കൊടുക്കും, അപ്പൂപ്പൻ എല്ലാ അരപ്പും മറ്റൊക്കെ ചേർക്കല്.
0: ആ ഒരു താല്പര്യം തന്നെയാണ് അപ്പയ്ക്കും കിട്ടിയത്.
1: അപ്പയ്ക്ക് കിട്ടിയാണ്, അപ്പയ്ക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ, ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ വന്നു നമ്മൾ ഈ കറി തീർന്ന സ്ഥലത്ത് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോ ഒരു കല നിറച്ച് രസം ഉണ്ടാക്കി വെച്ചതാ. വെറുതെ ഇരിക്കുമ്പോ കുടിക്കാനാന്ന് പറയും, വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഒന്ന് വീട്ടിൽ ഇരിപ്പായത്, അതുവരെ 7 ദിവസം സർക്കിട്ട്. പിന്നെ കൊച്ചുമോള് വന്നു കഴിഞ്ഞാൽ നിർബന്ധിച്ച് 2 ദിവസം ഇരുന്നാ പറയുന്നത്, അല്ലെങ്കിൽ അവളെ ആയിട്ട് പോകും. സർക്കിട്ടോ സർക്കിട്ട് തന്നെ വരുന്നത് 2 ആഴ്ച കൂടുമ്പോ ഇവിടെ വരുവായിരുന്നു എന്റെ അടുത്ത്. മോളെ കൊച്ചുമോളെ കണ്ടിരുന്ന അപ്പൊക്ക് ഉറക്കം വരില്ല. അത് ചിലപ്പോ എറണാകുളം കറങ്ങി കറങ്ങി വന്നിട്ടായിരിക്കും ചിലപ്പോ ഞങ്ങളത്തേക്ക് വന്നത്. അമ്മ പോലും അറിയില്ല വന്നത്, ഇവിടെ തലം വഹിക്കും പറഞ്ഞ ഞാൻ ഇവിടെ എത്തിയിട്ടെന്ന് പറയും. അപ്പൊ കേട്ടപ്പോ പോയി വേഷം മാറണം. നമ്മള് നാട്ടുമ്പോൾ കൃഷിയുള്ള വീട്ടിലേക്ക് ആളാവും, അപ്പൊ പണി ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. തിരക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ എന്ത് അമ്മനെ ഹെൽപ്പ് ചെയ്തോളും, അമ്മ കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ വാക്കുകളായതുകൊണ്ട് നിക്കാൻ പറ്റില്ല, അതിന് നിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം അരിഞ്ഞു കൊടുക്കും. ഇപ്പോഴും അമ്മ പൊന്നുപോലെ സൂക്ഷിക്കുന്നത് അപ്പന്റെ കത്തിയും പലകർഷണവും അപ്പൊ തിരിച്ചു വരുമ്പോ ഉപയോഗിക്കാനെന്ന് പറയും.
0: അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ?
1: അപ്പന്റെ പ്രസംഗം കൂടുതൽ അമ്മയെ കേട്ടിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് അപ്പന്റെ കൂടെ പോവുമല്ലാണ്ട് പിന്നെ മോളുടെ ബർത്ത്ഡേ പരിപാടി ഒക്കെ വെക്കുകയാണെങ്കിൽ എറണാകുളത്ത് വെച്ച് നടത്തുകയാണെങ്കിൽ അമ്മ കൊച്ചുമോളുടെ പേരൊക്കെയും പറഞ്ഞ് ഇരുന്നോണ്ടുള്ള പ്രസംഗമുള്ള കൂടുതലും അമ്മയെ പോയിട്ടുള്ളൂ അപ്പന്റെ കൂടെ.
2: ഭരതൻ, മോഹൻ, ഐ വി ശശി, പി ജി വിശ്വംഭരൻ, ജേസി, കമൽ, സത്യനന്ദിക്കാട് തന്റെ തിരക്കഥയിൽ പ്രഗത്ഭരായ സംവിധായകർ ഒരുക്കിയ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറിയപ്പോഴും വിജയത്തിലെ തന്റെ പങ്കിനെ നിസാരമായി കണ്ട് വിനയാന്വിതനാവാൻ ജോൺ പോളിനായി.
3: എനിക്ക് പറയാനുള്ളത് പറയാനല്ല തിരക്കഥ. ഒരു ചലച്ചിത്രത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് പേനയെടുത്ത് എഴുതുന്ന തിരക്കഥാകൃത്തല്ല, സംവിധായകനാണ്. അതിന് തൂലിക കൊണ്ടുള്ള പിൻബലം കൊടുക്കുക, രൂപകങ്ങൾ കൊണ്ടുള്ള എഴുത്ത് മട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തിരക്കഥാകൃത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അതിൽ നല്ല സിനിമകൾ ഉണ്ടായെങ്കിൽ അത് നല്ല സിനിമകളാകാൻ വേണ്ടി മുന്നിട്ട് നിന്ന സംവിധായകന് തന്നെയാണ് അതിൻ്റെ മികവിൽ വലിയ പങ്കുള്ളത്. അങ്ങനെ കുറേ നല്ല സംവിധായകർ അവരുടെ മനസ്സിലെ നല്ല ചലച്ചിത്ര സങ്കല്പത്തോടെ എന്നെയും കൂടെ ചേർത്ത് നിർത്തി അതവർക്ക് എന്നിൽ തോന്നിയ ഒരു ഒരു വിശ്വാസവും സ്നേഹവാത്സല്യങ്ങളുമായിരുന്നു. അത് എൻ്റെ ഒരു അനുഗ്രഹവും സുഹൃത്തുമായി മാറി എന്നല്ലാതെ ഞാൻ തനിച്ചൊരു സിനിമ ചെയ്തെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല.

0: അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട ചലച്ചിത്രകാരന്മാർ മാത്രമല്ല, പുതുതലമുറയിലെ ആളുകൾ വരെ അദ്ദേഹത്തെ വളരെയധികം സൗഹൃദത്തോടുകൂടിയും ഒരു ഗുരുനാഥനായിട്ട് കാണുന്നുണ്ട്. മകൾ എന്ന നിലയിൽ താങ്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ജീവിത പാഠം എന്താണ്?
1: അപ്പ കുടുംബം നന്നായിട്ട് നോക്കണം, നീ മോളെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ എന്തെങ്കിലും പോരായ്മ ഉണ്ട്, ഇന്നത് വേണമെന്ന് വാശി പിടിക്കരുത്. അതെല്ലാം അപ്പം പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടേ. കല്യാണം കഴിഞ്ഞ് പോയപ്പോ അമ്മയ്ക്കായിരുന്നു കൂടുതൽ വിഷമം. അപ്പം അമ്മയ്ക്ക് ധൈര്യം കൊടുത്ത് അവള് പോയി വേറെ നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ, അവൾ വരും, എല്ലാ ആഴ്ചയും വരും. അപ്പം എന്നെ സ്കൂളിൽ ചേർത്തിട്ടില്ല, അപ്പൂപ്പനായിരുന്നു എന്നെ സ്കൂളിൽ പഠിപ്പിക്കലും എല്ലാ കാര്യം ചെയ്തു. അപ്പൊ സ്കൂൾ കോമ്പൗണ്ട് എന്നെ കണ്ടിട്ടേയില്ല, ഗാർഡിയൻ ഫുള്ള് അപ്പൂപ്പനായിരുന്നു. കാരണം അന്ന് തിരക്കുള്ള മനുഷ്യനായിരുന്നല്ലോ, അപ്പൂപ്പനായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് അപ്പൂപ്പനുള്ള അപ്പന ഇല്ലെന്ന് ചോദിക്കണം. പറഞ്ഞു എന്റെ അപ്പൻ തിരക്കുള്ള മനുഷ്യൻ, ഞാൻ കുഞ്ഞിലങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള അപ്പന, തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിന്റെ തിരക്കായിരുന്നു. അപ്പൂപ്പൻ മരിച്ചതോടെയാണ് എന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമായത്. പക്ഷെ അപ്പ വർക്കിന് പോകുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ അമ്മയും വിചാരിച്ചപ്പോ ഒരു വർക്കിന് പോയൊക്ക വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങക്ക്. അപ്പൊ എപ്പോഴും പറയും അമ്മനെ നീ നോക്കണം, ഞാൻ ഇല്ലെങ്കിലും അമ്മനെ നോക്കണം എന്നൊരു വാക്ക് അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ശരീരത്തിൽ അപ്പനുണ്ട്, ഒരു എക്സാമ്പിൾ ഗ്യാസ് കണക്ഷൻ അപ്പന്റെ വെള്ളമായിരുന്നു, അതെല്ലാം അമ്മയുടെ വിലയ്ക്ക് ആക്കാനായിട്ട് മോളെ അത് ചെയ്യണം എന്ന് അപ്പൻ തന്നെ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പറഞ്ഞു തരും, മോളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പിന്നെ അപ്പന്റെ സമീപം എനിക്ക് ആ കിട്ടുന്നുണ്ട്, ഓൺ അടിക്കാൻ. അവിടെ പുറത്തുനിന്ന് ഏത് വണ്ടി ഓൺ അടിക്കുന്നതായിരിക്കും, പക്ഷെ അപ്പൻ പണ്ട് വരുമ്പോ ഇങ്ങനെ ഓൺ അടിച്ചാൽ വന്നോണ്ടിരുന്നെ. അപ്പൊ വരുക എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഉള്ളില്. അപ്പ എവിടെയോ ഉണ്ട്, പുനർജന്മമായിട്ട് അപ്പൻ തിരിച്ചു വരും.
2: അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ.
3: ഹൃദയത്തെ ആഴത്തിൽ തൊടുന്നവയായിരുന്നു ജോൺ പോൾ ഒരുക്കിയ ഓരോ തിരക്കഥകളും. ആ ചലച്ചിത്രങ്ങളെ പോലെ തന്നെ മായാത്ത ഓർമ്മയായി മലയാള ചലച്ചിത്ര വീഥിയിലെ നുറുങ്ങുവെട്ടമായി ജോൺ പോൾ നമ്മുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും.
4: എഴുതിയ സിനിമകളെ പുനർവായിച്ചു നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇതിനേക്കാൾ നന്നായിട്ട് എഴുതാമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ധാരാളം എനിക്കുണ്ട്. അതിന് അതിവിനയമൊന്നുമല്ല. കാലം മാറുന്നതനുസരിച്ച് ജീവിതത്തെ നോക്കുമ്പോൾ അതങ്ങനെ എല്ലാതെയും പറയാമായിരുന്നു, വേറെയും നല്ല രീതികളുണ്ടായിരുന്നു എന്നുള്ള തോന്നൽ തോന്നും. ഇന്നലെ കുറെ കൂടെ നന്നായി ജീവിക്കാമായിരുന്നു എന്ന് ജീവിതം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെയാണ് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു കലാസൃഷ്ടി ഓർമ്മിപ്പിക്കാതിരിക്കുന്നത്.

0: സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ജിഷ ജോൺ. സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.
1: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ ആരംഭിക്കുന്നു. ആദ്യം വാണി ചേറാം പാടിയ ഗാനം ചിത്രം സിന്ധു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഇനി കേൾക്കാം ഉത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ ഭാവനയ്ക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: കേൾക്കാം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ചന്ദ്രകാന്തം.

സുവർണമലരുകളിൽ അടുത്തതായി ഒരു യുഗ്മഗാനം കേൾക്കാം. പാടിയത് യേശുദാസും പി സുശീലയും. ചിത്രം കാമം ക്രോധം മോഹം. ഗാനശില്പികൾ ഭരണിക്കാവ് ശിവകുമാർ, ശ്യാം.

കേൾക്കാം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം സെന്റ് തോമസ് എന്ന ചിത്രത്തിനായി സലിൽ ചൗധരി ഈണം പകർന്നത്. ഗായകർ യേശുദാസ്, സബിത ചൗധരി. ഗാനരചന വയലാർ രാമവർമ്മ.

കേൾക്കാം പി ഭാസ്കരൻ രചിച്ച്, വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പ്രസാദം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്.

0: പൂക്കൂടാ കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ തിരൂർ കൂട്ടായി SHM UP സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
2: വിദ്യാലയത്തിലെ LP വിഭാഗത്തിൽ പഠിക്കുന്ന ഞങ്ങളുടെ പരിപാടികൾക്ക് ഒരു പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കട്ടെ. ആലപിക്കുന്നത് അഖിയ താനിഷ, മെഹറിൻ അറഫാത്, സിദറത്തുൽ മുൻതഹ, ജസ്ര എന്നിവരാണ്.

നടത്തിക്കൊണ്ടേ ചുണ്ടുമുറുകിച്ചു വന്നുകൊണ്ട് ഉടുമുണ്ടുമുട്ടോളവുമേറ്റിക്കൊണ്ടേ ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ട് കൈകളും ഞാലാഴത്ത് വീശിക്കൊണ്ട് ചളിവരമ്പത്തൊന്നു വഴുതിക്കൊണ്ട്

കാക്കച്ചിക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല. കർക്കടകം വന്നു പോയിട്ടും ബലിയിട്ടൊരു വറ്റും തരായില്ല. പുത്തൻ കലത്തി

കണ്ണേറു തട്ടിയൻ കാൽ മുടന്തി എണ്ണയിട്ടൊന്നിങ്ങൊഴിഞ്ഞുതായോ കുരുത്തോളഞ്ഞോറിട്ടുടുത്ത മുണ്ട് കുരുത്ത കേടീനു ചളി പറ്റി ആരെയോ പ്രാഗി കൊണ്ടമ്മ ചിത്താറാവും ആവൻ.

0: ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നുപോയി, ഓരോ കിളിയും പറന്നുപോയി.
1: അടുത്തതായി അറബി പദ്യമാണ്. പദ്യം ആലപിക്കുന്നത് സിദറത്തുൽ മുന്തഹ.

0: ഒരു ഇംഗ്ലീഷ് പദ്യമാണ്. ചൊല്ലുന്നത് മുഹമ്മദ് റിസ്വാൻ.
1: ഹൈ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ പോയം കമ്പോസ്ഡ് ബൈ മായ ആഞ്ചലോ. ടൈറ്റിൽ ഓഫ് മൈ പോയം ഈസ് Our Rise. So here goes the poem. You may write me down in history with bitter twisted lies. You may throw me in the very dirt, but still like dust arise. Does my sadness upset you? Why are you beset with gloom? 'Cause I walk like a goat oil wells, pumping in my living room, just like moon and like sun. With a certainty of tides, just like hope springing high, still I rise. Did you want to see me broken, bad head and lowered eyes, shoulders falling down like dead troops, weak and by my sorrowful cry? You may shoot me with your words, you may cut me with your eyes, you may kill me with your hatefulness, but still like I rise. Out of the heads of stick shame I rise, up from a past in rooted in pain I rise. I'm a black cushion, leaping and white, whirling and swirling I bear in the tide, leaving behind nights of terror and fear I rise. Into a daybreak that's wondrously clear I rise, bringing the gift that's my ancestors give. I am the dream and the hope of the slave. Arise, arise, arise.
0: നമുക്കൊരു കൃഷിപ്പാട്ട് കേട്ടാസ്വദിച്ചാലോ? സിദറത്തുൽ മുന്തഹ, മുഹമ്മദ് റിസ്വാൻ, ഇഷ ഫാത്തിമ, അലീമത് സഹദിയ എന്നിവർ ചേർന്നാണ് കൃഷിപ്പാട്ട് അവതരിപ്പിക്കുന്നത്.

തിരുനബി മുഹമ്മദ് നമക്കുൽ ജദ്ദവരാദിത്ത പോതത് സിതമുടപടവരെ വിടുത്തതായ സീതുട മിലബു തിസക്കിനിടു തിയനയത് മികത്ത കനവതിനാൽ കനിപടമിതമതുമതിശയമതിലൊരു പുരയത

ിരന്തയാസേബി അവരുടെ മതയമ മതിമത കരുതിയ ദുരകമിസാണന്തരിന്തവരാ വിധിത്ത പോതതി ചിതമുടപടവര വിടുത്തതായ സീതുടം മിലബാകു തിസക്കിനബിടു തിയനയൊരു മികത്ത കനവദിന.

0: സഖിനാ വിവിരു ചിയനയൊരു മികത്ത കനവതിനാൽ കണിപടമിതമതു മതിശയമതിലൊരു പുരയതം വെളുത്ത മുത്തതിനാൽ.
1: കഥ കേൾക്കാനും പാട്ടുകേൾക്കാനും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്കൊരു കഥാഗാനം കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ഫെമിനായം.
2: ഒരു നാളൊരു നാളൊരു സിംഹം കാടും വിട്ടു നടന്നല്ലോ, നാടും നഗരിയും കാണാനായി ഏറെ കാലമായൊരു പൂതി. ഒരു നാളൊരു നാളൊരു സിംഹം കാടും വിട്ടു നടന്നല്ലോ, നാടും നഗരിയും കാണാനായി ഏറെ കാലമായൊരു പൂതി. നന്മ നിറഞ്ഞൊര മനുഷ്യരെയും ഒരു നോക്കെങ്കിലും കാണേണം, കാട്ടിലെ കഥകൾ പറയണം, നാട്ടിലെ വാർത്തകൾ കേൾക്കണം. പല വർണ്ണങ്ങൾ നിറഞ്ഞിടും ബഹുനില വീടുകൾ പിന്നിട്ടു, ഉഴലും വാഹന ഘോഷത്താൽ മുഖരിതമല്ലോ നഗരങ്ങൾ. ഉയരെ തെളിയും അശ്രൂതം ഇരിക്കാൻ തണലൊന്നില്ലാതെ, ദാഹമകറ്റാൻ നീർ തേടി ഏറെ താണ്ടി വനരാജൻ. തെളിനീറൊഴുകും പുഴയില്ല എരിപുരി കൊണ്ട മണൽ മാത്രം, ചപ്പും ചവറും മാലിന്യം നാടിൻ സ്ഥിതിയോ ദയനീയം. ഏറെ നടന്നു മൃഗരാജൻ ദാഹമകറ്റാൻ വഴിയില്ല, വഴിയോരത്തെ പുൽമേട്ടിൽ ഇത്തിരി നേരം മയങ്ങിപ്പോയി. ഞെട്ടിയുണർന്നു മൃഗരാജൻ അരികെ കേൾക്കുന്നൊരു തേങ്ങൽ, ക്രൂരത മുറ്റും മർത്തരെ നാം പിച്ചിച്ചീന്തുന്നൊരു ബാല്യം. പ്രളയം മുത്തിയ നാടും കണ്ടു കൊറോണ വിതച്ച ദുരന്തവും

0: ദയനീയം. ഹംബോ, എന്തൊരു ഗതികേട്! ഈ നാടിൻ സ്ഥിതിയോ ദയനീയം, ഈ നാടിൻ സ്ഥിതിയോ ദയനീയം. വഴികൾ വീണ്ടും താണ്ടിയ സിംഹം, ആൾക്കൂട്ടക്കൊല കണ്ടു നടുങ്ങി. നാടും നരകവും ഒരുപോലെ, കണ്ണീറൊപ്പി നടന്നു സിംഹം. നാടും വീടും കയറി നിരങ്ങും, ചെപ്പിലടക്കാൻ കഴിയാ ഭൂതം. നിപ്പയെന്ന കരിംഭൂതം വീണ്ടും വരുന്നുണ്ടോടിക്കോ. കാടിൻ ശാന്തത ഇവിടില്ല, നാടുകൾ ചുറ്റി കാണേണ്ട. ദുഃഖം മുറ്റും നെഞ്ചകമായി, കാട്ടിലെ രാജൻ മടങ്ങിപ്പോയി. കാട്ടിലെ രാജൻ മടങ്ങിപ്പോയി. കാട്ടിലെ രാജൻ മടങ്ങിപ്പോയി.
1: ഞങ്ങളുടെ പരിപാടികൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായില്ലേ? അടുത്തതായി അവതരിപ്പിക്കുന്ന സംഘഗാനത്തോടുകൂടി ഇന്നത്തെ പൂക്കൂടയിലെ ഞങ്ങളുടെ പരിപാടികൾ അവസാനിക്കുകയാണ്. അഖിയ താനിഷ, മെഹറിൻ അറഫാത്ത്, സിദറത്തുൽ മുന്തഹ, ജസ്ര എന്നിവർ ചേർന്നാണ് സംഘഗാനം ആലപിക്കുന്നത്.

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ കൂട്ടായി SHM UP സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30 ന്.

പൂക്കോട് സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം സർഗം. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ബോംബെ രവി.

കേൾക്കാം ഇളയരാജ ഈണം പകർന്ന ഗാനം. ചിത്രം കാലാപാനി. ഗായകർ എം ജി ശ്രീകുമാർ ചിത്ര. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം പച്ചക്കറി വിളകൾക്കൊപ്പം ഇത്തിരി നേരം. സുനിത ഷാജിയുമായി അഭിമുഖം. 7:20 കമ്പോളവില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മയൂർഭഞ്ച് ജില്ലയിലെ ഭാദ്പൂർ ഗ്രാമം സന്ദർശിക്കുന്ന ഇരുവരും പുണ്യവനങ്ങളായ സന്താലി ജഹേര, ഹോ ജഹേര സ്കിൽ സെന്റർ, പഹാദ്പൂർ സ്കൂൾ എന്നിവിടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റൈറംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. പ്രധാനമന്ത്രി ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ പശ്ചിമബംഗാൾ ദിനാഘോഷത്തിലും പങ്കെടുക്കും. സംസ്ഥാനത്തെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന പ്രധാനമന്ത്രി പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡുവും വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിക്ക് ജന്മദിനാശംസകൾ നേർന്നു. ധീരത, ലാളിത്യം, വിനയം എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ യാത്ര ആളുകളെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2,500-ലധികം കേന്ദ്രങ്ങളിൽ യോഗ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, കമാൻഡർമാർ, സൈനികർ, സിവിലിയൻ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ഹാർമണി ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി.

അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതിയുടെ വിധി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങളും സങ്കീർണതകളും ഇരു രാജ്യങ്ങളും മറികടക്കുമ്പോഴും ഇന്ത്യ യുഎസ് ദൃഢമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ വളരുന്നതിനനുസരിച്ച് താൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളപ്പണ വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയവയെ ചെറുക്കുന്നതിന് ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വൈസ് പ്രസിഡന്റായി സാംസ്കാരിക സെക്രട്ടറി വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയം പിന്തുടരുമ്പോൾ ആഗോള തീവ്രവാദ ധനസഹായ ശൃംഖലകളെ ചെറുക്കുന്നതിലും നിയമവിരുദ്ധ സാമ്പത്തിക സംവിധാനങ്ങൾ തകർക്കുന്നതിലും രാജ്യത്തിന്റെ നിരന്തര ശ്രദ്ധയെ വിവേക് അഗർവാളിന്റെ പദവി ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്വന്തമാക്കി. വിദേശകാര്യ മന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ന്യൂഡൽഹിയിൽ ഇന്നലെ പാസ്പോർട്ട് സേവാ ദിവസ് ആഘോഷ പരിപാടിയിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ പി ആർ ദീപിന് പുരസ്കാരം സമ്മാനിച്ചു. 2013-14 വിദേശകാര്യമന്ത്രാലയം പാസ്പോർട്ട് സേവാ പുരസ്കാരം ആരംഭിച്ചതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി 9-ാം തവണയാണ് കൊച്ചിയെ തിരഞ്ഞെടുക്കുന്നത്. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ത്തിലധികം പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻടിഎ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2,00,000-ത്തിലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണമുണ്ടാകുമെന്നും എൻടിഎ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30, ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISMന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ എ.പി. ഷൌക്കത്ത് അലി പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിനെ മുഖഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വിലങ്ങാടിന്റെ പുനർനിർമ്മിതിക്ക് പ്രത്യേക പാക്കേജും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15,05,00,000 രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയെ ചേർത്ത് നിർത്തി വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന് നാദാപുരത്തിന് നന്ദി അറിയിക്കുന്നതായും MLA പറഞ്ഞു. മാവൂരിൽ വ്യവസായം ആരംഭിക്കുന്നതിന് സാധ്യതാ പഠനം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. 1 കോടി രൂപയാണ് ഇതിന് കണക്കാക്കിയത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു.

സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കല്ലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കെതിരായ വിവേചനങ്ങൾക്കും മോശം പെരുമാറ്റങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോഴിക്കോട് ജില്ലാതല സ്റ്റുഡൻസ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികളെ ബസ് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മാത്രം കയറ്റുക, ക്യൂവിൽ നിർത്തുക, സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ പ്രവണതകൾ അനുവദിക്കില്ലെന്ന് കളക്ട്രേറ്റിൽ ചേർന്ന യോഗം വ്യക്തമാക്കി. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് വേഗതയേകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് റോസ്കർ യോജനയെന്ന് സി സദാനന്ദൻ MP പറഞ്ഞു. 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ശീമാട്ടി റൌണ്ടാനയിലെയും കഞ്ഞിക്കുഴി ജംഗ്ഷനിലെയും ബദൽ മാർഗ്ഗങ്ങളെപ്പറ്റി പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ കിഫ്കോൺ സംഘം ഇന്നെത്തും. പദ്ധതിയിൽ പ്രാഥമിക പഠനം നടത്താൻ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൌത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:33. 438.6 മീറ്ററിൽ, അതായത് 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

0: ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസെൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. 68-ാം ജന്മദിനം ആഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ ഊഷ്മള വരവേൽപ്പ് ഒരുക്കി. പഹാഡ്പൂരിൽ എത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പതിയും മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പഹാഡ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയോടൊപ്പം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി സന്താലി ജഹേര, ഹോ ജഹേര എന്നിവിടങ്ങളിൽ പ്രാർത്ഥന നടത്തും. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും പഹാഡ്പൂർ സ്കൂളും ഇരുവരും സന്ദർശിക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സത്തറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30 പരിപാടി. രാഷ്ട്രപതി റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിലും മുഖ്യാതിഥിയാവും. ഉച്ചയ്ക്ക് ജബൽപൂരിൽ നിന്ന് രാഷ്ട്രപതി ഗ്വാളിയോറിലേക്ക് പോകും. മറ്റന്നാൾ കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന ദ്രൌപദി മുർമു സഹരിയ ഗോത്ര സമൂഹത്തിലെ അംഗങ്ങളെയും ചീറ്റ ട്രാക്കറുകളെയും പാർക്കിന്റെ ഫീൽഡ് ടീമിനെയും കാണും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ 1-ലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ ബംഗാൾ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡുവും ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. താരകേശ്വറിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2,500-ലധികം കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ

പര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൌക്കത്തലി പ്രകാശനം ചെയ്തു. ലഹരിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടിയിലെ ആൾക്കൂട്ട വിചാരണ പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇതിന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഈ മാസം 26 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനം ആചരിക്കുമെന്നും സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000+ പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷ നടത്തിപ്പ് കുറ്റപ്പെട്ടതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയുടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിക്സി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവരെ ആശുപത്രിയിലെ ഐസൊലേഷനിൽ നിന്നും മാറ്റി ആരോഗ്യവകുപ്പിന്റെ കർശന മേൽനോട്ടത്തിൽ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ആതിഥേയരായ ഇന്ത്യ 2 കളികളും ജയിച്ച് പരമ്പര ഉറപ്പിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലൻഡിലെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. ഇന്ന് ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. ചൈനയിലെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ വിഭജിക്കാൻ

സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. നിലവിൽ 28 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് മീനച്ചിൽ താലൂക്ക്. പട്ടികജാതി വിഭാഗം പ്ലസ് ടു VHSC വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. യോഗ സുഖജീവിതത്തിന് ഒരു ദിനചര്യ.
1: തിരക്കേറുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. ആ ഓട്ടം പ്രായഭേദമന്യേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു മനുഷ്യന്റെ ഓട്ടം ഏകദേശം നഴ്സറി പ്രായത്തിൽ തന്നെ തുടങ്ങും. എപ്പോഴും സംഘർഷങ്ങളും സങ്കീർണതകളും നിറഞ്ഞ കുത്തൊഴുക്കിൽ ജീവിതം നീങ്ങുമ്പോൾ മാനസിക ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ കഴിയുക എന്നത് ആധുനിക ലോകത്ത് വലിയ പ്രയാസമാണ്. ജീവിച്ചു തീർക്കുക എന്നതിനപ്പുറം അത് ആസ്വദിക്കാനും അവരർക്ക് കൂടി പ്രയോജനപ്പെടുത്താനും പാടുപെടുകയാണ് നാം.
0: ആരോഗ്യം എന്ന പദത്തിന് ശരീരത്തിന്റെ പേശീബലവും രോഗങ്ങളില്ലാത്ത അവസ്ഥയും എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് മിക്കവരും. അതിലുപരി ശരീരത്തിനും മനസ്സിനും ഒരേപോലെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് ആരോഗ്യം എന്ന അറിവ് വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയാണ് ഓരോരുത്തർക്കും ബോധ്യമാകുന്നത്. ആ അറിവിലേക്ക് എത്തുമ്പോഴായിരിക്കും തിരുത്തലിനും തിരിച്ചുപോക്കിനും സമയം ഏറെ വൈകിയെന്ന തിരിച്ചറിവ് സ്വന്തമാകുന്നത്. ജീവിതത്തിന്റെ തത്രപ്പാടുകൾക്കിടയിൽ പലപ്പോഴും ചിന്തിക്കാൻ വിട്ടുപോകുന്ന വിഷയവും ആരോഗ്യമല്ലാതെ മറ്റൊന്നല്ല. മനസ്സിനും ശരീരത്തിനും സുഖം നൽകുന്ന ലോകത്തിന് പൗരാണിക ഇന്ത്യ നൽകിയ സംഭാവനയാണ് യോഗയും യോഗദർശനവും.
2: യോജിപ്പിക്കുന്നത് എന്നാണ് യോഗ എന്ന പദത്തിന്റെ അർത്ഥം. മനസ്സിനെയും ശരീരത്തെയും വ്യക്തിയെയും സമൂഹത്തെയും സംസ്ഥാനങ്ങളെ രാജ്യവുമായി രാജ്യത്തെ ഇതര രാജ്യങ്ങളുമായി ഒക്കെ യോജിപ്പിക്കുന്നതാണ് യോഗ.
3: പയ്യോളി ഗവൺമെന്റ് താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ എൻ രാജേഷ്.
2: ആയുർവേദത്തെ പോലെ തന്നെ ലോകത്തിന്റെ സ്വാസ്ഥ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സംഭാവനയാണ് യോഗ. മനസ്സിന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുക എന്നതാണ് യോഗയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ശാരീരികം, മാനസികം, സാമൂഹികം, ആത്മീയം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ തലങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മാനസിക തലമെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കുമല്ലോ. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലേക്കായി ആദ്യം ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് വിവിധ തരത്തിലുള്ള ആസനങ്ങളും ശ്വസന പ്രക്രിയകളായ പ്രാണായാമവും മറ്റും ശീലിക്കുന്നത്.
1: മനസ്സിന്റെയും ശരീരത്തിന്റെയും സൗഖ്യവും വിശ്രാന്തിയും യോഗ മാർഗത്തിലൂടെ കണ്ടെത്താമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പൌരാണിക ഇന്ത്യൻ യോഗാഭ്യാസത്തിലേക്ക് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പതിപ്പിച്ചു. അങ്ങനെയാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ വളരെ വിപുലമായ പരിപാടികളോടെയാണ് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്.
4: ജാതി, മത, ലിംഗഭേദമില്ലാതെ ഏവർക്കും പരിശീലിക്കാവുന്ന ഒന്നാണ് യോഗ. യോഗയുടെ ഈ വർഷത്തെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യം എന്നതാണ്.
5: പയ്യന്നൂർ PES വിദ്യാലയത്തിലെ ഭാഷാ അധ്യാപികയും യോഗ പരിശീലികയുമായ സിന്ധു

0: പിയു.
1: വാർദ്ധക്യത്തിൽ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ യോഗ പരിശീലിക്കണം. യുവാവിനും വൃദ്ധനും അതിവൃദ്ധനും രോഗികൾക്കും ദുർബലർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് യോഗ പരിശീലിക്കാം. പ്രായമുള്ളവർക്ക് യോഗയിലെ സൂക്ഷ്മ വ്യായാമങ്ങളും ലഘുവായ ആസനങ്ങളും പ്രാണായാമങ്ങളും ധ്യാനവും പരിശീലിക്കാം. ഇതുവഴി ശാരീരിക അസ്വാസ്ഥ്യം, മാനസിക സംഘർഷങ്ങൾ എന്നിവ കുറക്കാൻ സാധിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സന്തുലിതമായ യോജിപ്പാണ് യോഗ. ശരീരത്തെ സുസ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുന്ന ശാസ്ത്രവിദ്യയാണ് യോഗ എന്ന് ഹഠയോഗ പ്രദീപിക പ്രതിപാദിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പേശികളെ വിധിയാം വണ്ണം വലിച്ചു നീട്ടി പ്രാണനെ ക്രമീകരിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് യോഗ. അതുകൊണ്ട് തന്നെ ആസനങ്ങളും പ്രാണായാമങ്ങളും നിത്യവും പരിശീലിക്കുന്നത് വളരെയധികം ഉപകാരം ചെയ്യും. ആസനങ്ങൾ, പ്രാണായാമം എന്നിവ മാത്രമല്ല യോഗയിൽ അടങ്ങിയിട്ടുള്ളത്. അഷ്ടാംഗയോഗയിലെ യമനിയമങ്ങളും യോഗയിലെ 6 തത്വങ്ങളും പാലിച്ചാൽ മാത്രമേ യോഗ പ്രാവർത്തികമാകുന്നുള്ളൂ.
2: ഒന്ന് ആലോചിച്ചാൽ പ്രായമാവുക എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ ഒരു താളവും ചിട്ടയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന സമയം ഒരു മാനദണ്ഡമായി കരുതി എന്ന് പറയുന്നതിലും തെറ്റില്ല. അതിനൊപ്പം എന്ത് വസ്തുവിലും കാലപ്പഴക്കം ഉണ്ടാക്കുന്ന വീക്കം ശാരീരികമായും മാനസികമായും മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കും. അതാണ് വാർദ്ധക്യം. യോഗ ശീലമാക്കുന്നതോടെ വാടിക്കരിഞ്ഞു പോകാൻ നിൽക്കുന്ന ചെടികൾക്ക് ദാഹജലം എന്ന പോലെ ശരീരത്തിനും മനസ്സിനും തെളിനീര് നൽകുകയാണ് യോഗ.
3: ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവും ആത്മീയവുമായ പാരമ്പര്യത്തിൽ സ്വാസ്ഥ്യവും ആത്മസാക്ഷാത്കാരവും മോക്ഷമാർഗങ്ങളായിരുന്നു. ശാരീരിക സൗഖ്യത്തിനപ്പുറം ആത്മസാക്ഷാത്കാരത്തിന് യോഗയും ധ്യാനവും മാർഗമാണെന്ന് അറിഞ്ഞവരും അനുഭവിച്ചവരുമായിരുന്നു അന്നത്തെ യോഗിവര്യന്മാർ. സൗരയൂഥത്തിന് ഊർജം പകരുന്ന സൂര്യനെ ആധാരമാക്കിയ സൂര്യ നമസ്കാരവും പ്രാണന് കരുത്തു നൽകുന്ന ശ്വസന നിയന്ത്രണമായ പ്രാണായാമവും ദൈനംദിന ആചാരങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഭാഗമായിരുന്നു. BC 2nd നൂറ്റാണ്ടിൽ ജീവിച്ചെന്ന് കരുതുന്ന പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ രൂപഭാവങ്ങൾക്ക് ചിട്ട നൽകി യോഗസൂത്രം തയ്യാറാക്കിയത്. പതഞ്ജലിക്ക് പിന്നാലെ വന്ന ഋഷി പരമ്പരയും ഗുരുക്കന്മാരും യോഗയെ കൂടുതൽ സമ്പന്നമാക്കി. രമണ മഹർഷിയും ശ്രീരാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനും ആ ധാരയിലെ പ്രമുഖരാണ്.
4: മനസ്സിനെ നിയന്ത്രിക്കുന്നതിലേക്കായി ആദ്യം ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് വിവിധ തരത്തിലുള്ള ആസനങ്ങളും ശ്വസന പ്രക്രിയകളായ പ്രാണായാമവും മറ്റും ശീലിക്കുന്നത്.
5: തുടരുന്നു.
4: കൃത്യമായി ദിവസേന യോഗ പരിശീലിക്കുന്നത് ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഏറെ സഹായിക്കുന്നു. ഏറെ വേഗതയേറിയ ഇന്നത്തെ ലോകക്രമത്തിൽ നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ നമ്മളെ അറിയുകയും അത് ജീവിതത്തിന് പുതിയ മാനങ്ങൾ പകരുകയും ചെയ്യും. ഇങ്ങനെ യോഗ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു താളം പകരുകയും അത് ജീവിതത്തിന് മൊത്തം ഒരു ചിട്ട വരുത്തുകയും ചെയ്യുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും അവയെ തുടർന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന ദോഷങ്ങളെ ചെറുക്കുന്നതിനുമൊക്കെ യോഗ സഹായിക്കുന്നു. യോഗയിലൂടെ മനസ്സിന് നിയന്ത്രണം കൈവരുമ്പോൾ നമുക്ക് മനസ്സിന്റെ ആധികളെ നിയന്ത്രിക്കുന്നതിനും പരസ്പരം കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിനും രമ്യതയോടെ ആളുകളുമായി ഇടപഴകുന്നതിനും സാധിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഇന്ന് ലോകം മുഴുവനും യോഗയെ ഏറ്റെടുത്തിരിക്കുന്നത്.
2: യോഗയുടെ രോഗശാന്തിയും ആത്മീയ മാനസിക മാനങ്ങളും കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനനം ചെയ്തവരാണ് സ്വാമി ശിവാനന്ദയും ടി കൃഷ്ണമാചാര്യയും സ്വാമി കുവലയാനന്ദയും അരബിന്ദോയും BKS അയ്യങ്കാരും പട്ടാഭയും. 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗയെക്കുറിച്ച് നടത്തിയ ചരിത്രപരമായ പ്രസംഗമാണ് ആഗോളതലത്തിൽ ആരോഗ്യത്തിന്റെയും സ്വാസ്ഥ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ കാഴ്ചപ്പാടിന് വഴിതെളിച്ചത്.
6: യോഗ ഒരു വ്യായാമമുറ മാത്രമല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെ സമഗ്രമായി പരിപോഷിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്.
7: നാഷണൽ ആയുഷ് മിഷൻ കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്.
6: സ്ഥിരമായ യോഗാഭ്യാസം പേശികളുടെ ശക്തിയും ശരീരത്തിന്റെ വഴക്കവും സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രായമേറുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളായ സന്ധിവേദന, നടുവേദന തുടങ്ങിയവ കുറയ്ക്കാനും ശരീരത്തെ കൂടുതൽ സജീവമാക്കാനും യോഗ സഹായിക്കുന്നു. അതുപോലെ തന്നെ യോഗയിലുള്ള ശ്വസനാഭ്യാസങ്ങൾ അഥവാ പ്രാണായാമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ജീവിതശൈലി യോഗങ്ങളായിട്ടുള്ള പ്രമേഹം, അമിതവണ്ണം, തൈറോയ്ഡ് സംബന്ധ രോഗങ്ങൾ എന്നിവയ്ക്ക് യോഗ വളരെ ഗുണകരമാണ്. മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കാനും മനസ്സിന് ഏകാഗ്രത നൽകാനും യോഗ സഹായിക്കുന്നു. മികച്ച ഉറക്കത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു. പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെ ആരോഗ്യകരമായി

0: നേരിടാൻ യോഗ സഹായിക്കുന്നതിനാലാണ് ഈ വർഷത്തെ നമ്മളുടെ ആശയമായിട്ട് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന ഈ പ്രമേയം ഏറെ പ്രസക്തമാവുന്നത്.
1: യോഗയിലൂടെ കൈവരിക്കുന്ന മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തുലിതാവസ്ഥയും ഏകാഗ്രതയും മനുഷ്യനെ ചിന്താപരമായ ഔന്നിത്യത്തിലേക്കും സമഭാവനയിലേക്കും നന്മയിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്നുവെന്ന സന്ദേശമാണ് യോഗാ ദിനം സമ്മാനിക്കുന്നത്. യോഗ ഒറ്റ ദിവസത്തേക്ക് മാത്രം നീക്കിവച്ച പദ്ധതിയല്ലെന്നും യഥാർത്ഥ ജീവിത രീതിയാണെന്നും ഓർമ്മിപ്പിക്കുന്ന ദിനാചരണം കൂടിയാണിത്.
2: ജീവിതചര്യയിൽ യോഗയെ ഉൾപ്പെടുത്താനും സഹജരെ യോഗയിലേക്ക് നയിക്കാനും അന്താരാഷ്ട്ര യോഗാ ദിനം പ്രേരക ശക്തിയാണ്. പുതിയ ജീവിത സാഹചര്യങ്ങളും ലോകക്രമങ്ങളും മനുഷ്യനെ കൂടുതൽ സങ്കീർണതകളിലേക്ക് തള്ളിവിടുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് മോചിതമാകാൻ ഭാരതീയ ചിന്ത നൽകിയ രക്ഷാമന്ത്രമാണ് യോഗ. മതനിരപേക്ഷതയുടെയും വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തിന്റെയും പ്രതീകമാണത്. അരോഗ ദൃഢഗാത്രരായി ജീവിക്കാൻ പൌരാണിക സംസ്കാരം നൽകിയ ചിട്ടയായ ജീവിതചര്യ സ്വീകരിക്കാൻ ലോകം ഒരുമയോടെ മുന്നേറുമ്പോൾ അഭിമാനിക്കാം ഓരോ ഇന്ത്യക്കാരനും.
1: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന നിമിഷ ജി, അവതരണം വി കെ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാർപൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68th ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2nd ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000+ കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000+ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
4: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,79,000+ ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 200,000+ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന

0: ബഹുതല സുരക്ഷാ സംവിധാനമാണ് NDA ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിച്ചു. അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം 1 മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം ഉയർന്നു. നിലവിൽ $8.4 ബില്യൺ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ $40 മുതൽ $45 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2-ാമതെത്തി. ബ്രസീലാണ് 1-ാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ

കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. NEET UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. 68ാം ജന്മദിനം ആഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പൊരുക്കി ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ. പഹാഡ്പൂരിലെത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കംപതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. രാഷ്ട്രപതിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മയൂർഭഞ്ചിലെത്തി. രാഷ്ട്രപതിയോടൊപ്പം പ്രധാനമന്ത്രി സന്താലി ജഹേര, ഹോജഹേര എന്നിവിടങ്ങൾ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനും പ്രബലനുമായ നേതാവാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം ലോകത്തിലെ ഏറ്റവും സ്വാധീന വ്യക്തികളിൽ ഒരാളായി പ്രധാനമന്ത്രി മാറിയെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിക്സി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം അല്പസമയത്തിനകം ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വാട്സാപ്പിൽ ഒരു ഹായ് മാത്രം ഇട്ടാൽ മതി. നമ്പർ ഇതാ, 9400024440. ഇടവപ്പാതി മിഥുനത്തിലെത്തിയിട്ടും മഴമേഘങ്ങൾ ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് എങ്കിലും ഈ ഒരു മഴപ്പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ചിത്രം കിഴക്കൻ പത്രോസ്, ONB രചന, SP വെങ്കിടേഷിൻ്റെ

0: ഹലോ ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ഗാനോത്സവമാണ്. ആരാണ്?
1: എന്റെ പേര് പവിത്ര.
0: പവിത്ര, പവിത്ര എവിടെ നിന്നാ വിളിക്കണേ?
1: ഞാൻ കോഴിക്കോട് പറമ്പിൽ ബസാറിൽ നിന്ന്.
0: പറമ്പിൽ ബസാറിൽ നിന്ന്. ഓക്കെ, എന്തൊക്കെയാണ് പുതിയ? മഴ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മഴ ഉണ്ടോ? ഒന്ന്
1: ഇവിടെ ഇന്ന് മഴ ഇല്ല, ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്.
0: ആ, ഈ മഴ എന്നൊക്കെ പറയുമ്പോഴേ പവിത്രയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ്?
1: മഴ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലം തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത്.
0: കുട്ടിക്കാലത്ത് നല്ലൊരു അനുഭവം പറയാൻ പറ്റുമോ? മഴക്കാലത്തെ മഴയോർ

0: മകള്?
1: കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മഴയത്ത് സ്കൂളിൽ പോകുന്നത് തന്നെയാണ് മെയിൻ ആയിട്ട്. ഈ കുട പിടിച്ച് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത്
0: നടന്നാണോ പോവാ സ്കൂളില്?
1: അല്ല, അമ്മ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ കൈ പിടിച്ച് ഞങ്ങളെ എന്നെയും എന്റെ ചേച്ചീനെയും ഇങ്ങനെ ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോവായിരുന്നു.
0: അപ്പൊ സ്കൂളിൽ എത്തുമ്പോഴേക്കും കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? നനഞ്ഞൊടുപ്പായിട്ട് സ്കൂളിലെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്ക അല്ലേ?
1: അതൊക്കെ ഭയങ്കര നല്ലൊരു മെമ്മറി തന്നെയാണ്.
0: അതെ അതെ അതെ. ഇപ്പം ഏത് പാട്ടാണ് ഇന്ന് പവിത്ര കേൾക്കാൻ ആവശ്യപ്പെടുന്നത്?
1: എനിക്കിന്ന് പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട് മതി.
0: ആ, നമ്മുടെ ഒ എൻ വിയുടെ രചന, ശരത്തിന്റെ സംഗീതം.
1: അതെ,
0: പാടിയത് യേശുദാസ് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് ഈ പാട്ടങ്ങ് കേട്ടാലോ?
1: ഓക്കെ,
0: ശരി. വിളിച്ചതിൽ നന്ദി, ഇനിയും വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി ശരി.

0: സ്കൂളിലെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ?
1: അതെ അതെ, അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു മെമ്മറി തന്നെയാണ്.
0: അതെ അതെ അതെ. ഇപ്പം ഏത് പാട്ടാണ് ഇന്ന് പവിത്ര കേൾക്കാൻ ആവശ്യപ്പെടുന്നത്?
1: എനിക്കിന്ന് പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട് മതി.
0: ആ, നമ്മുടെ ഒ എൻ വിയുടെ രചന, ശരത്തിന്റെ സംഗീതം.
1: അതെ,
0: പാടിയത് യേശുദാസ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ നമുക്ക് ഈ പാട്ടങ്ങ് കേട്ടാലോ?
1: ഓക്കെ,
0: ശരി. വിളിച്ചതിൽ നന്ദി, ഇനിയും വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി ശരി.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
1: സുഗേഷാണ്.
0: സുഗേഷ്, എവിടുന്ന വിളിക്കണേ?
1: പന്തീരങ്കാവ്.
0: പന്തീരങ്കാവ്. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് സുഗേഷ്?
1: സ്റ്റാർ ഓട്ട് കമ്പനിയിലാണ്.
0: അപ്പോൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇന്ന് വർക്കില്ലേ?
1: ലീവാണ്. ചെറിയൊരു പരിക്ക് പറ്റിയപ്പോ.
0: അപ്പോൾ വിശ്രമത്തിലാണ്. മഴയൊക്കെ ഉണ്ടപ്പോ പുറത്ത്?
1: ഇല്ല, ഇപ്പം ഇവിടെ അത്യാവശ്യം
0: കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മള് മുമ്പൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഓരോരോ അസുഖങ്ങളൊക്കെ അല്ലേ? അമീബിക് മസ്തിഷ്ക ജ്വരം, ഷിഗല്ല, അപ്പൊ ഇങ്ങനെയൊക്കെ പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളതൊക്കെ ഇങ്ങനെ ജാഗ്രത പാലിക്കുക. എന്താണ് നല്ലൊരു മഴ ഓർമ്മകള്, ഒരു അനുഭവം പറയാൻ ഉണ്ടാവുമല്ലോ?
1: സ്കൂൾ തുറക്കുന്ന
0: സമയത്താണല്ലോ.
1: നടന്ന്
0: പോകുന്നൊരു ബാല്യകാലായിരുന്നു. ഇപ്പോ പുതിയ തലമുറയിൽ അധികം കുട്ടികൾക്കും സ്കൂൾ ബസ് വീട്ടിൽ നിന്ന് കയറിയില്ലേ? അവര് സ്കൂളില് കുറച്ചും കൂടെ പുറകോട്ടുള്ള ഒരു തലമുറയ്ക്ക് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി സംസാരിച്ച് കൊടയൊക്കെ ചൂടി മിക്കവാറും ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു അല്ലേ? ഒരു കൊടയിൽ. അതെ അതെ അതെ, മൂന്നും നാലും ആളുകൾ. കൊട ഇല്ലാത്തവൻ കൊട ഉള്ളവരുടെ കൂടെ കൂടി അങ്ങ് ചേർത്ത് അങ്ങ് പോവും.
1: അതെ
0: അതെ. പിന്നെ ഇപ്പം ഏത് പാട്ടാണ്
1: കേൾക്കണ്ടേ?
0: തേന്മാവിൻ കൊമ്പത്തിലെ കറുത്ത പെണ്ണ എന്ന പാട്ട്. ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയാണ്, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. പാടിയത് എം ജി. ആ തീർച്ചയായിട്ടും എല്ലാവരോടും പറയാം. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. വിളിച്ചാൽ സന്തോഷം. ഇനി ഓക്കെ, ശരി. ആയിക്കോട്ടെ, സന്തോഷായില്ലേ. ഓക്കെ, പാട്ട് കേൾക്കാട്ടോ. ശരി.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ?

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം, ഗാനോത്സവമാണ്, ആരാണ്?
1: ഞാൻ ആയുർവേദ ഡോക്ടറാണ്, സ്നേഹ ശോഭ.
0: സ്നേഹ ശോഭ. ഡോക്ടറുടെ വീട് എവിടെയാണ്?
1: വീട് വടകര.
0: വടകര. ആ
1: ആ,
0: എന്തൊക്കെയാണ് ടീച്ചറുടെ വിശേഷങ്ങൾ? ഡോക്ടറുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമല്ലോ, പുതിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആ മഴ ഓർമ്മകൾ, മഴ അനുഭവങ്ങൾ ഇതൊക്കെ.
1: മഴയോർമ്മകൾ നമ്മൾ ചെറുപ്പകാലത്തുള്ളതാണ് ശരിക്കുള്ള ഓർമ്മകൾ.
0: അതെ അതെ അതെ,
1: പോകുന്ന കാലഘട്ടമൊക്കെ.
0: അതെ,
1: പിന്നെ കുറെ കാലം വയനാടായിരുന്നു. വയനാട്ടിൽ മഴ എന്ന് പറഞ്ഞാൽ അതൊരു മഴ
0: തന്നെയാണ്.
1: രണ്ടു മൂന്ന് ഉരുൾപൊക്ക ഉരുൾപൊട്ടൽ, പിന്നെ ഒരിക്കലും 18 ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറി.
0: നമ്മള് പലപ്പോഴും മഴ നല്ല നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പലപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ?
1: 18 ഒരിക്കാലത്തും വെള്ളം കയറ്റിട്ടുണ്ടായിരുന്നില്ല. 18 ബാണാസുര സാഗർ തുറന്നപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറി, വണ്ടിയൊക്കെ പോയി പോയി.
0: അതിനുശേഷം അത്തരം ഒരു മഴ പിന്നീട്
1: ഒരിക്കലും അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. വലിയ മഴയോർമ്മ,
0: നമ്മളൊക്കെ
1: നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ഉലച്ചൊരു സംഭവമായിരുന്നു.
0: നമ്മളെപ്പോഴും പറയും, പല ആളുകൾക്കും മഴ എന്ന് പറയുന്നത് ഒരു ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയും അല്ലേ? കവികളും പാട്ട് എഴുതുന്ന ആളുകളും ഗാനരചയിതാക്കളും ഒക്കെ മഴ ഒരുപാട് ഇങ്ങനെ കാല്പനികവൽക്കരിച്ചൊക്കെ എഴുതും. അപ്പം അത്തരത്തിൽ നല്ല കവിതകളും പാട്ടുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റും. പക്ഷെ അതേ സമയം ഇങ്ങനെ ചില ദുരനുഭവങ്ങൾ മഴ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊക്കെ അതിജീവിക്കും അല്ലേ? ആ അതിജീവിക്കും. അപ്പം നമുക്ക് ഇന്ന് ഡോക്ടർ, ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇതില് നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമയുടെ ചന്ദനലേപസുഗന്ധം.
0: കെ ജയകുമാറിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം, പാടിയത് യേശുദാസ്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആ ഇപ്പൊ കിട്ടിയല്ലോ. ആ അതെ, കിട്ടിയല്ലോ, കിട്ടിയ വിളിച്ച്. ആ അപ്പൊ സന്തോഷമായല്ലോ, തീർച്ചയായിട്ടും. ഓക്കെ, ആ അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ആ ഓക്കെ,
0: ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
1: നമസ്കാരം. ഞാൻ റീനയാണ്, കുന്നമംഗലം നൊച്ചിപ്പോയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: റീന, കുന്നമംഗലം നെച്ചിപ്പോയിൽ നിന്ന്.
1: അതെ, ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഹായ് ഇടാറുണ്ടായിരുന്നു, ഇന്നാണ് ഇപ്പൊ കിട്ടിയത്.
0: കിട്ടിയല്ലോ. ആ, അതാണ് നമ്മൾ ഒന്നോ രണ്ടോ തവണ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും ശ്രമിക്കാം അല്ലേ.
1: ആ,
0: ശ്രമിച്ചുകൊണ്ടല്ലേ ഇപ്പൊ കിട്ടിയത് അല്ലേ.
1: അതെ.
0: ആ, ഇപ്പൊ കുറേ പേര് നേരത്തെ ഇങ്ങനെ സംസാരിച്ചപ്പം മഴ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയ കാര്യം. ആ, അപ്പോൾ നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളല്ലാതെ പെട്ടെന്ന് റീനയുടെ മനസ്സിൽ മഴ എന്ന് പറയുമ്പോൾ എന്താണ്?
1: മാഡം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്കൂൾ ജീവിതം മഴ ഓർമ്മകൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും.
0: അതെ, അതെ, അതെ.
1: പക്ഷേ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ വൈകിട്ട് ചായ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അത്ര അന്ന് കാരന്തൂരാണ്, അവിടെ കടയിൽ വാങ്ങി വെക്കും, അത് എടുത്തുകൊണ്ടുവരാൻ ഞങ്ങൾ പോകണം. കുട്ടികൾ, ഞാനും രണ്ട് അനിയത്തികളുമാണ്.
0: അപ്പൊ സ്കൂൾ വിട്ട് വന്നിട്ട് കിട്ടുന്ന, പതിവായി കിട്ടുന്ന ഒരവസരം.
1: ആ, മഴ നല്ല അസ്വസ്ഥാണ് പോകുന്നത്. ഒരു തോടുണ്ട്, ആ തോട്

0: ചാടി കയറി ആ വെള്ളത്തിലിറങ്ങിയിട്ടൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോരായി. പക്ഷെ അതല്ല രസവും. ഈ ഒരു ദിവസവും ഒരു നല്ല ശക്തിയായ മഴയുള്ള ദിവസം കാരന്തൂരില് ഞാൻ തന്നെ പീടിയയിലേക്ക് പോണ്ടി വന്ന് കുട്ടിയാണ്. ഒരേ എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. അപ്പൊ മഴ കനത്ത മഴയായപ്പോ ഉണക്കമീൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണക്കമീൻ വാങ്ങിക്കാൻ ഒരു 3-4 കട മുകളിലോട്ട് പോണോ. അപ്പൊ ഞാൻ ഈ സാധനം വാങ്ങി വെച്ച കടേന്റെ മുന്നില് അന്ന് ഓവുപാലോ ഓവുചാലുണ്ട്. ആ ചാലിന് അന്ന് സിമെന്റിന്റെ സ്ലാബ് ഒന്നുമില്ല. നമ്മുടെ പനമ്പാറ്റി എന്ന് പറയും, അതൊരു 3 കഷ്ണം ആ കടയിലേക്ക് കയറാൻ മാത്രമല്ല ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഉണക്കമീൻ വാങ്ങിച്ച് ഇങ്ങോട്ട് വരുമ്പോ മഴ കൊടയുണ്ട്, പിന്നെ വേറെ എന്തോ ഒന്നോ രണ്ടോ സാധനം കൂടി കയ്യിലുണ്ട്. പക്ഷെ കറക്റ്റ് ഇവിടെ എത്തിയപ്പോ ഈ ഉണക്കമീന്റെ പൊതി ഈ ഓവുചാലിലേക്ക്
1: വീണു.
0: മാഡം കേൾക്കുന്നുണ്ടോ?
1: ഓ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
0: അപ്പോ ഞാൻ ആകെ ബേജാറായി. ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് പോയാൽ പിന്നെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല.
1: നമ്മള് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരിക്കും അന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്.
0: അതെ അതെ, അച്ഛനാണെങ്കിൽ മീനില്ലാതെ കഴിക്കൂല്ല. അപ്പൊ പച്ചമീൻ എന്തോ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കും.
1: അതെ,
0: ഓർക്കുന്നില്ല.
1: ചില സമയത്തേ ഈ മഴ ശക്തിയായിട്ട് പെയ്യുന്ന സമയത്തൊക്കെ കടലിൽ പോവാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവും ഈ മത്സ്യബന്ധന. അപ്പൊ അത്ര അവർക്കൊക്കെ ആശ്രയം പറയുന്നത് ഉണക്കമീനായിരിക്കും. അപ്പൊ ശരിക്കും ഈ ഒരു മഴ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും അല്ലേ?
0: അപ്പൊ അതിന്റെ രസം അതല്ല മാഡം. അതെ, എന്റെ അച്ഛന്റെ അനിയന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഈ മസാല സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, മീൻ വാങ്ങാൻ വേണ്ടി മുകളിലോട്ട് പോയതാണ്. അപ്പൊ പാപ്പനാണേ, പാപ്പൻ എന്നോട് ചോദിച്ചു എന്താന്ന് എന്റെ മുഖഭാവം കണ്ടപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, പാപ്പ ഉണക്കമീന് ഈ വെള്ളത്തിൽ വീണു പൊലിച്ചു പോയില്ല. അപ്പൊ പാപ്പൻ എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നോട് ചോദിക്കുക, ഉണക്കമീനല്ലേ നീ താൻ അതന്നെയല്ലേ വാങ്ങിയത്? ജീവനുള്ള മീനല്ലല്ലോ വെള്ളം കണ്ടപ്പോ ചാടി
1: പോവാനും. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും നല്ലൊരു മഴ ഓർമ്മ, മഴ അനുഭവം കേൾക്കാൻ പറ്റും. ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് പിന്നെ അരയന്നങ്ങളുടെ വീട് എന്നുള്ള സിനിമയിലെ ഒരു യുഗ്മഗാനല്ലേ ദീനദയാലു,
1: യേശുദാസും ഗായത്രിയും പാടിയത്. ആ പാട്ടാണ് കേൾക്കേണ്ടത്.
0: ആകാശവാണിയിലുള്ള എല്ലാ ആൾക്കാരോടും എന്റെ അന്വേഷണം പറയൂ.
1: തീർച്ചയായും തീർച്ചയായും, ആ അന്വേഷണം അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
0: ശരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
3: അതും പ്രേമിയാണ്. ഇടക്കരയിൽ നിന്ന്
2: പ്രേമി. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ.
3: പുതിയ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഇപ്പൊ നാളെ ഇനി അന്താരാഷ്ട്ര യോഗ ഡേ ആണല്ലോ. ഞങ്ങൾ ഈ ആട്ടോ ലിവിങ്ങിന്റെ ഇതിലുള്ള ആളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ പങ്കെടുക്കണം. പിന്നെ പഴയ പാട്ട് ഇഷ്ടമാണ്. അതും ജയേട്ടന്റെ പാട്ടാണ് ഇഷ്ടം. ചെറുപ്പം മുതലേ ജയേട്ടന്റെ പാട്ടിനോടാണ് താല്പര്യം.
2: അത് ശരി. ഇപ്പൊ കൊറേ പേരെ ഇങ്ങനെ മഴ അനുഭവങ്ങളും സ്കൂൾ ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചു. അപ്പൊ പ്രേമിയുടെ മനസ്സിൽ പെട്ടെന്ന് മഴ എന്ന് പറയുമ്പോ എന്താണ്?
3: മഴ എന്ന് പറയുമ്പോ എനിക്ക് പറഞ്ഞോടം മുമ്പേ എനിക്ക് ഇഷ്ടമാണ് മഴ എന്ന് പറഞ്ഞാലും. മഴ ഇപ്പം ഇന്ന് മഴയൊന്നുമില്ല, ഇന്ന് നല്ല വെയിലാണ്. പിന്നെ മഴ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇങ്ങനെ ഓരോരോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി.
2: അതെ അതെ അതെ. ഈ ചില സമയത്തെ മഴ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. കുറച്ച് സമയം ഇങ്ങനെ വെയിൽ വരും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മഴ. അപ്പൊ ശരിക്കും ഈ വീട്ടമ്മമാരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ അകത്തേക്ക് എടുത്തിട്ട് അല്ലെ വസ്ത്രങ്ങൾ, തുണികൾ മുഴുവനും പുറത്തേക്ക് ഇടുക. ചെറിയൊരു വെയിൽ കാണുമ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് ഇടും. അപ്പോഴായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടം എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അല്ലെ.
3: ഇന്നിപ്പോ നല്ല വെയിലാണ്.
2: ഇന്ന് നല്ല വെയിലാണ്.
3: അതിൽ തന്നെ അമ്പലത്തിൽ പോയി വന്ന് മഴയൊന്നും കിട്ടാത്തതിനും കൂടെ സുഖമായിട്ട് പോയി വന്ന്.
2: പക്ഷെ നമുക്ക് മഴ പെയ്യേണ്ട സമയത്ത് നമുക്ക് മഴ വേണം താനും.
3: പെയ്യണം, അതാണല്ലോ. മഴ പെയ്താലും എല്ലാവർക്കും ശല്യം, മഴ പെയ്തില്ലെങ്കിൽ അതും.
2: നമ്മുടെ കാർഷിക സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചൊല്ലുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മഴക്കാല ചൊല്ലുകള് കൃഷിയായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ ആ

0: അവസ്ഥ ഒക്കെ മാറി മറിഞ്ഞോടുകൂടി അതൊക്കെ ഇപ്പം വിസ്മൃതിയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ എനിക്ക് ജയേട്ടന്റെ ഏതെങ്കിലും ഒരു പാട്ട് മതി. എനിക്ക് ചെറുപ്പം മുതലേ ജയേട്ടന്റെ പാട്ടിനോട് ഇഷ്ടം.
0: അപ്പൊ ജയചന്ദ്രന്റെ വലിയൊരു ആരാധികയാണ്.
1: പിന്നെ ജയേട്ടൻ ടൗൺ ഹാളില് ഒരു പരിപാടി ഉണ്ട് ഇനി ജയേട്ടന്റെ പാട്ടിന്റെ.
0: അപ്പൊ നേരിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റി?
1: അല്ല, അങ്ങനെയല്ല, അത് ജയേട്ടനെ ഞാൻ മുമ്പേ കൊറേ മുമ്പ് ശ്രീകണ്ഠേശ്വരത്തില് ശിവരാത്രിക്ക് ഗാനം മേളയ്ക്ക് വന്നിരുന്നു.
0: ഓ, അപ്പൊ ഇഷ്ടഗായകനെ നേരിൽ കാണാനും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഭാഗ്യല്ലേ അത്. അപ്പൊ ജയചന്ദ്രൻ പാടിയ നമുക്കേ മുത്തശ്ശി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് കേൾക്കാം. പി ഭാസ്കരന്റെ ഭാവന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഓക്കെ, ശരി, പാട്ട് കേൾക്കാം.
1: ഓ ശരി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഗാനോത്സവമാണ്. ആരാണ്?
1: ഞാൻ നൗഷിദ.
0: നൗഷിദ. നൗഷിദ എവിടുന്ന് വിളിക്കുന്നേ?
1: പാലായി പയ്യടിങ്ങത്ത് നിന്ന്.
0: ആ, എന്താ ചെയ്യുന്നേ?
1: ഒന്നും ചെയ്യുന്നില്ല,
0: ഒന്നും ചെയ്യുന്നില്ല. ആ, അതും വലിയൊരു ഒരുപാട് ഒരുപാടല്ലേ. നമുക്ക് സമയം മറ്റ് പല ജോലികളൊക്കെ, പ്രത്യേകിച്ചൊരു 10 മണി തൊട്ട് 5 മണി വരെ അങ്ങനെ ഓരോ സമയമുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലേ, വീട്ടമ്മമാരെ സംബന്ധിച്ച് എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ വീട്ട്. ആ, അതെ, ആദ്യം എഴുന്നേക്കുകയും ഏറ്റവും അവസാനം കിടക്കുകയും അല്ലേ, അതുവരെയുള്ള ഓരോരോ ജോലികൾ ആയിട്ട് അങ്ങനെ.
1: അതന്നെ വലിയ ജോലി തന്നെയല്ലേ മാഡം?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം അതിലൊക്കെ വീട്ടുകാരൊക്കെ സഹായിക്കുമല്ലോ അല്ലേ.
1: ഓ,
0: ഇപ്പം കുറേ ആളുകളെ ഇങ്ങനെ മഴ ഓർമ്മകൾ, അവരുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. നൗഷിനിയുടെ മനസ്സിൽ എന്താണ് മഴ എന്ന് പറയുമ്പോൾ?
1: മഴ എന്ന് പറയുന്ന പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരുപാട് മഴ കൊണ്ട് നനഞ്ഞിട്ടൊക്കെ പോകുന്നത്.
0: എനിക്ക് തോന്നുന്നു വിളിച്ച ആളുകൾ അധികവും ഇങ്ങനെ സ്കൂൾ കാലത്ത് ആ മഴ നനഞ്ഞു പോകുന്ന ഒരു അനുഭവം, അതാണ് അധികം പേരും പറയുന്നത്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് മഴ നനയുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അല്ലേ.
1: അതെ അതെ അതെ, അത് ഭയങ്കര ഇപ്പൊ ഒരു നൊസ്റ്റാൾജി ആയിട്ടാണ് ഇങ്ങനെ മഴ പെയ്യും. ഇപ്പൊ മഴ ഇല്ല സംഭവം.
0: അന്നൊക്കെ സ്കൂളിലൊക്കെ നടന്നു പോകുന്ന കാലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, മീനിനെ പിടിച്ചും.
1: ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വരും. അപ്പൊ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ മക്കൾക്ക് എന്ത് വയലിൽ
0: കുട്ടികളൊക്കെ ഇങ്ങനെ ചേമ്പിലയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ മഴക്കാലത്ത് ചേമ്പിലയിൽ വരുന്ന വെള്ളം ഇങ്ങനെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രസത്തുള്ളികളെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിച്ചും അങ്ങനെയൊക്കെ പോകുന്നൊരു കാലം. അപ്പോൾ ആ പുതിയ കാലത്തെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രസങ്ങൾ കണ്ടെത്താനും ആഘോഷാക്കാനും പറ്റുന്നുണ്ട്. ആ അപ്പം പഴയ തലമുറയ്ക്ക് അങ്ങനെ സന്തോഷം കണ്ടെത്തുമ്പോൾ പുതിയ തലമുറ പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്
1: നമുക്ക് പഴയ കാലത്തെ ആ ഓർമ്മയിലേക്ക്.
0: അതെ അതെ, മഴയ്ക്ക് മഴക്കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ ഇങ്ങനെ മഴ പോലെ തന്നെ പെയ്തു വരുന്ന ഒരു കാലമാണ് മഴക്കാലം. അപ്പൊ വിളിച്ച് സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്?
1: കരുമാടിക്കുട്ടല്ലേ.
0: കരുമാടിക്കുട്ടല്ലേ, ഏത് പാട്ടാണ്?
1: നെഞ്ചുടുക്കിന്റെ
0: അല്ലേ. ആ തീർച്ചയായിട്ടും ആ പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം.
1: തീർച്ചയായിട്ടും.
0: അങ്ങനെ മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ അല്ലെ നമ്മളൊരു പാട്. ആ അപ്പൊ നമ്മള് ഒന്നിലും നിരാശ പാടില്ല. നമ്മളിങ്ങനെ വിളിക്കുക, വിളിച്ചിട്ട് ഒന്നോ രണ്ടോ തവണ കിട്ടിയില്ല, അപ്പൊ നമ്മൾ പിൻവാങ്ങി പിന്നെ നമുക്ക് പിന്നെ ഒരു അവസരം കിട്ടില്ല. അപ്പൊ നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും കിട്ടും.
1: ഓക്കെ, എന്തായാലും സന്തോഷം കിട്ടിയതിൽ.
0: സന്തോഷം, ഈ സന്തോഷത്തിൽ നമുക്ക് ഈ പാട്ടങ്ങ് കേൾക്കാം. അപ്പൊ യൂസഫ് അലി കേച്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.
1: ശരി, താങ്ക് യു.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി കരിമ്പനപാലം വടകര ചെമ്പ്ര റോഡ് പേരാമ്പ്ര വയനാട് റോഡ് കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ? പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിൻ്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിൻ്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിൻ്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായെത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറിനിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷ അനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
3: കുട്ടികളെവിടെ? നീ നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ, ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
4: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
3: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ. പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ? എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും അവനെനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത്

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോ, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എൻ്റെ പക്കൽ അത് ധാരാളമുണ്ട്. രണ്ട് കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ,
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണ്. പറയൂ, ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
2: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
1: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
2: നിങ്ങളോ?
1: അതെ,
2: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്കിനിയും കാണാം.
3: എനിക്ക് കടന്നു വരാമോ?
2: റസ്മുഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ?
3: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
2: ഇല്ല, ഒരസുഖവുമില്ല.
3: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
2: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
3: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദ കെട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
2: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
3: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേയുള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
2: അമ്മയോ?
3: അതെ, അവർ നിന്റെ അടുക്കിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
2: അതിനിടയ്ക്ക് നീ പോകാനാണ് ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
3: നിനക്കതിൽ എന്ത് കാര്യം?

0: നീ അതൊന്നും അറിയേണ്ടതില്ല.
1: ഓക്കേ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
0: എങ്ങനെ?
1: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
0: നീ എങ്ങനെ അറിഞ്ഞു?
1: അപ്പോൾ അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
0: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
1: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
0: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നി, ഞാൻ എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗൈ ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഭൂപീന്ദർ സിംഗും ആശാ ഭോസ്ലെയും പാടിയത്.

0: ആകാശവാണി കോഴിക്കോട്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 54 മിനിറ്റും 32 സെക്കൻഡും 438.6 മീറ്ററിൽ, അതായത് 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ വെച്ച് PM സമ്മാനിധിയുടെ 23rd ഗഡു വിതരണം ചെയ്യുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.
1: आज माननीय प्रधानमंत्री श्री नरेंद्र मोदी पश्चिम बंगाल जिला हुगली के तारकेश्वर में आयोजित एक समारोह में कई परियोजनाओं का उद्घाटन और लोकार्पण करेंगे. इसके साथ ही कई अन्य परियोजनाओं का शिलान्यास भी करेंगे. साथ ही में माननीय प्रधानमंत्री इस अवसर पर किसान सम्मान निधि की 23वीं किश्त भी

0: മുത്തശ്ശാ ഇതേതു പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശാ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: NDA സർക്കാരിന്റെ 12 വർഷങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് മഹാത്മാ കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അനുരാജ് AK സംസാരിക്കുന്നു.
1: ഒരു വ്യാഴവട്ടം 2014 മുതൽ 2026 വരെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി പ്രധാനമന്ത്രിയായി തുടരുന്ന കാലം. 3 മോദി മന്ത്രിസഭയാണ് ഇപ്പോഴത്തേത് എന്ന് നമുക്കറിയാം. അന്തർദേശീയ തലത്തിൽ, ദേശീയ തലത്തിൽ, ഇനി രാഷ്ട്രത്തിനകത്ത് വിവിധ മേഖലകളിൽ, സംസ്ഥാന തലങ്ങളിൽ, പ്രാദേശിക തലങ്ങളിൽ ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന ചിന്തയ്ക്ക് ഇടം നൽകുന്നുണ്ട് ഈ 12 വത്സരങ്ങൾ. ഒരു ചെറു പ്രഭാഷണത്തിൽ ചിലപ്പോൾ ഏതാനും മേഖലകളെ സ്പർശിക്കാനേ സാധിച്ചെന്ന് വരികയുള്ളൂ. ആഗോള ബന്ധങ്ങൾ, തന്ത്രപ്രധാന കൂട്ടുകെട്ടുകൾ, ഉഭയകക്ഷി ബന്ധങ്ങൾ തുടങ്ങി വിദേശബന്ധത്തിൽ എത്രയെത്ര അധ്യായങ്ങൾ, ഏടുകൾ. ദശാബ്ദങ്ങളായി ബ്രെയിൻ ഡ്രെയിൻ എന്ന് സായിപ്പിൻ്റെ ഭാഷയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന, നിർഭാഗ്യവശാൽ സമർത്ഥന്മാരെ കയറ്റി അയക്കുന്ന ഭാരതമാണല്ലോ നമ്മുടേത്. രാജ്യാതിർത്തി കടന്ന് ജീവിതം തേടി പോകുന്നവർക്ക് കയ്പ് നിറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ ഭാരതീയനെന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ലഭിച്ചിരുന്ന നെറ്റിചുളിക്കലാണ്. വിദേശങ്ങളിൽ കഴിയുന്ന ഭാരതീയരുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കും വിധമുള്ള പ്രതികരണമായിരുന്നു വിദേശീയരിൽ നിന്ന് ലഭിച്ചിരുന്നത്. എന്തുകൊണ്ടാണിത്? ദരിദ്ര നാരായണന്മാരുടെ നാട്, സാമ്പത്തിക വളർച്ചയില്ലാത്ത, വിദ്യാഭ്യാസ മികവില്ലാത്ത, ആരോഗ്യ പരിപാലന മികവില്ലാത്ത, വ്യവസായങ്ങളില്ലാത്ത, സംരംഭകത്വമില്ലാത്ത, എന്തിനേറെ ശൗചാലയങ്ങളില്ലാതെ വെളിയിട വിസർജനം വ്യാപകമായുള്ള ഇന്ത്യ, മാലിന്യം വലിച്ചെറിയുന്ന ഇന്ത്യ, മനുഷ്യവിസർജ്യം തള്ളി രാജ്യത്തെങ്ങും പായുന്ന തീവണ്ടികൾ, വൃത്തികേടിൻ്റെ കൂമ്പാരമായ രാജ്യം, അയൽപക്കത്തുള്ളത് ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും ആയുധബലത്തെ ഭയന്ന് കഴിച്ചുകൂട്ടി. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യക്കാരൻ ഓരോ വിദേശിക്കും ഇത്തരമൊരു ഇന്ത്യയുടെ പ്രതീകമായിരുന്നു നിർഭാഗ്യവശാൽ. വിദേശികൾ അറിഞ്ഞവഹേളിച്ചു, പരിഹസിച്ചു, അപമാനിച്ചു ഒക്കെ ചെയ്തു. എങ്ങനെയൊരു മാറ്റം ഇതിനുണ്ടാവും എന്ന് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഓരോ ഭാരതീയനും അവരുടെയെല്ലാം പിൻതലമുറകളും ആശങ്കപ്പെട്ടിട്ടുണ്ടാവണം. എന്നാൽ ഇന്ന് അവർ പറയുന്നു, ലോകത്തെവിടെയും ഞങ്ങൾ തലയുയർത്തി നിൽക്കുന്നു എന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കേന്ദ്രമന്ത്രിമാർ വരെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടങ്ങളിലെ ഇന്ത്യൻ കുടിയേറ്റ ജനതയെ കാണുക എന്നത് ഇപ്പോൾ ഒരു പതിവാണ്. അവർ ഉയർത്തുന്ന ആരവം, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, കേന്ദ്രമന്ത്രിമാരോട് അവർ കാണിക്കുന്ന ആദരവ്, സ്നേഹം, അതിൽ നിന്നൊക്കെ ഇന്ത്യക്ക് ഇന്നുള്ള ആഗോള അംഗീകാരം മനസ്സു നിറയെ ഏത് ദേശസ്നേഹിക്കും വായിച്ചെടുക്കാം. രാജ്യത്തിനകത്തൊരു ഉണങ്ങാ മുറിവായിരുന്നു അയോധ്യയിലെ തർക്കമന്ദിരവും കശ്മീരിലെ നിസ്സഹായാവസ്ഥയുമൊക്കെ. അങ്ങിങ്ങ് ആവർത്തിക്കപ്പെടുന്ന ബോംബ് സ്ഫോടനങ്ങളും ക്യാമ്പസുകളിൽ

ഉൾപ്പെടെ വിഘടനവാദ മുദ്രാവാക്യങ്ങളും. എന്നാൽ ഇപ്പോൾ താരതമ്യേന അത്രയും വലിയ തോതിൽ ശാന്തതയുടെ തീരമണയുന്ന മാറ്റമാണ് ആഭ്യന്തരരംഗത്ത് ഭാരതത്തിൽ അനുഭവപ്പെടുന്നത്. പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമായി. ഈ പരിവർത്തന യാത്രയിൽ അതിർത്തി മേഖല ഏറെ ശക്തമാക്കപ്പെട്ടു. ഇനിയും ശക്തമാക്കാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി വരികയും ചെയ്യുന്നു. അതിർത്തികൾക്കപ്പുറങ്ങളിൽ നിന്ന് എന്ന പോലെ ആഭ്യന്തരമായും കലാപത്തിന് വിത്തിടാൻ ശ്രമിക്കുന്ന ഭീകരവാദത്തെയും തീവ്രവാദ രാഷ്ട്രീയത്തെയും ഒക്കെ വലിയ അളവോളം വരുതിയിലാക്കി. രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾക്കെതിരെ ഭരണകൂടം ജാഗ്രത പുലർത്തുന്നു. അതേസമയം ജനാധിപത്യപരമായ സമരസ്വാതന്ത്ര്യവും പ്രതികരണ സ്വാതന്ത്ര്യവുമൊക്കെ നിയന്ത്രണം പരമാവധി കുറച്ച് അനുവദിക്കുകയും ചെയ്യുന്നു. ചില നിയമപരിഷ്കരണങ്ങൾക്കും ഭരണപരിഷ്കാരങ്ങൾക്കും എതിരെ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ഒച്ചപ്പാടുകൾ പോലും സമന്വയത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും പാതയിലൂടെ മുന്നേറി പരിഹരിക്കുന്നതിൽ അസാമാന്യ വൈഭവമാണ് മോദി സർക്കാർ പുലർത്തുന്നത്. 12 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ 12 പ്രധാന നേട്ടങ്ങൾ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഭരണമുന്നണിയായ BJP NDA. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. 81 കോടി ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നാ യോജനയിലൂടെ സൗജന്യമായി അരിയും മറ്റു ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളുമൊക്കെ വിതരണം ചെയ്തു. കോവിഡ് കാലത്തുൾപ്പെടെ പട്ടിണിയെ അകറ്റി നിർത്തി. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 4 കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കി. സ്വന്തം വീട് എന്ന പാവപ്പെട്ടവരുടെ സ്വപ്നം ഘട്ടംഘട്ടമായി യാഥാർത്ഥ്യമാക്കപ്പെടുന്ന 12 വർഷങ്ങൾ. 16 കോടി വീടുകളിൽ ജൽജീവൻ മിഷൻ വഴി പൈപ്പിലൂടെ കുടിവെള്ളമെത്തിച്ചു. കുടങ്ങളിൽ തലയിലേറ്റി കിലോമീറ്ററുകളോളം കുടിവെള്ളം നിരന്തരം ചുമക്കേണ്ടി വന്നിരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് പദ്ധതി തുണയായത്. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവരെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ 58 കോടി അക്കൗണ്ടുകളാണ് പുതുതായി ഉണ്ടായത്. നിരവധി സാമ്പത്തിക ക്ഷേമ സംരംഭങ്ങളുടെ അടിത്തറയായി PMJDY പരിണമിച്ചു. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുമായി ഈ അക്കൗണ്ടുകൾ സംയോജിപ്പിച്ചതിലൂടെ 51 ലക്ഷം കോടി രൂപ ചോർച്ചയും ഇടനിലക്കാരുമില്ലാതെ അർഹതപ്പെട്ടവരിലേക്ക് നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു. നേരിട്ടുള്ള ആനുകൂല്യ വിതരണം വിപ്ലവകരമായ കുതിപ്പാണ് ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചത്. 57 കോടി മുദ്രാ ലോണുകളിലൂടെ ലക്ഷക്കണക്കിന് തൊഴിൽദാതാക്കളെ സൃഷ്ടിച്ചു. നവ തൊഴിൽ മേഖലകൾ, തൊഴിലിടങ്ങൾ, തൊഴിലുകൾ ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു. സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി 12 കോടിയിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയതായാണ് കണക്ക്. ശൗചാലയങ്ങൾ ഇല്ലാത്തത് നിമിത്തം ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും മുൻപൊരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത വിധം നരേന്ദ്രമോദി ഭരണ സംവിധാനത്തെയും പൊതുസമൂഹത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. PM ഉജ്ജ്വല യോജന വഴി 11 കോടി ദരിദ്ര കുടുംബങ്ങളിലാണ് സൗജന്യമായി LPG കണക്ഷൻ എത്തിയത്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വഴി ഗ്രാമപ്രദേശങ്ങളിൽ 7 ലക്ഷം കിലോമീറ്റർ റോഡുകൾ യാഥാർത്ഥ്യമായി. 86 കോടി ഡിജിറ്റൽ ഹെൽത്ത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി മരുന്നുകൾ വിറ്റഴിച്ചതിലൂടെ പാവപ്പെട്ടവർക്കുണ്ടായ നേട്ടം 40,000 കോടിയിലേറെ രൂപയുടേതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 31 കോടി തൊഴിലാളികളെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വാർത്താവിനിമയ വിവരസാങ്കേതിക രംഗങ്ങളിൽ വികസിത രാജ്യങ്ങളുടെ അതേ വേഗത്തിൽ ഭാരതവും പായുകയാണ്. ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം 25 കോടിയിൽ നിന്ന് 95 കോടിയിലേറെ ആയി ഉയർന്നു. 2014 വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഡിജിറ്റൽ പണമിടപാടുകൾ നടന്നിരുന്നത് എങ്കിൽ ഇപ്പോഴത് പ്രതിമാസം 18 ബില്യൺ എന്നാണ് കണക്ക്. ചില തന്ത്രപ്രധാന മേഖലകൾ കൂടി ചൂണ്ടിക്കാണിക്കാം. തുറമുഖങ്ങളുടെ ശേഷി 4 ഇരട്ടിയിലേറെ വർദ്ധിച്ചു. വിമാനത്താവളങ്ങളുടെ എണ്ണം 74 നിന്ന് 164 ഉയർന്നു. ഉഡാൻ എയർപോർട്ടുകൾ താരതമ്യേന കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര യാഥാർത്ഥ്യമാക്കി. വിമാന സർവീസുകളുടെ എണ്ണം എത്രയോ ഇരട്ടിയായതോടെ എയർലൈനുകളുടെ എണ്ണവും എയർക്രാഫ്റ്റുകളുടെ എണ്ണവും ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. അതോടെ കൂടുതൽ ഫ്ലൈറ്റുകൾ യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമുണ്ടായി. കണക്റ്റിവിറ്റി കൂടി. കൂലിത്തൊഴിൽ ചെയ്യുന്നവർക്ക് പോലും വിമാനയാത്ര ആഡംബരമോ വിരളമോ അല്ലാത്തതായി മാറി. റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണം 21,000 കിലോമീറ്ററിൽ നിന്ന് 65,000 കിലോമീറ്ററിലേറെയായി വർദ്ധിച്ചു. 164 അതിനൂതന വന്ദേഭാരത് ട്രെയിനുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിത്യേന സർവീസ് നടത്തുന്നത്. മെട്രോ റെയിൽ 4 ഇരട്ടിയായി വർദ്ധിച്ച് 1,000ലേറെ കിലോമീറ്ററായി. ഗ്യാസ് പൈപ്പ്ലൈൻ ശൃംഖല 15,000 കിലോമീറ്ററായിരുന്നത് ഇപ്പോൾ 26,000 കിലോമീറ്ററിൽ ഏറെയായി. സൗരോർജ്ജ ഉൽപ്പാദനശേഷി 2.6 GW നിന്ന് 110 GW ഉയർന്നു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ ലഭ്യത 76 GW നിന്ന് വർദ്ധിച്ച് 275 GW. കൽക്കരി ഉൽപ്പാദനം 565 മെട്രിക് ടണ്ണിൽ നിന്ന് 100 കോടി ടണ്ണിലേക്ക് വളർന്നു. 12 വർഷം മുൻപുള്ള കാലത്ത് EV ചാർജിംഗ് സ്റ്റേഷനുകൾ നാമമാത്രമായിരുന്നു രാജ്യത്ത്. എന്നാൽ ഇപ്പോഴത് 25

0: 5000-ലേറെയായി. പ്രതിരോധ മേഖലയിലെ കയറ്റുമതി നേരത്തെ 700 കോടി രൂപയുടേതായിരുന്നെങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് 23000 കോടിയുടേതായി. സൽഭരണത്തിനും ദരിദ്രജനക്ഷേമത്തിനുമായി സമർപ്പിതമെന്നാണ് മോദി സർക്കാർ സ്വയം വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നടപ്പാക്കാൻ ശ്രമിച്ച ഓരോ പദ്ധതിയും പൊതുജനക്ഷേമം ലക്ഷ്യമിട്ടായിരുന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നതാണ് ഉയർത്തുന്ന മുദ്രാവാക്യം. പരിഷ്കരണത്തിനും പരിവർത്തനത്തിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അക്ഷീണം പ്രയത്നിക്കുന്നു. 12 വർഷത്തിനകം ലോകത്തെ എണ്ണപ്പെട്ട സാമ്പത്തിക ശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അതിസൂക്ഷ്മം അതിനായി വൻ ചുവടുകൾ വഹിക്കുന്നതായി വിമർശകർക്ക് പോലും കാണാൻ കഴിയും. ആരും വിശന്നിരിക്കാത്ത, വിദ്യാഭ്യാസം നേടാതെ പോകാത്ത, പാർപ്പിടമില്ലാത്തവരായി ഇല്ലാത്ത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ പ്രവചനം. നരേന്ദ്രൻ എന്നായിരുന്നു സന്യാസം സ്വീകരിക്കും മുൻപ് പൂർവാശ്രമത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ പേര്. അതേ പേരുകാരനായ ഇപ്പോൾ കർമ്മയോഗിയായി തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദൻ്റെ പ്രവചനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ജൈത്രയാത്രയിലായിരിക്കാം.
1: NDA സർക്കാരിന്റെ 12 വർഷങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് മഹാത്മാ കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അനുരാജ് AK സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 43:19.
3: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
4: സ്വന്തം കാണികൾക്ക് മുമ്പിൽ കളിക്കാനിറങ്ങുക എന്നാൽ 12 കളിക്കാരുമായി കളത്തിലിറങ്ങുന്നത് തുല്യമാണ് എന്ന് പറയാറുണ്ട്. സ്റ്റേഡിയം ഒന്നാകെ ടീമിനായി ആർപ്പു വിളിക്കുമ്പോൾ കളിക്കാനിറങ്ങുന്നവരുടെ ഊർജ്ജനിലയും ഉയരങ്ങൾ തൊടുന്നു. വാഷിംഗ്ടണിലെ സ്വീറ്റ് സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഗ്രൂപ്പ് ഡിയിൽ ഓസ്ട്രേലിയക്കെതിരെ തങ്ങളുടെ 2ാം കളിക്കിറങ്ങിയ അമേരിക്കൻ ടീമിനും കാണികളുടെ പിന്തുണ കലവറയില്ലാത്തതായിരുന്നു. ഇരമ്പുന്ന സ്റ്റേഡിയത്തിന്റെ ശബ്ദം ആവേശമാക്കി പന്തു തട്ടിയ ആതിഥേയർ മറുപടിയില്ലാത്ത 2 ഗോളിന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് മെക്സിക്കോയ്ക്ക് പിന്നാലെ അടുത്ത റൌണ്ടിൽ കടക്കുന്ന 2ാമത്തെ ടീമായി. ആദ്യ കളിയിൽ പരാഗ്വേക്കെതിരെ എന്ന പോലെ എതിരാളികളുടെ സമ്മാന ഗോളിലൂടെയാണ് അമേരിക്ക സ്കോറിംഗ് തുടങ്ങിയത്. ബോക്സിലേക്ക് വന്ന പന്ത് പ്രതിരോധിക്കുന്നതിനിടെ ഗോൾ പോസ്റ്റ് അഭിമുഖീകരിച്ചു നിന്ന കാമറൂൺ ബർഗാസിന്റെ കാലിൽ നിന്ന് പന്ത് പതിച്ചത് സ്വന്തം വലയിൽ. അമേരിക്ക 1-0. ഗോൾ വഴങ്ങിയ ഓസീസുകാർ കളിയുടെ ഗതിവേഗം കൂട്ടാൻ ശ്രമിച്ചു എങ്കിലും അർത്ഥവത്തായ മുന്നേറ്റങ്ങൾ ഉണ്ടായില്ല. ഇടയ്ക്ക് ലക്കി നടത്തിയ ശ്രമം പുറത്തു പോവുകയും ചെയ്തു. 43-ാം മിനിറ്റിൽ അമേരിക്കയുടെ ജയമുറപ്പിച്ച ഗോൾ പിറന്നു. ബോക്സിലേക്ക് വന്ന പന്ത് ഓസ്ട്രേലിയൻ പ്രതിരോധം തടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉയർന്നു വീണത് അലക്സ് ഫ്രീമാന്റെ മുമ്പിലാണ്. ഗോൾ വരയുടെ തൊട്ടു മുമ്പിൽ നിന്ന് തലകൊണ്ട് ഒന്ന് തൊട്ടുകൊടുക്കുകയേ വേണ്ടി വന്നുള്ളൂ. പക്ഷെ ഗോളിന്റെ നാടകീയത അവിടെ അവസാനിച്ചില്ല. ഇതിനിടെ ലൈൻ റഫറി ഓഫ്സൈഡ് വിധിച്ചിരുന്നതിനാൽ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഗോൾ അനുവദിക്കപ്പെട്ടത്. 2-0 അമേരിക്ക മുമ്പിൽ. ആദ്യ പകുതിയെ അപേക്ഷിച്ച് കൂടുതൽ സമ്മർദ്ദം ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും 2ാം പകുതിയിൽ ഉണ്ടായിയെങ്കിലും ഗോൾ മടക്കാൻ അവർക്ക് സാധിച്ചില്ല. സ്വന്തം ഹാഫിലേക്ക് കൂടുതൽ പിൻവാങ്ങിയും പന്ത് കൂടുതൽ കൈവശം വച്ചും ആതിഥേയർ കളിയുടെ നിയന്ത്രണം തുടർന്നു. ഇതിനിടെ കളി ഒട്ടക്കെ പരുക്കനായി മാറിയത് പോരാട്ടത്തിന്റെ രസം കെടുത്തി. 4 ആസ്ട്രേലിയൻ കളിക്കാർക്കും 3 അമേരിക്കൻ താരങ്ങൾക്കും റഫറി ഫെലിക്സ് സ്വയർ മഞ്ഞക്കാട് നൽകുകയും ചെയ്തു. ജയത്തോടെ അമേരിക്ക അടുത്ത റൌണ്ട് ഉറപ്പാക്കിയപ്പോൾ ആസ്ട്രേലിയക്ക് പരാഗ്വേക്കെതിരായ മത്സരം നിർണായകമായി. ചില മത്സരങ്ങളിൽ ഗോളുകൾ ഏറെയൊന്നും പിറക്കുകയുണ്ടാവില്ല, പക്ഷേ ആവേശത്തിന് തെല്ലും കുറവും ഉണ്ടാവില്ല. ഗ്രൂപ്പ് സിയിലെ മൊറോക്കോ സ്കോട്ട്ലൻഡ് മത്സരം അത്തരത്തിലൊന്നായിരുന്നു. ഒറ്റ ഗോൾ മാത്രം കണ്ട അതിവേഗ ആവേശക്കളിയിൽ ആഫ്രിക്കൻ ശക്തികളായ മൊറോക്കോയ്ക്ക് ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയം. മത്സരത്തിന് റഫറി വിസിൽ മുഴക്കി 71 സെക്കൻഡുകൾക്കകം തന്നെയായിരുന്നു ഈ ഗോൾ, ഈ ലോകകപ്പിലെ അതിവേഗ ഗോൾ. മൊറോക്കോ നടത്തിയ ആദ്യ മുന്നേറ്റത്തിൽ വലതു വിങ്ങിലൂടെ പന്തുമായി കുതിച്ച സൈബാലി വലതുകാൽ കൊണ്ട് തൊടുത്ത ബുള്ളറ്റ് വലതുളച്ചു. ബ്രസീലിനെ ഞെട്ടിച്ച ഗോളടിച്ച് ലോകകപ്പിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ഈ മുൻനിരക്കാരൻ അവിടം കൊണ്ടും അവസാനിപ്പിക്കാൻ ഭാവമില്ലായിരുന്നു. ഇടതുവിങ്ങിലൂടെ ഉനായിയുമായി ചേർന്ന് നടത്തിയ മറ്റൊരു നീക്കം പക്ഷെ ഗോളിലേക്ക് തിരിച്ചുവിടാൻ മറ്റു മൊറോക്കൻ താരങ്ങൾ ആരുമുണ്ടായിരുന്നില്ല. 2ാം പകുതിയുടെ തുടക്കത്തിലും സൈബാരിയുടെ ഷോ കണ്ടു, പക്ഷേ സമം ബാറിൽ തട്ടി പുറത്തേക്ക് പോയി. പിന്നാലെ സ്കോട്ട്ലൻഡിന്റെ റൈൻക്വിസ്റ്റിയുടെ ശ്രമവും പാഴായി. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ വഴങ്ങിയ ഗോളിന് പ്രായശ്ചിത്തം ചെയ്യാൻ സ്കോട്ട്ലൻഡുകാർ 2ാം പകുതിയിൽ കാര്യമായി ശ്രമിക്കാതിരുന്നില്ല. പറ്റോമിനി റോബർട്ട്സ് മക്കീൻ ത്രയം ചില മുന്നേറ്റങ്ങളെല്ലാം നടത്തി നോക്കിയെങ്കിലും മൊറോക്കൻ പ്രതിരോധം അത് നിർവീര്യമാക്കി.

ഒരുവട്ടം പന്തുമായുള്ള ഓട്ടത്തിനിടെ മക്ടോമിനി ബോക്സിൽ വീണപ്പോൾ സ്കോട്ട്ലൻഡുകാർ പെനാൾട്ടിക്കായി വാദിച്ചെങ്കിലും റഫറി അനുവദിച്ചില്ല. രണ്ടാം ഗോൾ നേടാനും മത്സരം സുരക്ഷിതമാക്കാനും മൊറോക്കയ്ക്ക് ഒരർദ്ധാവസരം കൂടി തുറന്നു കിട്ടി എങ്കിലും നമാമീസിയുടെ ശ്രമം പോസ്റ്റിനെ അകന്നുപോയി. ജയത്തോടെ മൊറോക്കോ അടുത്ത റൗണ്ട് പ്രതീക്ഷകൾ കൂടുതൽ സജീവമാക്കി. ഹെയ്ത്തിക്കെതിരായ ആദ്യ കളി ജയിച്ച സ്കോട്ട്ലൻഡിന് വഴി അടഞ്ഞിട്ടില്ല. അടുത്ത കളിയിൽ ബ്രസീലിനെതിരെ മികച്ച ഫലമുണ്ടാവണം എന്നു മാത്രം. ഒടുവിൽ തങ്ങളുടെ പ്രസിദ്ധമായ താളം വീണ്ടെടുത്ത മത്സരത്തിൽ ലോക ഫുട്ബോളിലെ കരുത്തുറ്റ ശക്തികളായ ബ്രസീലിന് മികവുറ്റ ജയം. താരതമ്യേന പരിചയ സമ്പത്ത് കുറഞ്ഞ ഹെയ്ത്തിക്കെതിരെ 3-0 മുൻ ലോക ചാമ്പ്യന്മാരുടെ വിജയം. ജയം നിർബന്ധമായ മത്സരത്തിൽ 12th minute തന്നെ ബ്രസീൽ മുമ്പിലെത്തി എന്ന് തോന്നിച്ചു. തകർപ്പനോട്ടത്തിനൊടുവിൽ തകർപ്പനടിയോടെ വലകുലുക്കി റഫീഞ്ഞോ ടീമിന് പ്രതീക്ഷ നൽകി എങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. പക്ഷേ 23rd minute ബ്രസീൽ ഗോളടിക്കുക തന്നെ ചെയ്തു. തകർപ്പൻ ട്രിബിളിനു ശേഷം വിനീഷ്യസ് ജൂനിയറിന്റെ അടി ഗോളി തടുത്തിട്ടുവെങ്കിലും റീബൗണ്ട് വന്നത് മത്യാസ് പുനിയയുടെ കാലിലേക്കാണ്. ക്ലോസ് റേഞ്ചിൽ നിന്ന് പന്ത് വലയിലേക്ക്. തിയാഗോയ്ക്ക് പകരം ഈ മത്സരത്തിൽ ഇറങ്ങാൻ അവസരം കിട്ടിയ പുനിയയുടെ ആദ്യ ഗോൾ. ബ്രസീൽ 1-0. 33rd minute ഹെയ്ത്തിക്ക് ആദ്യ കോർണർ ലഭിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. നല്ല ഒത്തിണക്കത്തോടെ ഒഴുകുന്ന ഫുട്ബോൾ കളിച്ച ബ്രസീലിന്റെ രണ്ടാം ഗോൾ വൈകാതെ വന്നു. 36th minute വിനീഷ്യസ് ജൂനിയർ മറ്റൊരു ഉജ്ജ്വലമായ കുതിപ്പിനൊടുവിൽ നൽകിയ പാസ് വലയിലേക്ക് തൊടുക്കുക മാത്രമേ മത്യാസ് കുനിയയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബ്രസീൽ 2-0. 40th minute റഫീഞ്ഞ പരിക്കേറ്റ് പിന്മാറുന്നതും റയാൻ ഇറങ്ങുന്നതും കണ്ടു. 1st പകുതിയുടെ പരിക്കു സമയത്ത് ബ്രസീലിന്റെ 3rd ഗോളും പിറന്നു. പക്കൊറ്റ മൈതാന മധ്യത്തു നിന്നും തള്ളിക്കൊടുത്ത പന്തുമായി ഏറെ ദൂരം ഒറ്റയ്ക്ക് കുതിച്ച വിനീഷ്യസിന്റെ തകർപ്പൻ ഫിനിഷ്. ബ്രസീൽ 3-0. ഇതോടെ പിറന്ന 3 ഗോളുകളിലും വിനീഷ്യസ് ജൂനിയറിന്റെ സ്പർശം കാണാനായി. 2nd പകുതിയിലും കളിയുടെ ആവേശത്തിന് ക്ഷാമമൊന്നും ഉണ്ടായില്ല. 63rd minute ഹെയ്ത്തിയുടെ കോർണറിൽ നിന്നും ആർണോയുടെ ഹെഡർ ശ്രമം ബ്രസീലിന്റെ കീപ്പർ അലിസൺ നിർവീര്യമാക്കി. പക്ഷേ അപകടം ഒഴിഞ്ഞിരുന്നില്ല. വീണ്ടും പോസ്റ്റിലേക്ക് വന്ന പന്ത് ഡാനിലോ ഉജ്ജ്വലമായ മെയ്വഴക്കത്തോടെ ഗോൾ ലൈനിൽ നിന്നും രക്ഷപ്പെടുത്തി. 76th minute റയാനിന്റെ പാസിൽ സാന്റോസിന്റെ ശ്രമം ബാറിനും ഇതേ കൂടെ പറന്നുപോയി. തൊട്ടുപിന്നാലെ റയാനിന്റെ മറ്റൊരു മികച്ച പാസിൽ ഹെൻറിക് ബ്രസീലിനായി ഗോളടിച്ചു എന്ന് തോന്നിച്ചു. പക്ഷേ ഓഫ്സൈഡ് നിർണയം പിന്നാലെ വന്നു. അവസാന മിനിറ്റുകളിൽ ബ്രസീലിന്റെ ഏതാനും നീക്കങ്ങൾ കൂടി ഫലം കാണാതെ പോയതോടെ മത്സരം 1st പകുതിയിലെ സ്കോർ നിലയിൽ തന്നെ പര്യവസാനിച്ചു. ഏതായാലും ഫിലാദൽഫിയയിലെ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 68,000 കാണികൾക്ക് മാത്രമല്ല ലോകമാകെയുള്ള ആരാധകർക്കും ഉജ്ജ്വല വിരുന്നാവുന്ന പ്രകടനമാണ് ബ്രസീൽ പുറത്തെടുത്തത്. കഴിഞ്ഞ 5 ലോകകപ്പുകളിലെ കിരീടക്ഷാമം അവസാനിപ്പിച്ച് 6th കപ്പിലേക്കുള്ള കുതിപ്പിൽ മുൻ ചാമ്പ്യന്മാർക്ക് കരുത്താവുമോ ഈ വിജയം എന്ന് നമുക്ക് കാത്തിരിക്കാം. കാണികളുടെ ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഉയർത്തിയ പോരാട്ടത്തിൽ ഒടുവിൽ പരോഗയ്ക്ക് തുർക്കിക്കെതിരെ 1 ഗോളിന്റെ ജയം. സ്കോട്ട്ലൻഡിനെതിരെ 76rd സെക്കൻഡിൽ അൽസാബിരി നേടിയ ഗോളായിരുന്നു 2026 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ. എന്നാൽ ഒരു മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ആ റെക്കോർഡ് പരോഗയെ മറികടക്കുന്നത് കണ്ടുകൊണ്ടാണ് തുർക്കി പരോഗയ മത്സരം ഉണർന്നത്. 62nd സെക്കൻഡിൽ ഗോൾ. ജൂലിയോ എൻസിസോയുടെ അസിസ്റ്റിൽ ഗർലോസയുടെ ഫിനിഷ്. പരാഗോ 1-0 മുമ്പിൽ. തുടക്കത്തിലെ വീണ ഗോളിൽ പരിങ്ങിപ്പോയ തുർക്കി പെട്ടെന്ന് തന്നെ കളിയിലേക്ക് തിരികെ വന്നു. എതിർ ഹാഫ് തങ്ങളുടെ പാളയമാക്കിയ അവർ തുടരെ തുടരെ മുന്നേറ്റങ്ങൾ നടത്തി തുടങ്ങി. ആദ്യ കളിയിൽ ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചിട്ടും 30 ഗോൾ ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് സ്കോർ ചെയ്യാൻ മാത്രം സാധിച്ചിരുന്നില്ല. അതേ നില തന്നെയാണ് ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിലും കൊണ്ടത്. തുടരെയുള്ള മുന്നേറ്റങ്ങൾ പരോഗയ പ്രതിരോധം കൂട്ടം കൂടി നിന്ന് ചെറുത്തു. 15th മിനിറ്റിൽ ഗൂളറുടെ പാസിൽ അക്ടോഗ്ലൂവിന്റെ അടി ബാറിന് മീതെ കൂടെ പറന്നു. പിന്നാലെ ഇൽഡിസും ചലനവും നടത്തിയ ശ്രമങ്ങളും ലക്ഷ്യം കണ്ടില്ല. 1st പകുതിയിലെ അന്ത്യഘട്ടത്തിൽ മധ്യനിരയിലെ പ്രമുഖൻ അൽബിറോൺ നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് പരാഗയ്ക്ക് ക്ഷീണമായി. കളിയിൽ നിലനിൽക്കാൻ പരിക്കനടവുകൾ തുടരെ പുറത്തെടുത്ത ലാറ്റിനമേരിക്കക്കാർ 9 ഫൗളുകളാണ് ആദ്യ പകുതിയിൽ മാത്രം വഴങ്ങിയത്. 2nd പകുതിയിലും കഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. തുടരെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുത്തിയ പരാഗെ അതിജീവന പോരാട്ടം തുടർന്നപ്പോൾ തുർക്കിയുടെ തുടർ മുന്നേറ്റങ്ങൾ 1-0 ഒന്നായി പാഴായി. ഒടുവിൽ തുർക്കിയുടെ ആക്രമണവും പരാഗയുടെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടത്തിന് 99th മിനിറ്റിൽ റഫറി ഇവാൻ ബാർട്ടൺ വിസിൽ മുഴക്കിയതോടെ അവസാനമായി. 1 ഗോൾ ജയത്തോടെ 10 ആളുമായി പൊരുതി നിന്ന പരാഗെ അടുത്ത റൌണ്ട് സാധ്യതകൾ സജീവമാക്കി. തുർക്കിയെ സംബന്ധിച്ച് വഴികൾ ഏറെക്കുറെ അടയുകയും ചെയ്തു. ഇനി ഇന്ന് നടക്കുന്ന കളികളെ കുറിച്ചാണ്. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്ന് കടന്നുവരുന്ന ടീമും ഈ ലോകകപ്പിലെ ഏറ്റവും എളുപ്പ ജയങ്ങളിലൊന്ന് സാധ്യമാക്കിയ ടീമും തമ്മിലാണ് ഇന്ന് ആദ്യത്തെ മത്സരം. ജപ്പാന്റെ ഉജ്ജ്വലമായ വെല്ലുവിളിയിൽ 2-2 സമനിലയിൽ വീണുപോയ ഡച്ചുകാർ പടിക്കൽ

0: കഥമുടക്കുന്നവർ എന്ന അവരുടെ പതിവുകാഥ തിരുത്താൻ ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ഓറഞ്ച് പടക്കി എന്നാണ് ആദ്യ മത്സരം നൽകുന്ന സൂചന. ഇന്നത്തെ ദിവസം അവർക്ക് സ്വീഡനെ വീഴ്ത്തേണ്ടിയിരിക്കുന്നു. അത് പക്ഷേ അത്ര എളുപ്പമാവില്ല എന്ന് സ്വീഡന്റെയും തുണീഷ്യയുടെയും കളി കണ്ട ആർക്കും ബോധ്യമാവും. 5-1 സ്വീഡിഷ് ജയം. ഒരു ബുൾഡോസർ കയറിയിറങ്ങും പോലെ തച്ചു തകർക്കുന്ന മട്ടിലായിരുന്നു തുണീഷ്യക്കെതിരെ അവരുടെ ജയം. ഇന്നേ ദിവസത്തെ ഏറ്റവും മികച്ച പോരാട്ടം സ്വീഡനും നെതർലാൻഡ്സും തമ്മിലുള്ള ഈ മത്സരമായാൽ അതിശയിക്കാനില്ല. ജർമ്മനിയും ഐവറി കോസ്റ്റും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഈ ഗ്രൂപ്പിലെ കളിയും ആവേശ സീമകളെ ഭേദിക്കാനിടയുണ്ട്. ഇക്വഡോറിനെതിരെ ഒറ്റ ഗോൾ ജയമായിരുന്നു ഐവറി കോസ്റ്റിന്റേത്. മറുഭാഗത്തിറങ്ങുന്ന ജർമ്മൻ ടീമിന്റെ ക്രെഡിറ്റിലുള്ളത് 7-1 തകർപ്പൻ ജയമാണ്. ക്രോസോക്കെതിരെ ഒരു ഗോൾ വഴങ്ങി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സമ്പൂർണമായിരുന്നു ജോഷ ക്യുമിച്ച് നേതൃത്വം നൽകുന്ന ജർമ്മൻ ടീമിന്. നെമച്ച, ഷോട്ടർബർഗ്, ഖൈവർട്സ്, മുസിയല, ബ്രൌൺ, ഉണ്ടാവും, ഇങ്ങനെ പ്രമുഖരെല്ലാം ഗോളടിച്ചു. ഗോളുകളുടെ 6-8 തന്നെ കണ്ട മത്സരം. ഏതായാലും എളുപ്പമാവില്ല ആഫ്രിക്കൻ ശക്തികൾക്ക് ഈ മത്സരം എന്നാണ് കഴിഞ്ഞ മത്സരം നൽകുന്ന സൂചന. ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പോരടിച്ചു നിന്നിട്ടും 90th വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന ഇക്വഡോറും ജർമ്മൻ പടയോടത്തിൽ തകർന്നുപോയ ക്രോസോയും തമ്മിലാണ് ഇന്നത്തെ അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ ക്രോസോ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം പിടിച്ചെടുക്കാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും നേർക്കുനേർ വരുന്ന കളിയും അതിനിർണായകമാണ്. ഡച്ചുകാർക്കെതിരെ 1-2 പിറകിൽ പോയ ശേഷം പൊരുതിക്കയറി സമനില പിടിച്ച ഏഷ്യൻ ശക്തികളുടെ കൈമുതൽ ആ ഫോർ മീഡിയം തന്നെയാണ്. കുറിയ പാസുകളിലൂടെ അതിവേഗം എതിർ ബോക്സിലേക്ക് പട നയിച്ചു നീങ്ങുന്ന ശൈലിയിൽ കളിക്കുന്ന ജപ്പാൻ തീർച്ചയായും അടുത്ത റൗണ്ടിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കുന്നുണ്ടാവില്ല. അതിനാൽ തന്നെ അവർക്ക് ജയം അനിവാര്യതയാണ്. ആദ്യ കളിയിൽ സ്വീഡനു മുമ്പിൽ നന്നേ പരിങ്ങിപ്പോയ ടൂണീഷ്യയ്ക്കും ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ടതുണ്ട്. അവരും ജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കാനിടയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നരങ്ങേറുന്ന വേറുറ്റ പോരാട്ടങ്ങൾക്കായി.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ബാംഗ്ലൂർ ഡേയ്സ്. പാടിയത് വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ എസ് മേനോൻ. സംഗീതം ഗോപി സുന്ദർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 49 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: FME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന

0: സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യസംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യസംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യസംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യസംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. President Draupadi Murmu today lauded Prime Minister Narendra Modi's leadership, stating that he has significantly enhanced India's prestige and influence on the global stage through his visionary governance and constructive engagement with world leaders. Addressing a large public gathering at Rai Rangpur in Odisha's Mayurbhanj district, organized to mark the completion of 2 years of the Mohan Charan Majhi government in the presence of Mr. Modi, the President said, India has consistently emerged as a voice of peace, dialogue and cooperation under Prime Minister Modi's stewardship. Addressing the public gathering, Prime Minister Modi lauded Odisha's progress as the state completed 2 years under Chief Minister Mohan Charan Majhi, saying it is moving rapidly on the path of development and contributing significantly to the growth of eastern India.
3: Odisha mein aarthik gatividhiyan, nivesh aur udyogon ko आकर्षित करने का सामर्थ्य आज नजर आ रहा है. केंद्र सरकार का विजन है पूर्वी भारत के विकास से भारत का विकास. इसलिए हम पूर्वोदय की नीति पर काम कर रहे हैं. जिस पूर्वी भारत को कांग्रेस के दौर में पिछड़ेपन का पर्याय बना दिया गया था, आज वो प्रगति का प्रवेश द्वार बन रहा है.
2: The

0: Minister today inaugurated and laid the foundation stones for development projects worth around 47,000 crore rupees across multiple sectors. Later, the Prime Minister arrived in West Bengal for a two-day visit. He took part in Paschim Bango Divas celebrations at Tarakeshwar in Hooghly district. He also released the 23rd installment of PM Kisan scheme worth 18,880 crore rupees, benefiting over 9.44 crore farmers across the country. Mr. Modi participated in a grand function to celebrate the state's day. Along with Chief Minister Shubhendu Adhikari, he launched, dedicated and laid foundation stones for various development projects across railways, agriculture, rural development, fisheries and animal husbandry sectors. The Prime Minister will commission three indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agre, in Kolkata tomorrow, designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers. The vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur of worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karvir, is a major centre of faith for devotees from across the country. Union Minister of State for Information and Broadcasting L. Murugan reviewed the organizational preparations of the BJP in Goa during the party's State Executive Committee meeting held in Panaji today. Addressing party workers, Murugan stressed the importance of ensuring that central government schemes reach every eligible citizen. He called for further strengthening of the party organization across all 40 assembly constituencies in the state. The government has banned the manufacture, sale and distribution of 16 fixed-dose combination FDC drugs for human use with immediate effect. The move follows a Supreme Court-directed review by an expert committee set up by the Drugs Technical Advisory Board, which found the drug combinations lacked therapeutic justification and could pose health risks. In cricket, Afghanistan have set a target of 219 runs for India in the third and final ODI at the M.H. Chidambaram Stadium in Chennai. Electing to bat first, Afghanistan were all out for 218 in 44.2 overs. Captain Hashmatullah Shahidi was the top scorer with 102 runs off 131 deliveries. In reply, India were 37 for no loss in four overs when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമ

മംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം

0: വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് രണ്ട് തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ത്യയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം വാരാന്ത്യവലോകനം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 യുവവാണി. 8:00 നാടകം ഗ്രീഷ്മജാലകങ്ങൾ, രചനാചന്ദ്രൻ പൂക്കാട്, സംവിധാനം സി കൃഷ്ണകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണിയിൽ അന്താരാഷ്ട്ര യോഗാദിനം അഭിമുഖം, പങ്കെടുക്കുന്നത് സിന്ധു PU. 10:00 ദേശീയ സംഗീത പരിപാടി, വിവേക് കർമാഹിയുടെ വായ്പാട്ട്. 11:00 NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. ഇനി നാളത്തെ പരിപാടികളെക്കുറിച്ച് പറയാം. 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ അജി അബ്രഹാം. 6:10 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ പാടുക, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിത. ആലാപനം ശൈലജ രാജഗോപാലൻ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ. 6:30 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കുന്ന യോഗ സംഗമത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. തുടർന്ന് പ്രാദേശിക വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സമാചാർ പ്രഭാത്. 8:30 റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 8:45 കഥാനേരം. 42 വീട്ടിൽ ചെകുത്താൻ, NP മുഹമ്മദിൻ്റെ കഥ. 9:00 റിയൽ FM പോഡ്കാസ്റ്റ്. 9:30 ഓർമ്മകളുടെ സംഗീതം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 വാർത്താ ബുള്ളറ്റിൻ. പന്ത്രണ്ട് 10:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 12:30 പ്രാദേശിക വാർത്തകൾ. 1:00 ഗാനോത്സവം. 2:15 സമൂഹ ഗാനം. തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 ശാസ്താംപാട്ട്, ആലങ്ങാട് യോഗം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിക്കുന്നത്. 5:00 തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, മലപ്പുറം ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. തുടർന്ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡിഷാരാജ്യേ ഷഡ് ശതാധിക സപ്തചത്വാരിംശത് സഹസ്രകോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനിക ഹിതായ ഷോഡശ നിശ്ചിത മാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യുജി ഇതി

0: രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രിസ്റ്റെക് കെ മാധ്യമ സേ കിസാൻ രജിസ്ട്രി ബനേഗി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, DBT ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക് ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗ

0: ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് 22 ആലപ്പുഴ പുന്നമടക്കായലിൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ
3: ട്രാൻസ്ജെൻഡർ യാത്രക്കാർ

0: ർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്.
0: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. സീറോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോകപൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോകപൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-ാം ലോകകപ്പ് സ്ക്വാഡിലാണ് 19-ാം കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദുരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി KK ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിങ്ങ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികള് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു.

0: സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല രണ്ടു തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൌത്യം. മെഴുക് ഒട്ടുമില്ലാത്ത പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെബിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിനശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി കോഴിക്കോട്. സമയം 6:49 മിനിറ്റും 29 സെക്കൻഡും.

0: നൃത്തം സംഗീതം പോലുള്ള ആനന്ദം നൽകുന്ന കലാരൂപങ്ങൾക്ക് ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നതുപോലെ പാടത്ത് വിളയിച്ചെടുക്കുന്ന കാർഷിക വിളകളുടെ നിറമുള്ള കാഴ്ചകൾക്കും തുല്യസ്ഥാനം നൽകുന്ന ചിലരുണ്ട്. ദീർഘനാളത്തെ സാധകത്തിലൂടെ സ്വായത്തമാക്കിയ കലാസൃഷ്ടികൾ വേദികളിൽ നിറഞ്ഞാടി സദസ്സിൽ നിന്നുയരുന്ന അഭിനന്ദനങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്നതിന് സമമായി കൃത്യമായ പരിചരണം നൽകി പാടത്ത് വിളയിച്ചെടുക്കുന്ന വിഷരഹിതമായ കാർഷിക വിളകളെ തൊട്ടുതലോടുമ്പോൾ ഇവരുടെ മനസ്സ് തരളിതമാകുന്നു. സ്വന്തം കുഞ്ഞിനെ പരിചരിക്കുന്നതുപോലെ നട്ടുവളർത്തുന്ന വിളകളെയും ഇവർ നെഞ്ചോട് ചേർക്കുന്നു.
1: പച്ചക്കറി വിളകൾക്കൊപ്പം ഇത്തിരി നേരം കർഷകയും അതോടൊപ്പം നൃത്ത അധ്യാപികയുമായ വടകര എടച്ചേരി സ്വദേശിനി സുനിത ഷാജിയുമായി സി കെ ഷാജി നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സുനിതയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
0: ഒരു നൃത്താധ്യാപികയും ഗായികയും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും തന്റേതായ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള സുനിത ഷാജി, എങ്ങനെയാണ് സുനിത ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം?
2: എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മേഖലയാണ്. എല്ലാ മേഖലയും പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. കാരണം പെട്ടെന്ന് ഫലം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇപ്പം ഞാൻ നർത്തകി ആണ്, ഗായികയാണ് എന്നത് പറയുന്നത്, അതിലുപരി എനിക്ക് ഏതാണ് മേഖല, ഈ മൂന്ന് മേഖലയിലും ഞാൻ ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ്. ജോലി ചെയ്യാറുണ്ട്. ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വദേശം, ഞാൻ ജനിച്ചു വളർന്നത് വയനാട് ജില്ല. വയനാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വയലുകളുടെ നാടാണ്. നല്ല എന്ത് നട്ടാലും നടണ്ട, അവിടെ വെച്ച് കൊടുത്താൽ തന്നെ.
0: വയനാടിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ?
2: പറയേണ്ട കാര്യമില്ല. കാരണം അത്രയും ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്. എന്ത് നട്ടാലും കിളിർത്ത് വരിക, അതൊരു സന്തോഷം തരണ ഒരു വയലുകൾ. നെൽകൃഷി, പച്ചക്കറി, എല്ലാവിധ ഇനങ്ങളും അവിടെ സാധാരണയായിട്ട് നട്ട് വരാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടുന്ന് ഇത്ര കിലോമീറ്റർ അകലെയും വടകരയ്ക്ക് എന്നെ കല്യാണം കഴിച്ചു വിടുമ്പോഴും ഇവിടെ അങ്ങനെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകണം ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ വയലുകളുണ്ട്, വളങ്ങളുണ്ട്, സാധാരണ നടാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവർ വലിയൊരു സന്തോഷം ഉണ്ടാക്കി.
0: ഇപ്പോൾ വീട് നിൽക്കുന്നത് വയൽ പ്രദേശത്തിനടുത്ത്
2: തന്നെ. വയൽ പ്രദേശമാണ്. വയൽ പ്രദേശം എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ, സ്ഥലം വീടിരിക്കുന്ന സ്ഥലം കുറവാണ്, പക്ഷേ വയൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വിത്തിടാൻ തുടങ്ങി. സ്വന്തമല്ല, സ്വന്തമല്ല, അതെ, മറ്റുള്ളവരുടെ. അവർ വേനൽക്കാലം അവർ നമ്മൾ കൃഷി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ അവർക്കടുത്ത സീസണിലേക്ക് അത് നെല്ല് ഇറക്കുമ്പോൾ ആ നെല്ലിന് വേണ്ട എല്ലാ വളങ്ങളും ഈ വളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ വളം ചേർക്കുന്നത് കൊണ്ട് മഴക്കാലത്ത് അടുത്ത കൃഷി ഇറക്കുമ്പോൾ അവർക്കൊരു നല്ല ലാഭം കിട്ടുന്നുണ്ട്. ലാഭം എന്ന് പറയുമ്പോൾ നമ്മളവിടെ വളം സ്വമേധയെ അവിടെ മണ്ണിൽ ലയിച്ച് കിടക്കുന്നുണ്ട്. അടുത്ത അവരുടെ കൃഷി ഇറക്കുമ്പോൾ ഈ ഉടമസ്ഥന് കൃഷി ഇറക്കുമ്പോൾ നമുക്ക് അവർക്കൊരു സാധാരണ വളം ഇത്രമേൽ ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിറക്കിയ വളത്തിൻ്റെ എല്ലാം ഒരു പകുതി ഭാഗം മണ്ണിൽ ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഈ സെപ്റ്റംബർ മുതൽ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് വരെ മഴ തുടങ്ങണ ആ കാലം വരെ നമ്മളവിടെ കൃഷി നടത്താറുണ്ട്. അതിലെല്ലാവിധ പച്ചക്കറികളും കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ, കൊയ്ത്ത് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ മഴക്കാലമായി, മഴക്കാലത്ത് വെള്ളം കയറുക, നമ്മൾ നട്ട കൃഷികൾ നശിച്ചു പോവുക, ആ ഒരു വിഷമം പല ഘട്ടങ്ങളിൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്.
0: വയനാട്ടുകാരിയാണെന്ന് കൂടി പറഞ്ഞു. അപ്പം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇത്തരം കൃഷികളും അതിനോട് ഇഷ്ടം തോന്നി, ഇതുകൊണ്ട് തന്നെയാണോ ഇപ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നത്?
2: അതെ.
0: എന്തൊക്കെ തരം കൃഷികളാണ് ഈ പച്ചക്കറി കൃഷികൾ?
2: എല്ലാത്തരവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരം പച്ചക്കറിയും നടന്നിട്ടുണ്ട്. ഓരോ സ്പെഷ്യലാണ്, ഓരോ വർഷം ഞങ്ങൾ സ്പെഷ്യൽ. ഈ വർഷത്തെ എന്റെ സ്പെഷ്യൽ കോളിഫ്ലവർ കാബേജ് ആണ്. കഴിഞ്ഞ വർഷം പടവലങ്ങ, ചുരക്ക, പൊട്ടിക്ക, പല സ്ഥലങ്ങളിലും പൊട്ടിക്കയ്ക്ക് പല പേരുകളാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഓരോ വർഷം സ്പെഷ്യലായിട്ട് ഓരോ കൃഷി കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ വർഷവും നടത്തുന്നതാണ് വെള്ളരിക്ക, മത്തൻ, കുമ്പളങ്ങ, ചീര. ചീരയെല്ലാം യഥേഷ്ടം ധാരാളം ലഭിക്കാറുണ്ട്. അത് ഞങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതിന് നല്ലൊരു തുക ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ജൈവവളം മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത.
0: ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.
2: രാസവളങ്ങളൊന്നും ചേർക്കണില്ല.
0: അപ്പോൾ രാസവളം ഉപയോഗിക്കാതെ കൂടുതലായിട്ട് വിളവ് കിട്ടുന്നുണ്ടോ?
2: കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ അതിന്റെ മണ്ണിന്റെ ഒരു പി എച്ച് ലെവല് കണ്ടുപിടിക്കാറുണ്ട്. മണ്ണ് എത്രമാത്രം ഒരു ചെടീനെ വളർത്തിക്കൊണ്ടുവരാൻ, പലതരം മണ്ണുകളുണ്ട്, വേരോടാത്ത മണ്ണുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പി എച്ച് ലെവല് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു മീറ്ററൊക്കെ ഉണ്ട്. സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ, വെള്ളം ഈർപ്പം കിട്ടുന്ന ഭാഗം

0: ആണോ? മണ്ണിൽ എത്രമാത്രം ഇത് വേരോടും, എത്രമാത്രം ഇതിൻ്റെ ഫലഭൂയിഷ്ഠമായിട്ട് വളരും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ അഥവാ അസിഡിറ്റി കുറഞ്ഞ പുളിരസമുള്ള മണ്ണാണെങ്കിൽ നമ്മൾ കുമ്മായം ചേർത്ത് അവിടെ ഒരാഴ്ചയ്ക്കകം മൂടി വെക്കും. ചാക്ക കൊണ്ട് മൂടി വെച്ചിട്ട്, അതായത് പുല്ലൊന്നും വളരാതിരിക്കാൻ മൂടി വെച്ചതിന് ശേഷമാണ് ആ മണ്ണിൻ്റെ ലെവല് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളവിടെ കൃഷി ഇറക്കുകയാണ്. ഞങ്ങളൊരു കൂട്ടം ആളുകളുണ്ട് അതിലാണ്. അതായത് രാവിലെ വെള്ളം നനയ്ക്കുക, വൈകുന്നേരം നനയ്ക്കുക, ഇതൊരു സന്തോഷം തരുന്ന കാര്യം, വളരെ വളരെ സന്തോഷമാണ്. ഈ മേഖലയിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം. മറ്റു വിഷമങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ നമുക്കൊരു വലിയൊരു മേഖലയാണിത്. നമ്മൾക്ക് കാർഷിക മേഖല, കാരണം നമ്മൾക്ക് ഇപ്പൊ പരക്കെയുള്ള ധാരണ എന്ന് പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൃഷി ഇറക്കിയിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷ്യ സാധനങ്ങൾ പലതും വിഷം കലർത്തിയിട്ടുള്ളതാണെന്നുള്ള ധാരണയുണ്ട്, ഉണ്ട് ഉള്ളത് കാര്യമാണത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റം വരാൻ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് തന്നെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊരു ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമാണ്.
1: ഈ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ,
0: കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊന്നും കുട്ടിക്കാലത്ത് സ്കൂളിൽ പോവുക, വീട്ടിൽ വരിക, ഭക്ഷണം കഴിക്കുക, കളിക്കുക, അതൊക്കെ തന്നെയായിരുന്നല്ലോ. പക്ഷേ ചുറ്റുമുള്ള ആളുകൾ, പ്രായം വന്ന ആളുകളെല്ലാം അധികം കൃഷി ഇറക്കണോ, നെല്ല് കൊയ്യണോ, അത് അതിനകത്ത് നിന്ന് അരി ഉണ്ടാക്കി നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുക ഉണ്ടാക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതൊരു പിന്നെ വലുതൊരു മീഡിയം ലെവൽ വന്നപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി, ഇതിൻ്റെ സത്യാവസ്ഥ, നമ്മളെല്ലാം ഇറങ്ങിച്ചെന്ന്, അതായത് ഈ ഞാറ് നടുക, അത് ഞാറ് നട്ട് അവരുടെ കൂടെ നമ്മൾ വെറുതെ ചേച്ചിമാരുടെ കുറേ ചേച്ചിമാർ വയലിൽ ഞാറ് നടുമ്പോൾ ഞാറ് പറിക്കുക, അതിൻ്റെ കൂടെയെല്ലാം ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാറ് പറിക്കുക, പാട്ട് പാടിക്കൊണ്ട് നാട്ടി നടുക എന്നൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് ഞങ്ങളൊരു ഒരു ആനന്ദം മാത്രം, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം ചെയ്യുക, ആ ജോലി ചെയ്യും. പിന്നെ അവരുടെ ഒപ്പം ഈ നെല്ല് പാകം ആകുമ്പോൾ കൊയ്യുക, നെല്ല് കൊയ്ത്തിൻ്റെ ഒപ്പം കൂടുക, നെല്ല് വേർതിരിച്ചെടുക്കുക, ഇതിനെല്ലാം ഞങ്ങളുടെ അച്ഛനും കൂടുമായിരുന്നു. അച്ഛൻ, അതായത് അച്ഛനും അമ്മയും വയൽ പാട്ടത്തിനെടുത്തിട്ട് നെല്ലിറക്കിയിട്ട് അങ്ങനെ ഒരു രീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പം നല്ല കുത്തിരിച്ചോറ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു ഒരുപാട് ചെറുപ്പകാലങ്ങളിലെ സന്ദർഭം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ആ ചെറുപ്പം കാലം എന്ന് പറഞ്ഞാൽ.
1: ബാല്യകാലത്ത് തികച്ചും ഒരു നല്ലൊരു കാർഷിക മേഖല കണ്ട് വളർന്ന സാഹചര്യം.
0: അതെ അതെ അതെ, കാരണം അതിൽ ഇപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വലിയ പച്ചക്കറികളിലൊന്നുമില്ല, പക്ഷേ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പയറ്, മുളക്, വഴുതനങ്ങ, അങ്ങനത്തെ ചെറിയ കൃഷി രീതികളല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ഫലം കാണുമ്പോഴും ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു, ഇതാണല്ലോ കൃഷി രീതി എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അതിനുശേഷം ഇത്ര ഏജ് കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് നമ്മളെ ഇപ്പം ഇരിക്കുന്ന വടകര എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വയൽ കാണുക, വയലിലേക്ക് ഇങ്ങനെ ഒരു കൃഷി രീതി നട്ടപ്പോൾ, പിന്നെ ഇതുവരെ ഞങ്ങനൊരു 15 വർഷത്തോളമായി ഇപ്പം ഈ രംഗത്ത് മുമ്പിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കൃഷി രീതിയിൽ മുന്നോട്ട് പോകുന്ന എൻ്റെ ഒരു താല്പര്യം കണ്ട് കൃഷി വകുപ്പ് പല ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഓരോ ജില്ലയിൽ നിന്ന് ഒരു, അതായത് വയനാട് ജില്ലയിൽ തന്നെ ഒരു രാമേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനുള്ള സാഹചര്യം ഒരുക്കി കൃഷി വകുപ്പ് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഓരോ ക്യാമ്പ് സംഘടിപ്പിക്കുമായിരുന്നു.
1: അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷിക്ക് കൂട്ടിനായിട്ട് മറ്റുള്ള തൊഴിലാളികളുണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ ഇത് നടത്തി വരുന്നത്?
0: ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണ മേഖല തന്നെയാണ്. ഒറ്റയ്ക്ക് വലിയ വലിയ വലിയതൊന്നും അല്ല, എന്നാലൊരു 2 ഹെക്ടർ സ്ഥലങ്ങളെല്ലാം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും എനിക്കൊരു 2 ഹെക്ടർ 2.5 ഹെക്ടറോളം സ്ഥലത്ത് ഞാൻ വെള്ളരി, വഴുതനങ്ങ, മത്തൻ, കുമ്പളം, ചീര, ഇതെല്ലാമാണ് എൻ്റെ കൃഷി രീതി.
1: ഇത്തരം വിളകൾ വിളവെടുപ്പിന് ശേഷം വിൽപ്പനയ്ക്ക്?
0: വിൽപ്പന തന്നെയാണ്. വിൽപ്പന എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വെറുതെ കൊടുക്കാറുണ്ട്. അവരെൻ്റെ അടുത്ത് നിന്ന് പൈസയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പൈസ കിട്ടുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു പ്രധാന,
1: വിളഞ്ഞു നിൽക്കുന്ന വിളകൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു
0: ആനന്ദമാണ് അത്. അത് ആനന്ദം എന്ന് പറഞ്ഞാൽ അത് വിളവ് മണ്ണെല്ലാം ഒരുക്കി നമ്മളൊരു വിത്ത് ഇട്ട് നനച്ച്, അത് നനച്ചതിന് ശേഷം അതിനൊരു വേര് വരുന്നു, ഒരു മുള പൊന്തുന്നു, അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരികയാണ്, അയ്യോ ഞാൻ നട്ടതിനൊരു ഫലം കണ്ടല്ലോ.
1: അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പരിചരണ രീതിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രോതാക്കളൊരു പങ്കുവയ്ക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തുടക്കം മുതലേ?
0: ഇപ്പം എല്ലായിടത്തും പച്ചക്കറി വിചാരിക്കുന്നത് നമ്മൾ വെള്ളരിക്കയാണ്. അപ്പോൾ ഈ വെള്ളരി നടുക എന്ന് പറയുന്നത് മണ്ണൊരുക്കണമല്ലോ, ആദ്യം മണ്ണൊരുക്കി ഓരോ കുഴി, ഇത്ര കുഴി വെച്ചിട്ട് ഇത്ര മീറ്റർ അകലെയാണ് കുഴി വെച്ചിട്ട്, ആ കുഴിയിൽ ഒരു 5 വിത്ത് നട്ട്,
1: അപ്പോൾ
0: ഒരു കുഴിയിൽ 5 വിത്ത് അല്ലെങ്കിൽ 4 വിത്ത്, 5-ൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഈ വിത്ത് നടുന്നതിന് മുന്നേ ഈ വിത്ത്, നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന വിത്ത് ഏതിനം വിത്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം നല്ല വിളഞ്ഞ് മൂപ്പത്തിയ വെള്ളരിക്കെടുത്ത് അതിൻ്റെ വിത്ത് ശേഖരിച്ച് വെയിലത്തുണക്കി ഈ നടുന്ന 2-3 ദിവസം മുന്നേ അത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ആണ് നമ്മൾ മണ്ണിൽ നടുക. അപ്പോൾ അതിന് മണ്ണിൽ ചേർന്നാൽ, മണ്ണിൽ ചേർന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ രാവിലെയും വൈകുന്നേരം ഒന്ന് നല്ല വെയിൽ കിട്ടണം എന്നുള്ളൊരു പ്രധാന കാരണമാണേ, പ്രധാനപ്പെട്ട ആവശ്യമാണ്. വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം,
1: കഠിനമായ
0: വെയിൽ കിട്ടിയാൽ നമ്മൾ അതിനോളം വളവും കൊടുക്കുക, വെള്ളവും കൊടുക്കുക, എന്നാൽ എത്ര വെയിലും അത്
1: തരണം ചെയ്യും.
0: അതെ അതെ, തരണം ചെയ്യും അത്. അപ്പോൾ ഈ വിത്ത് നട്ടതിന് ശേഷം

0: കുടഞ്ഞ് രാവിലെയും വൈകുന്നേരമുള്ള വെള്ളം കുടഞ്ഞതിന് ശേഷം, അപ്പോൾ ഇങ്ങനെ വളർന്നു വരണു, രണ്ടില വന്നു, മൂന്നില വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പരിചരണം തുടങ്ങി. അപ്പോൾ വെള്ളം കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ, കുറച്ച് കുടയ്യ എന്ന് മാത്രമേ പറയുള്ളൂ. ഒരു ചെടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടില്ല. മൂന്ന് ഇല വന്നതിന് ശേഷം നമ്മൾ ഇടയിളക്കി അതിനു വേണ്ട ജൈവവളം, ജൈവവളം നമ്മൾ വീട്ടിൽ മിശ്രിതം തയ്യാറാക്കുന്നുണ്ട്.
1: എന്തൊക്കെയാണ് ജൈവവളങ്ങൾ?
0: അതെ, അത് സാധാരണ ചാണകം, ചാണകം ഉണങ്ങിയ ചാണക പൊടിയെടുത്ത് അത് നല്ലോണം വെയിലത്ത് ഉണക്കിയതിന് ശേഷം അത് നല്ലോണം പൗഡർ പോലെയാക്കും. പൗഡർ പോലെയാക്കിയിട്ട് അതിൻ്റെ കൂടെ കടലപ്പിണ്ണാക്ക് പൊടിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ഓരോ വെള്ളരിക്കേൻ്റെ ഇടയിലും ഇടയിളക്കി അതിനകത്തുള്ള കളകളെല്ലാം നീക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നത്,
1: വളപ്രയോഗം നടത്തുന്നത്.
0: മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ രാസവളം ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ രാസവളത്തിൽ ഒരു മിക്സ്ചർ വളം കിട്ടാറുണ്ട്. മിക്സ്ചർ വളം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് തഴച്ചു വളരാൻ പറ്റിയൊരു സാഹചര്യം ഒരുക്കുന്നതാണ് ഈ മിക്സ്ചർ വളം എന്ന് പറയുന്നത്. അതൊരു ജസ്റ്റ് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിശ്രിതത്തിൻ്റെ കൂടെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരാൻ കഴിയും
1: ചെടികളുടെ വളർച്ചയ്ക്ക്.
0: വളർച്ചയ്ക്ക് സഹായമാണ് ഈ മിക്സ്ചർ വളം. ഒരു ജസ്റ്റ് ഒരു സ്പൂണ് മാത്രമേ ഉപയോഗിക്കാവുള്ളേ. ഒരു കപ്പ് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയും കൂടെ ചേർന്നതിൻ്റെ ഒരു സ്പൂണാണ് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെടിക്ക് മോശമാണ്. അപ്പം ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചെടീൻ്റെ അടിയിൽ ഇട്ട് കൊടുത്ത് രണ്ട് ദിവസം കുടയുന്നതിൻ്റെ പകുതി ഒന്ന് ചെറിയ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ.
1: നനവ്
0: അത്രേ പാടുള്ളൂ. അതിനുശേഷം അത് വളർന്നോളൂ, പെട്ടെന്ന് വള്ളി പടരാൻ തുടങ്ങി. കുറച്ച് പടരുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് ചെടിക്ക് അപ്പം നമുക്ക് മനസ്സിലാവും ചെടിക്ക് ഇതെത്രമാത്രം ഈ വളം സ്വീകരിച്ചു എന്നുള്ള ചെടീൻ്റെ വളർച്ചയെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ അടി വളം ചേർക്കുക. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അടുക്കള വേസ്റ്റിൻ്റെ വെള്ളമുണ്ട്. അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എണ്ണമയം ചേരാത്ത സാധാരണ ഫ്രൂട്ട്സിൻ്റെ അവശിഷ്ടങ്ങൾ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൽ എണ്ണമയം ഇല്ലാത്തതാണ്. അതൊരു പാത്രത്തിലിട്ടിട്ട് നമ്മുടെ ചോറിൻ്റെ കഞ്ഞിവെള്ളം, രണ്ട് ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളം അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒരു കപ്പിന് ഒരു 5 കപ്പ് പച്ചവെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ചെടി അടിവളമായിട്ട് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാം ചെടികൾ ഇത് പെട്ടെന്ന് എടുത്തു വലിച്ചെടുത്തു എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് പൂവ് വരണു, അങ്ങനെ കായ് വരണു, അപ്പോഴതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക, ആനന്ദമാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു 36 ദിവസം കൊണ്ട് ശരിക്കും ഒരു ഡ്യൂറിങ് ദി പീരീഡ് എന്ന് പറയുന്നത് ഈ 36 ദിവസമാണ് വെള്ളരിക്കേണ്ടത്. വെള്ളരിയുടെ ഫലം കിട്ടുക എന്ന് പറയുന്നത് ഒരു കായ പഴുത്ത് വലുത്, അതായത് 36 ദിവസം കൊണ്ട് നമുക്ക് ലഭ്യമാകും. കൃത്യമായിട്ടുള്ള പരിചരണമാണ് ഇതിന് വേണ്ടത്. നമ്മൾ ഇന്നും ഒഴിച്ചു കൊടുക്കേണ്ട, സാരമില്ല, നാളെ ഒഴിക്കാൻ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും വാട്ടം കിട്ടും. അപ്പോൾ അതിൻ്റെ വേരിനെ ബാധിക്കും, വളർച്ചയെ ബാധിക്കും, മുരടിപ്പ് വരും, അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാവും. നമ്മൾ എത്ര സമയം തിരക്കുള്ള സമയമാണെങ്കിലും ഇതിനായിട്ടൊരു സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്.
1: വെള്ളരി പിന്നെ മറ്റുള്ള വിളകൾ എന്തൊക്കെയാണ്?
0: വെള്ളരി, ചീര പ്രധാനമായിട്ട്, പച്ച ചീര, ചുമന്ന ചീര.
1: ഇത്രയും പച്ചക്കറി വിളകൾക്ക് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള വളപ്രയോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒക്കത്തിനും ഇതേ വളപ്രയോഗ രീതി തന്നെയാണോ? ജലസേചനവും വളവും ഇതേ രീതി തന്നെയാണ്?
0: അതെ അതെ, ജലസേചനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെയും വൈകുന്നേരമുള്ള നന നിർബന്ധമാണ്. പിന്നെ വളപ്രയോഗ രീതിയും ഇത് തന്നെയാണ്. ചീരയ്ക്ക് അങ്ങനെ വളം, നമ്മൾ ഈ ആദ്യം മണ്ണൊരുക്കുമ്പോൾ തന്നെയാണ് ചീരയ്ക്ക് വളം കൊടുക്കേണ്ടത്. പിന്നെ ചീരയ്ക്ക് വളം കൊടുക്കണമെന്നില്ല. അതായത് മണ്ണൊരുക്കി ആ മണ്ണിൽ നിന്ന് ചീര പൊന്തി വരുന്നതും തഴച്ച് വളരെ അതിൻ്റെ മുള വരുന്നതും അത് കണ്ടാൽ അറിയാം ഈ മണ്ണിൻ്റെ രീതി നല്ലതാണ്, വളം നന്നായി വലിച്ചെടുത്തു എന്നുള്ളത്. പിന്നെ അതിന് പ്രത്യേക വളം വേണ്ട. പിന്നെ ഓരോ ചെടികൾ ഓരോ ചീര മാറ്റി നടുകയാണെങ്കിലാണ് നമ്മൾ അതിൻ്റെ ചെറിയ പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ വളം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ തന്നെ മിശ്രിതം തയ്യാറാക്കിയിട്ട് കൊടുക്കുക. അതിപ്പോൾ എന്തും ഏത് കൃഷി രീതിക്കും നിർബന്ധമാണ്. ഈ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്ക് പൊടി ഇതെല്ലാം ചേർത്തുള്ള മിശ്രിതം നിർബന്ധമാണ്.
1: ഇതിൻ്റെ കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പം വയനാട്ടിലെ ഒരു കാർഷിക മേഖല കണ്ട് പരിചയമുള്ള സുനിത, ഇപ്പം നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ വടകര പ്രദേശം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നെൽവയലുകൾ മുൻപത്തെ കാലത്ത് ഒട്ടനവധി ഉണ്ടാവാം, പക്ഷേ ഇന്ന് അത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഈ നെൽകൃഷിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഈ പാടത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് പറഞ്ഞു, അപ്പം നെൽപ്പാടം നിലവിലുള്ള സ്ഥലം തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഒരു നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്?
0: നമുക്ക് ഏത് മേഖലയിലേക്ക് വരാനും പല കടമ്പകൾ കടന്നതിന് ശേഷം അതൊരു വിജയത്തിലെത്തുള്ളൂ. ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോഴേ ലാഭം കിട്ടുള്ളൂ. മൂന്നിലൊന്ന് 1% നമ്മൾക്ക് ലാഭം കിട്ടുള്ളൂ. മുന്നിൽ ലാഭം നമ്മൾ പ്രതീക്ഷിക്കരുത്. നഷ്ടമെങ്കിൽ നഷ്ടം, ലാഭമെങ്കിൽ ലാഭം എന്നേ വിചാരിക്കുള്ളൂ. അപ്പം നമുക്ക് പണ്ട് കാലങ്ങളിൽ ജനസംഖ്യ കുറവുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഒരു വീട്ടിൽ 4 പേര് 5 പേര് 10 പേരൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ ഓരോ വീടുകൾ ഈ വയൽ നികത്തി വീട് താമസം വീട് വെക്കാൻ തുടങ്ങുക, ബിൽഡിംഗ് വരിക, വയലുകളെല്ലാം നിരത്തി, അങ്ങനെ ഒരു
1: സാഹചര്യത്തിലേക്ക്
0: വന്നു. അംഗങ്ങൾ, ഒരു വീട്ടിലെ അംഗങ്ങൾ കൂടുമ്പോൾ അതിൽ 4 കുറച്ച് പേര്, ഒരു കുടുംബത്തിലെ ഇത്ര പേര് ഒരു കുടുംബം മാറി താമസിക്കുക. അങ്ങനെ മാറി താമസിക്കുമ്പോൾ ഈ വയൽ പെട്ടെന്ന് കാണുന്നത് വയലിൽ വീടെടുക്കുക, അപ്പം അങ്ങോട്ട് മാറി താമസിക്കണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഈ വയൽ നികത്തപ്പെട്ട് അവിടെ

0: പെട്ടെന്ന് വീടെടുക്കുന്നത് തന്നെയല്ല, അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന തെങ്ങ് കൃഷി രീതികൾ, വലിയ മരങ്ങൾ പിടിപ്പിക്കുന്നു, അങ്ങനെയെല്ലാം വരുമ്പോൾ കുറേ ഭാഗങ്ങൾ വയൽ നഷ്ടപ്പെട്ടു കൃഷിക്കാർക്ക്. അങ്ങനെ നമ്മളെ നാട്ടിൽ ഈ
1: കൃഷിയിലുണ്ടാവുന്ന നഷ്ടം തന്നെയാണോ വയലുകൾ നികത്തി പോകുന്നതിൻ്റെ കാരണം എന്ന്
0: കുറേയെല്ലാം. അതെ, അതിൽ ഒരു കർഷകന് കിട്ടേണ്ട വേണ്ടത്ര രീതി നമുക്ക് ഫലം കിട്ടുന്നത് പോലെയല്ല, നമുക്കതൊരു ഫലം വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ അത് മാർക്കറ്റിലുള്ള നമ്മളെ കുറച്ച് കാണുന്നത്. കർഷകൻ എത്രത്തോളം വലുതാണ് ചെറുതാണ് എന്നുള്ളത് ഒരു കാർഷിക മേഖല എടുത്തു കാണിക്കുന്നുണ്ട്. നമ്മളൊരു വളപ്രയോഗം ചേർക്കുന്നതിൻ്റെ കഷ്ടപ്പാട്, ഒരു ഫലമുണ്ടായതിന് ശേഷം നമ്മളത് മാർക്കറ്റിൽ വിൽപ്പന നടത്തുമ്പോൾ അതിൽ നമുക്കൊരു അവിടെ നമ്മളെ വില കുറച്ച് കാണും. കാരണം അവരെടുക്കുന്ന രീതി, അതിൻ്റെ വിലയിലുള്ള കുറവ് കർഷകരെ അവരംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. ഒരു താങ്ങ് വില നിശ്ചയിക്കുക.
1: നല്ലൊരു കർഷക എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ ഒരു പാഠം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് സാഹചര്യവും ഒത്തുവരികയാണെങ്കിൽ നെൽകൃഷിക്ക് സന്നദ്ധയാവുമോ?
0: സന്നദ്ധയാണ്, ഞാൻ സന്നദ്ധയാണ്. അതിൻ്റെ കൃഷി രീതിയെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലും മനപ്പാടാണ്. ഒരു കൃഷി ഇറക്കുക എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ രണ്ട് മോരീൻ്റെ കഴുത്തിൽ കലപ്പ എന്നൊരു ഉപകരണം വെച്ചിട്ട് നടുക്കൊരാൾ നിന്നിട്ട് ഉഴുകയാണ്. ഉഴുക എന്ന് പറഞ്ഞാൽ ഏറ് പൂട്ടുക എന്ന് പറയും. അത് വെച്ചിട്ടാണ് നിലം ഒരുക്കുക. ഇന്ന് അത് മറിച്ച്
1: ആ യന്ത്രവൽക്കരണമായി.
0: അതെ, ഒരു മണിക്കൂർ കൊണ്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പം അത്ര എളുപ്പത്തിൽ പണി നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാം. നെൽകൃഷി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഒരു കിലോ അരിയുടെ വില ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ദിനം പ്രതി കൂടിക്കൊണ്ടിരുന്നതാണ് അരിയുടെ വില. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സഹായമാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു മേഖലയിൽ എനിക്കൊരു നെൽവയൽ കിട്ടാൻ സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊരു മെനക്കെടാനുള്ളൊരു സമയം കൂടെ എനിക്ക് കണ്ടെത്തണം. എനിക്ക് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു രണ്ട് മേഖലയും കൂടെ വർക്ക് ചെയ്യുന്നതാണ്. കാർഷിക മേഖലയെക്കാളും നൃത്തം എൻ്റെ പാഷനാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ നൃത്ത ജീവിതത്തിൽ സന്തോഷവതിയാണ്. കുട്ടികളുണ്ട് ക്ലാസ്, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്കൂളുകളുണ്ട്. ക്ലാസിക്കൽ ഭരതനാട്യം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഞാൻ. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, ഇതിനെല്ലാം ഞാൻ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് ആ മേഖലയും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതും ഇതും എൻ്റെ വരുമാനമുള്ള മേഖലയാണ്. അപ്പൊ രണ്ടും ഒരുപോലെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ.
1: അതായത് നല്ലൊരു കർഷകയും അതോടൊപ്പം നർത്തകി, ഗായിക, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കഴിവ് തെളിയിച്ച ആളാണ് സുനിത. അപ്പോ ഈ കാർഷിക മേഖലയിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ മറ്റുള്ള വിളകൾ എന്തൊക്കെയാണ്? ഈ പച്ചക്കറി കൂടാതെ മറ്റുള്ള എന്തെങ്കിലും കൃഷി ചെയ്തു വരുന്നുണ്ടോ?
0: വാഴകൃഷിയുണ്ട്. വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ കൾച്ചർ വാഴ, പെട്ടെന്ന് ഫലം കിട്ടുന്നത് അത്. നേന്ത്രവാഴയുണ്ട്, പിന്നെ കപ്പ, ചേന, ചേമ്പ് ഇതെല്ലാം നടാറുണ്ട്. ഈ വർഷം എനിക്ക് ഇല്ല കേട്ടോ. ഈ വർഷം ചേമ്പ് ചേനയിലും നട്ടുകൊടുക്കാം, നടാനുള്ള സമയമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വയൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ചീഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട്. എൻ്റെ വീട്ടിൽ നടാറുണ്ട്. വീടും വീടിൻ്റെ ചുറ്റുപാടും കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ എങ്കിലും അവിടെയുള്ള നിറച്ച് കുത്തി നിറച്ച് ഞാൻ കൃഷിരീതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകം മാറ്റി എടുത്തു പറയേണ്ട മറ്റൊരു കൃഷിരീതിയാണ് കൂൺ കൃഷി. കൂണ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ കൂണ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടൊരു സാധനം കൂടെയാണ്. നല്ല വിലപ്പെട്ട സാധനമാണ്, മാർക്കറ്റിൽ നല്ലൊരു വിലയുള്ള സാധനം. 100 ഗ്രാമിന് പോലും നല്ലൊരു പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ആ കൂൺ കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്. 2-3 ഘട്ടങ്ങളിലായിട്ട് കൂണ് കൃഷി നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഈ കൂണ് കൃഷി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൃഷിഭവനെന്ന് ഞങ്ങളെ വിളിക്കുകയുണ്ടായി. താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പങ്കെടുത്തു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നിർദ്ദേശങ്ങളും അവരെ എങ്ങനെ കൂൺ കൃഷി മെച്ചപ്പെടുത്താമെന്നുള്ള ഒരു കുറച്ച് വിദഗ്ധന്മാരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ക്ലാസ് തരുന്നുണ്ടായി. അവിടുന്ന് തന്നെ വിത്ത്, വില കുറഞ്ഞ് വിത്ത് തന്ന്, വില കുറഞ്ഞ് വിത്ത് എന്ന് പറഞ്ഞാൽ വില കുറവിൽ, സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വില കുറവിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമ്മളെ താല്പര്യം പരിഗണിച്ച് അവർ നമുക്ക് വിത്തുകൾ തരുന്നുണ്ടായി. അത് വീട്ടിൽ ഉണ്ടാക്കുകയും കൂണിൽ നിന്ന് നല്ലൊരു ലാഭം, മാർക്കറ്റിൽ കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, ഞങ്ങൾക്ക് തന്നെ കുടുംബത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ കൂണ് നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ കൃഷി ചെയ്തു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യം.
1: ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം നിലവിൽ കൂൺ കൃഷി ചെയ്യുന്നുണ്ട്?
0: ഇപ്പം ഇല്ല. കാരണം അതിന് പ്രത്യേക റൂം വേണം, അതിന്റെ പരിപാലനം തന്നെ പ്രത്യേകതയാണ്. അതിന് വേറൊരു ഷെഡും അതിൻ്റെയുള്ള കാര്യങ്ങളൊക്കെ വേണം.
1: പ്രത്യേക സാഹചര്യം തന്നെ ഒരുക്കണമല്ലോ.
0: അതിന് ഈർപ്പം, സദാസമയം ഈർപ്പം നിൽക്കുന്ന റൂമായിരിക്കണം. മറ്റ് മലിനമായ മണങ്ങളൊന്നും അങ്ങോട്ട് കയറാൻ പാടില്ല. നമ്മുടെ സുഗന്ധം തരണ ചന്ദനത്തിരിയുടെ മണം പോലും അങ്ങോട്ട് എത്താൻ പാടില്ല. അപ്പം അതിനെല്ലാം പ്രത്യേക പരിചരണം ആവശ്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ജില്ലകളിൽ, കോഴിക്കോട് ജില്ലയിൽ തന്നെ കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കൂൺ കൃഷി തന്നെ ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടു നടക്കുന്നൊരു കർഷകൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്കൊരു ക്ലാസ് കിട്ടി. അവിടെ അവർ ഫാമാണ്, അവിടെ ഒരു വലിയൊരു ഫാം പോലെ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ കയറി കാണാനും ആ കൃഷി രീതിയെല്ലാം നമ്മൾ മനസ്സിലാക്കി, വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളത് കൃഷി ഉണ്ടാക്കുകയും അതിൽ നിന്നൊരു ലാഭം കിട്ടി എന്നുള്ളത് ഒന്നുകൂടെ സന്തോഷം പറയുകയാണേ.
1: ഇത്തരം കൃഷികൾ ചെയ്യുന്നതോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഇത്തരം കൃഷികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സുനിതയെ തേടി അനുമോദനങ്ങളും അതുപോലെ തന്നെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ?
0: എനിക്കിതിലുള്ള താല്പര്യം തന്നെയാണ്. കാരണം ഡാൻസ് ടീച്ചർ എന്നുള്ള നൃത്ത അധ്യാപിക എന്ന് പറയുന്നത് ഈ ലോകത്ത് അല്ല, ഒരു ഈ നൃത്ത ലോകത്ത് ഒരു വർണ്ണം ശബളമായ ഒരു അനുഭവമാണ്. ഒരു നൃത്തം ജീവിതമായി കൊണ്ടു നടക്കുക, ജീവനത്തിനു വേണ്ടി മാത്രം കൊണ്ട്

0: കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. എനിക്കിതിൽ നിന്ന് എൻ്റെ ആത്മാർത്ഥത ഞാൻ നൃത്തത്തിലും ഈ കൃഷി രീതിയിലും കാണിക്കുന്നത് കൊണ്ടാവാം. നൃത്തത്തിൽ 2-3 അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി രീതിയിൽ ഞാൻ കൃഷിയിനോട് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളത് കൃഷി വകുപ്പ് മനസ്സിലാക്കിയിട്ടായിരിക്കാം. കാരണം എനിക്ക് ഇതിനോടുള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് അധികം കർഷകരും കൃഷി രീതി അങ്ങോട്ട് ചെല്ലാറില്ല, കൃഷീൻ്റെ അടുത്തേക്ക് പോവാറില്ല. പക്ഷേ ഞാൻ അന്നേരം പോവും, കൃഷീൻ്റെ അടുത്ത് ചെല്ലുക. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് ഞാൻ ഈ എൻ്റെ പച്ചക്കറിയിനോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊരു ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എനിക്കൊരു ആനന്ദം തരുന്ന നിമിഷങ്ങളാണത്.
1: ഏത് വർഷമായിരുന്നു ഈ കാർഷിക മേഖലയിലുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്?
0: 2020 എനിക്ക് തോന്നുന്നു.
1: അതായത് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള?
0: അതെ, മികച്ച വനിതാ കർഷക എന്നുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പം എന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു 5-6 5 പുരുഷന്മാരും ഒരു ലേഡി എന്നുള്ളത് ഞാൻ മാത്രമായിരുന്നു. അപ്പം എനിക്കൊരു അഭിമാന നിമിഷമായിരുന്നു. ഞാനത് എനിക്ക് അംഗീകാരം, ഇങ്ങനെ ഒരു ആദരവ്, നമ്മുടെ പ്രദേശത്തെ MLA എനിക്കൊരു പൊന്നാട അണിയിക്കുക, അതിലെ എൻ്റെ സമർപ്പണം, കൃഷിനോടുള്ളൊരു സമർപ്പണം എന്ന് പറയുന്നത് എനിക്കൊരു അതിൽ ഉപകരണങ്ങൾ, കൈക്കോട്ട്, ഒരു കൊടുവാള്, ഒരു തെങ്ങിൻ്റെ തൈ, ഇത്ര ഒരു ക്യാഷ്, ഇതെല്ലാം കിട്ടുക എന്ന് പറയുന്നത് എനിക്കൊരു വിലപ്പെട്ട ഇതാണ്.
1: അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് തികച്ചും നല്ലൊരു കാര്യം തന്നെയാണ്.
0: അതെ അതെ അതെ അതെ. എനിക്ക് ഇന്നും ഞാൻ പറയാം, എനിക്ക് അതിനോടൊരു ആത്മാർത്ഥത മാത്രമാണ്. ഞാനൊരു ചെടി വളരാത്തത് എന്താണ് നിനക്ക് പറ്റിയത്, എന്താ നീ വളരാത്തതെന്ന് ചെടിയോട് ചോദിക്കും, ഒരു കുട്ടീനോട് ചോദിക്കുമ്പോൾ തന്നെ.
1: അതുപോലെ ഈ നടുന്ന വിളകൾക്ക് എന്തെങ്കിലും രോഗം കണ്ടെത്തുമല്ലോ, അപ്പൊ അതിനെന്തൊക്കെ നിയന്ത്രണ മാർഗങ്ങളാണ് സ്വീകരിക്കുക?
0: പെട്ടെന്ന് ഇവര് ഈ പാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റൊക്കെ വരികയാണെങ്കിൽ പാറ്റ വരാറുണ്ട്. പിന്നെ മുരടിപ്പ്, മുരടിപ്പാണ് വളർച്ച മുരടിക്കുക, ഇലകൾ പെട്ടെന്ന് ചുരുങ്ങുക, അതിനെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പലരും പല കഷായങ്ങൾ, പുകയില കഷായം, നമ്മുടെ സാധാരണ മത്സ്യത്തിലെ മത്തിൻ്റെ വെള്ളം, ഇതെല്ലാം കലക്കിയിട്ട് നമ്മളൊരു ലായനി ഉണ്ടാക്കാറുണ്ട്. ഞാനെന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫലം കാണുന്നതാണ്. നമ്മുടെ പുളിപ്പിച്ച കഞ്ഞി വെള്ളം, നമ്മുടെ വിറക് കത്തിച്ച ചാരം, ഇത് രണ്ടും കൂടെ മിക്സാക്കി പഴയൊരു ബക്കറ്റിൽ വെച്ചിട്ട് ആ വെള്ളം തെളിഞ്ഞു വരണ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിന് എവിടെയാണ് മുരടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മറ്റന്നാളത്തേക്ക് ആ മുരടിപ്പ് മാറി പെട്ടെന്ന് നിവർന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവമാണത്,
1: സ്വയം കണ്ടെത്തിയിട്ടുള്ള അനുഭവം തന്നെയാണ്.
0: അനുഭവമാണ് അത്.
1: അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കാർഷിക മേഖലയിൽ സുനിതയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവർ ആരൊക്കെയാണ്, അവരൊക്കെ സഹായിക്കും?

0: വെള്ളം തെളിഞ്ഞു വരണ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിന് എവിടെയാണ് മുരടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മറ്റന്നാളത്തേക്ക് ആ മുരടിപ്പ് മാറി പെട്ടെന്ന് നിവർന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്റെ അനുഭവമാണ് അത്,
1: സ്വയം കണ്ടെത്തിയിട്ടുള്ള അനുഭവം തന്നെയാണ്,
0: അനുഭവമാണ് അത്.
1: അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാർഷിക മേഖലയിൽ സുനിതയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവർ ആരൊക്കെയാണ്, അവരൊക്കെ സഹായിക്കാറുണ്ടോ?
0: അവരാണ് എന്റെ പൂർണ്ണ പിന്തുണ എന്ന് പറയുന്നത്. ഞാൻ ഈ മേഖലയിലേക്ക് വരിക, എൻ്റെ ഡാൻസ് ഫീൽഡ് തന്നെ ഞാൻ പറയട്ടെ, ഡാൻസ് ഫീൽഡിലേക്കും ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ രണ്ട് കുട്ടികൾ, മോള്, മൂത്തത് മോളാണ്, ഇളയാള് മകനാണ്. രണ്ടുപേരും എനിക്ക് ഇപ്പോൾ ഒരു ദിവസം ചെയ്യാൻ കഴിയില്ല ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ചെയ്യും. അതൊരു വലിയ പിന്തുണയാണ്. വേറൊരു വിളയാണ് ഇഞ്ചി, മഞ്ഞൾ. മഞ്ഞളുണ്ട്, ഫെബ്രുവരി സെപ്റ്റംബറിൽ ഒരു മഞ്ഞൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ അടുത്ത ഫെബ്രുവരി ആകുമ്പോഴേക്ക് പറിച്ചെടുത്ത് പിന്നെ പുതുമണ്ണ് പുതൊരു മഴ വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ നടാം. കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ഞൾ പറിക്കുകയുണ്ടായി വീട്ടിൽ, അപ്പോൾ നല്ലൊരു വിളവ് ലഭിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക്, ഞാനിങ്ങനെ കിളയ്ക്കുന്ന മണ്ണിൽ കിളയ്ക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരികയുണ്ടായി, വന്ന് ബാക്കി ഞാൻ കിളച്ചോളാം, നീ ഇരുന്നോ എന്ന് പറയുന്ന ഒരു സന്തോഷം തരണ ഒരു, ഞാൻ ചെയ്യും, നീ മാത്രമല്ല ഞാനുണ്ട് നിന്റെ കൂടെ എന്നുള്ളൊരു സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അവർ അതിനകത്ത് നിന്ന് വിള കിട്ടുക എന്ന് പറയുന്നത് എന്നെക്കാളുപരി അവർക്കൊരു സന്തോഷം, എൻ്റെ ഭാര്യ എങ്ങനെ ചെയ്തിട്ട് ഒരു വെറുതെ ആയില്ലല്ലോ എന്നുള്ള അവർക്കൊരു സന്തോഷം കിട്ടി. അവരാണ് ബാക്കി ചെയ്തത്.
1: ഈ കാർഷിക മേഖല കൂടാതെ നല്ലൊരു നർത്തകിയാണെന്നും ഗായികയാണെന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ, ക്ലാസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ പഠിപ്പിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ?
0: ഞാൻ ഭരതനാട്യമാണ് മെയിന്, ഭരതനാട്യമല്ല മോഹിനിയാട്ടാണ് മെയിന്. ഭരതനാട്യത്തിലാണ് കുട്ടികൾ ഇപ്പം ഏറെയും രംഗത്തുള്ളത്. ഇപ്പം എല്ലാ മേഖലയിലും പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ, വലിയ വലിയ ചേച്ചിമാർ, അമ്മമാർ, അമ്മമാരെല്ലാം എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്. ഓരോ വീടുകളിൽ പോയിട്ട് ഹോം ട്യൂഷൻ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, സ്കൂളുകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ അടവുകളുടെ ഭംഗി, അതിൻ്റെ ഒരു ഐറ്റത്തിൻ്റെ വൃത്തി, ഇതൊക്കെയാണ് നമ്മുടെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. സാധാരണ ഡാൻസിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസ് അടവുകളുടെ ഭംഗിയും ഒരു ഐറ്റത്തിനുള്ള ഒരു തനത് ശൈലിയാണ് ഭരതനാട്യം, മോഹിനിയാട്ടം എന്ന് പറയുന്നുള്ള ആ ശൈലി വിടാതെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മാർത്ഥത അതിനകത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബ്ലോക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ളൊരു വഴിയാണത്. അപ്പോൾ എല്ലാ കലാമേളകളിലും കലോത്സവങ്ങളിലെല്ലാം കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. കുട്ടികളുടെ എണ്ണം പറയണ്ട, ഒരു 10-300 കുട്ടികളെ ഇപ്പോഴും എൻ്റെ കുട്ടികളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്.
1: കാർഷിക മേഖലയോടൊപ്പം തന്നെ നൃത്തവും കൂടെ കൊണ്ടു നടക്കുക.
0: അതെ അതെ, കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ സ്റ്റിച്ചിങ് നടത്താറുണ്ട്, അത്യാവശ്യം തയ്യൽ ജോലി ചെയ്യാറുണ്ട്.
1: എല്ലാ മേഖലകളിലും ഒരു സാന്നിധ്യം
0: ഉണ്ട്. ഉണ്ട്, തെളിയിക്കല്ല. എൻ്റെ മോള് പാട്ട് പാടുന്നതാണ്, മകൻ താല്പര്യം ഫുട്ബോളിനോടാണ്, ഹസ്ബൻഡ് തെയ്യം കലാകാരനാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, പച്ചക്കറി, ഡാൻസ്, മ്യൂസിക്, വീട്ടിലെ കാര്യങ്ങളെല്ലാം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള ചോദിക്കുമ്പോൾ, നമ്മൾ സമയമില്ല, നേരമില്ല, സമയമില്ല, എനിക്ക് തീരെ സമയം കിട്ടണില്ല എന്നെല്ലാം വെറുതെയാണ് പറയുന്നത്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ആവശ്യമുള്ള മാത്രം എടുത്താൽ ബാക്കി ഒരുപാട് സമയം നമ്മൾക്ക് കിടക്കുന്നു എന്നുള്ളത് നമ്മൾ ഏത് മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കൃഷിരീതി വളരെ വിലപ്പെട്ടതാണ്, മികച്ചതാണ്. നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും നമ്മളൊരു ആ പച്ചക്കറീൻ്റെ ഇടയിലേക്ക് പോയിട്ട് ആ വിളകളോടൊന്ന് സംസാരിക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക, കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ള, നമ്മൾ ഈ വിഷമങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയം കിട്ടും നമുക്ക്.
1: അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമ്മുടെ വയലും വീടും പരിപാടിയിൽ തൻ്റെ കൃഷി അനുഭവങ്ങളും അതോടൊപ്പം തന്നെ നൃത്തരംഗത്തുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ സുനിതയുടെ ഒരു ഗാനം കേട്ടാലോ?
0: അതെ, തീർച്ചയായും ഞാൻ ചെയ്യാൻ, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്.

0: എന്തായാലും കാർഷിക അനുഭവങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഗാനവും അതിഗംഭീരമായി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒത്തിരി സന്തോഷം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച സുനിതയ്ക്ക് ഒരിക്കൽ കൂടി വയറും വീടും പരിപാടിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.
1: സന്തോഷം, വളരെയധികം സന്തോഷം. താങ്ക് യു.
2: പച്ചക്കറി വിളകൾക്കൊപ്പം ഇത്തിരി നേരം കർഷകയും അതോടൊപ്പം നൃത്താധ്യാപികയുമായ വടകര എടച്ചേരി സ്വദേശിനി സുനിതാ ഷാജിയുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
0: ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
5: മുത്തശ്ശ, ഇതേതു പ്ലാന്റ് ആണ്?
6: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും, പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇപ്പോ ചെയ്യാം.
5: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
6: എന്തേ
5: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
6: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
7: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
8: ആകാശവാണി കോഴിക്കോട്, സമയം 7:20. ഇപ്പോൾ കമ്പോള വില നിലവാരം വാരാന്തവലോകനം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗ ഓഫീസിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്നത്. റിപ്പോർട്ട് വാരത്തെ വില നിലവാരം മുൻവർഷം ഇതേ കാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ റബ്ബർ, കൊട്ടപ്പാക്ക്, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയ്ക്ക് വില വർധനവും വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങ പിണ്ണാക്ക്, നാളികേരം, അടയ്ക്ക, ശർക്കര എന്നിവയ്ക്ക് വിലക്കുറവും മറ്റുള്ളവയ്ക്ക് സമ്മിശ്ര പ്രതികരണവുമാണ് അനുഭവപ്പെട്ടത്. വിപണിയിലെ ഒരു പ്രധാന ഉൽപ്പന്നമായ വെളിച്ചെണ്ണയുടെ വില ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. വടകരയിൽ 23,070 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 400 രൂപ കുറഞ്ഞ്, കൊടുങ്ങല്ലൂരിൽ 23,000 രൂപയിലും 500 രൂപ കുറഞ്ഞ്, മാനന്തവാടിയിൽ 24,200 രൂപയിലും 200 രൂപ കുറഞ്ഞ്, തൃശ്ശൂരിൽ 21,600 രൂപയിലും 100 രൂപ കുറഞ്ഞ്, കോഴിക്കോട് 23,100 രൂപയിലും വിപണനം നടന്നു. വെളിച്ചെണ്ണയുടെ വില മുൻവർഷം ഇതേ കാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 13,900 രൂപയുടെയും വടകരയിൽ 15,480 രൂപയുടെയും മാനന്തവാടിയിൽ 12,300 രൂപയുടെയും തൃശ്ശൂരിൽ 14,900 രൂപയുടെയും കൊടുങ്ങല്ലൂരിൽ 13,800 രൂപയുടെയും വിലക്കുറവാണ് അനുഭവപ്പെട്ടത്. കൊപ്ര കിൻഡലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. വടകരയിൽ 12,500 രൂപയിലും മുൻവാര വിലയേക്കാൾ 500 രൂപ വർദ്ധിച്ച്, കോഴിക്കോട് 13,000 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 100 രൂപ കുറഞ്ഞ്, കൊടുങ്ങല്ലൂരിൽ 13,300 രൂപയിലും 150 രൂപ കുറഞ്ഞ്, തൃശ്ശൂരിൽ 13,100 രൂപയിലും വിപണനം നടന്നു. മുൻവർഷം ഇതേ കാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 11,000 രൂപയുടെയും വടകരയിൽ 9,250 രൂപയുടെയും തൃശ്ശൂരിൽ 10,500 രൂപയുടെയും കൊടുങ്ങല്ലൂരിൽ 9,700 രൂപയുടെയും വിലക്കുറവാണ് രേഖപ്പെടുത്തിയത്. തേങ്ങാപ്പിണ്ണാക്ക് റോട്ടറി ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. കോഴിക്കോട് 3,700 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 100 രൂപ കുറഞ്ഞ്, ഇരിങ്ങാലക്കുട എക്സ്പെല്ലർ 3,100 രൂപയിലും വിപണനം നടന്നു. നാളികേരം തൊണ്ടില്ലാതെ 1,000 റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. പൊന്നാനിയിൽ 14,500 രൂപയിലും കോഴിക്കോട് 14,140 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 500 രൂപ കുറഞ്ഞ്.

0: പാലക്കാട് 21,000 രൂപയിലും വിപണനം നടന്നു. നാളികേരത്തിൻ്റെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 10,600 രൂപയുടെയും പാലക്കാട് 9,800 രൂപയുടെയും പൊന്നാനിയിൽ 13,000 രൂപയുടെയും വിലക്കുറവാണ് രേഖപ്പെടുത്തിയത്. നാളികേരം ക്വിൻ്റലിന് റിപ്പോർട്ട് ഭാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. തൃശ്ശൂർ 4,100 രൂപയിലും മാനന്തവാടിയിൽ 4,800 രൂപയിലും വിപണനം നടന്നപ്പോൾ മുൻവാര വിലയേക്കാൾ 200 രൂപ വർദ്ധിച്ച് മഞ്ചേരിയിൽ 4,000 രൂപയിലും വിപണനം നടന്നു. കുരുമുളക് ക്വിൻ്റലിന് റിപ്പോർട്ട് ഭാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. കോഴിക്കോട് നാടൻ 66,500 രൂപയിലും കോഴിക്കോട് വയനാടൻ 67,500 രൂപയിലും ഇരിങ്ങാലക്കുട 67,000 രൂപയിലും മഞ്ചേരി നാടൻ 67,500 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 500 രൂപ വീതം കുറഞ്ഞ്. മാനന്തവാടി ചേട്ടൻ 68,000 രൂപയിലും മാനന്തവാടി വയനാടൻ 68,500 രൂപയിലും തൃശ്ശൂരിൽ 67,000 രൂപയിലും വിപണനം നടന്നു. കുരുമുളകിൻ്റെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂരിലും മാനന്തവാടി ചേട്ടനും മാനന്തവാടി വയനാടനും 3,000 രൂപയുടെയും മഞ്ചേരി നാടനും രൂപയുടെയും കോഴിക്കോട് നാടനും കോഴിക്കോട് വയനാടൻ 3,500 രൂപയുടെയും ഇരിങ്ങാലക്കുടയിലും 2,000 രൂപയുടെയും വില വർധനവാണ് രേഖപ്പെടുത്തിയത്. ചുക്ക് ക്വിൻ്റലിന് റിപ്പോർട്ട് വാര മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. കോഴിക്കോട് 25,000 രൂപയിലും മാനന്തവാടിയിൽ 22,500 രൂപയിലും വിപണനം നടന്നു. ഇഞ്ചി ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം വിപണനം നടന്നിട്ടില്ല. റബ്ബർ റിപ്പോർട്ട് വാരം ക്വിൻ്റലിന് മുൻവാര വിലയേക്കാൾ 600 രൂപ വർദ്ധിച്ചു. മാനന്തവാടിയിൽ 25,600 രൂപയിലും 700 രൂപ വർദ്ധിച്ചു. കോഴിക്കോട് 27,300 രൂപയിലും വിപണനം നടന്നു. കമ്പോള വില നിലവാരം വാരാന്ത്യാവലോകനം സമാപിക്കുന്നു. ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിക്കുന്നു. ആകാശവാണി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിം ബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: ആജ് PM കിസാൻ സമ്മാൻ നിധി കെ തഹത് ദേശ് ഭർ കെ 9 കറോഡ് സെ അധിക് കിസാനോ കെ ബാങ്ക് ഖാതോ മേ പൈസേ ഭേജേ ഗയേ ഔർ പശ്ചിമ ബംഗാൾ കെ കിസാനോ കെ ലിയെ ഏക് ഔർ ഖുശി കി ഖബർ ഹൈ ആജ് സേ രാജ്യ മേ PM ഫസൽ ബീമാ യോജന ശുരു കി ജാ റഹി ഹൈ ഫസൽ ബീമാ യോജന മുഷ്കിൽ സമയ മേ കിസാൻ കെ പരിവാർ കോ സഹാര ദേഗി ഫസൽ കോ നുക്സാൻ ഹോനേ പർ കിസാൻ പർ ബോജ് നഹി പഡേഗാ.
1: പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ PM കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം.

0: ചോദിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% ദേശീയ തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്കിയയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവെച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗ ദിനത്തിന് മുന്നോടിയായി UAE ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ

0: 72 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28

ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032. ആകാശവാണി കോഴിക്കോട്.
4: ആ, വീടെത്തി
5: സാർ. ലഗേജ് ഇറക്കട്ടെ?
4: ആ ശരി, ഒക്കെ പുറത്തെടുക്ക്.
5: എടോ സുജാതെ, ആ ലഗേജ് ഒന്നും വണ്ടിയിൽ വെച്ച് മറക്കണ്ട.
4: ചേടാ, നീ ഇങ്ങനെ കാഴ്ച കാണുക?
5: ദാ അതൊക്കെ പിന്നെ. ഇപ്പ ആ ലഗേജ് ഒക്കെ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കാൻ നോക്ക്. ആ
6: ഇതാ, ഒക്കെ എടുത്തു വെച്ചു കഴിഞ്ഞൂന്നേ.
5: ചേച്ചി, ഈ ബാഗ്?
6: ഓ, അത് മറന്നു.
5: ആ ഡ്രൈവർ, നമ്മൾ പറഞ്ഞുറപ്പിച്ച കാശിതാ, ശരിയല്ലേ നോക്ക്.
7: ശരി സാർ.

0: ഗ്രീഷ്മജാലകങ്ങൾ നാടകം. രചന ശ്രീ ചന്ദ്രൻ പൂക്കാട്. സംവിധാനം സി കൃഷ്ണകുമാർ.
1: അല്ലടോ, നീ എന്താ പിന്നെ ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുന്നത്? ഇതൊക്കെ അകത്തെടുത്ത് വെക്കാൻ ഒന്ന് സഹായിക്കടോ.
2: എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു വീട് കണ്ടുപിടിച്ചതിന് സുധീന്ദ്രനെ സമ്മതിക്കണം. ഹായ്, എന്ത് മനോഹരമായ പ്രദേശം! ടൗണിൽ നിന്നും തെല്ലു മാറി വഴിയോരത്ത് തന്നെ വീട്. വീടിന് പശ്ചാത്തലമായി ഇത്തിരി ദൂരെ പച്ചക്കുന്നുകളും വീടിന് ചുറ്റും
1: പൂമരങ്ങളും. നിന്റെ പ്രകൃതി പറഞ്ഞാ നോക്ക്, അരികിലൊന്നും കൂടുതൽ വീടുകളില്ല. തൊട്ടെതിർവശത്ത് റോഡ് സൈഡായി ഒരു ടെറസ് വീട് മാത്രമേ ഉള്ളൂ. ഒരു നിലയ്ക്ക് ഏകാന്തതയുടെ ഒരു തുരുത്ത്.
2: എന്താ ഈ വീടിന്റെ പേര്?
1: അഭയ. അല്ലെങ്കിൽ വീടിന്റെ പേരെന്തായാലും എന്താ, വീടും പരിസരമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ?
2: അയ്യോ, ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്കേത് വീടാ ഇഷ്ടപ്പെടുക?
1: എന്നാലേ, നീ മുറ്റത്തിങ്ങനെ നിൽക്കാതെ വലതുകാല് വെച്ച് വരാന്തയിലേക്ക് ഒന്ന് കേറ്. വിളക്ക് കൊളുത്തി ആരതി കഴിഞ്ഞ് വരവേൽക്കാനൊന്നും ഇവിടെ ആരുമില്ല.
3: ദാ കണ്ടോ എന്റെ സ്നേഹപക്ഷികളെ, നമ്മുടെ അയൽപക്കത്ത് പുതിയ താമസക്കാരെത്തിയിരിക്കുക. ഇനി ഗ്രീഷ്മ ചേച്ചിയെ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല. ഗ്രീഷ്മ ചേച്ചി ഇനി എപ്പോഴും എപ്പോഴും അയൽപക്കത്തായിരിക്കും. ആ, അവിടെ ഒരു സുന്ദരി ചേച്ചി എത്തിയിരിക്കുന്നു. എന്റെ നന്ദുക്കിളി, ഉണ്ണിക്കിളി, അമ്മുക്കിളി, നോക്കിക്കോ. ഇനി ഈ ചേച്ചിയെ നിങ്ങൾക്ക് കാണില്ലെങ്കിൽ പിന്നെ ആർക്കേത് വീടാ ഇഷ്ടപ്പെടുക?
1: എന്നാലേ, നീ മുറ്റത്തിങ്ങനെ നിൽക്കാതെ വലതുകാല് വെച്ച് വരാന്തയിലേക്ക് ഒന്ന് കേറ്. വിളക്ക് കൊളുത്തി ആരതി കഴിഞ്ഞ് വരവേൽക്കാനൊന്നും ഇവിടെ ആരുമില്ല.
3: ദാ കണ്ടോ എന്റെ സ്നേഹപക്ഷികളെ, നമ്മുടെ അയൽപക്കത്ത് പുതിയ താമസക്കാരെത്തിയിരിക്കുക. ഇനി ഗ്രീഷ്മ ചേച്ചിയെ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല. ഗ്രീഷ്മ ചേച്ചി ഇനി എപ്പോഴും എപ്പോഴും അയൽപക്കത്തായിരിക്കും. ആ, അവിടെ ഒരു സുന്ദരി ചേച്ചി എത്തിയിരിക്കുന്നു. എന്റെ നന്ദുക്കിളി, ഉണ്ണിക്കിളി, അമ്മുക്കിളി, നോക്കിക്കോ. ഇനി ഈ ചേച്ചിയെ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല. നിങ്ങളോട് കൊഞ്ചിയും പറഞ്ഞു അങ്ങനെ കഴിയാൻ എല്ലാ ദിവസവും എന്നെ കിട്ടുമെന്ന് കരുതിയോ നിങ്ങള്? വേറെ ആരും കൂട്ടുമില്ലാത്തത് കൊണ്ടല്ലേ ഗ്രീഷ്മ കുറേ ദിവസമായി നിങ്ങളോട് കൊഞ്ചാനും കളിക്കാനും കൂടിയത്.

0: ഏ, ഇതേതായി പെൺകുട്ടി, ഇവളെന്തിനാ ഇപ്പോ ഈ വീടിന്റെ ഗേറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഏതായാലും അവളെ ഇങ്ങോട്ട് വിളിക്കാം. ഏയ് ഏയ് കുട്ടി, നിന്നെ തന്നെ ഇവിടെ വന്നേ. ആ, അവളെതാ വരുന്നു. ഓ, എന്തൊരു ചന്താ കുട്ടിയെ കാണാൻ. കുട്ടി ഏതാ, ആ വീട്ടിലാണോ?
1: അതെ ചേച്ചി.
0: ഞങ്ങൾ ഇവിടെ താമസിക്കാനെത്തിയ വാടകക്കാരാണ്. ഞാൻ സുജാത, ഭർത്താവ് സുധീന്ദ്രൻ. മൂപ്പര് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ടൗണിൽ പോയിരിക്കുക. ആ കുട്ടി മുറ്റത്ത് ഇങ്ങനെ നിൽക്കാതെ കേറി വന്നേ.
1: ചേച്ചി ഞാൻ
0: വാ. ഓ, വലിയ നാണക്കാരിയാണല്ലോ. എന്താ പേര്?

0: ഇവിടെ നഗരത്തില് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാ ജോലി.
1: ഓ ഓ ഓ
0: ഇങ്ങോട്ട് ട്രാൻസ്ഫറാ. പിന്നെ അവരുടെ വൈഫ് ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെ.
1: അത് ശരി. അപ്പോ നീയും എല്ലാം അറിഞ്ഞു വെച്ചു. ഏതായാലും മോൾക്ക് പറ്റിയ അമ്മ തന്നെ.
0: ആ വിശ്വേട്ടാ, ഞാനിന്ന് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് സുജാതയെ കണ്ടു. നല്ല അടക്കൊതുക്കുള്ളൊരു കുട്ടി, നല്ല സ്വഭാവം.
1: അതൊക്കെ സുമിത്ര ടീച്ചറെ സ്ഥിരം സ്കൂളിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകളല്ലേ. ടീച്ചറെ, പെട്ടെന്നൊന്നും ആരെയും അങ്ങനെ തൂക്കി നോക്കി അളക്കുകയും ചെയ്യല്ലേ. ഒക്കെ അബദ്ധമായി പിന്നെ മനസ്സിലാവുക.
0: ഓ എന്റെ വിശ്വാസാറേ, എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കണ്ട. പിന്നെ എന്തായാലും എനിക്ക് ഇപ്പൊ ഒരാശ്വാസം തോന്നുന്നു. രാവിലെ നിങ്ങൾ ഓഫീസിലേക്കും ഞാൻ സ്കൂളിലേക്കും പോയാ ഗ്രീഷ്മ പിന്നെ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ.
1: അല്ല, ആരോ ഇങ്ങോട്ട് ഗേറ്റ് കടന്നു വരുന്നുണ്ടല്ലോ, ആരാ രാത്രിയില്?
0: ആ അത് നമ്മുടെ പുതിയ താമസക്കാരാ.
1: ആണോ?
0: ആ
1: ആ വരൂ വരൂ വരൂ. ആരൊക്കെ ഇത്?
0: കയറി വാ സുജാതെ. ആ സുധീന്ദ്രനും ഇവിടുത്തെ സാറും കുറച്ചു നേരം സംസാരിച്ചിരിക്കെ സുജാതെ ഞങ്ങള് കുറച്ചു നേരത്തേക്ക് കസ്റ്റഡിയിൽ എടുക്കുക.
1: അവര് സ്ത്രീകൾ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ സംഘടിച്ചു കളഞ്ഞു, നമ്മൾ ഔട്ട് ആവുകയും ചെയ്തു. സുധീന്ദ്രൻ ഇരിക്കി, പിന്നെന്തൊക്കെയാ?
2: വന്നു തന്നെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷേ തിരക്കിനിടയില് സാധിച്ചില്ല.
1: സാരമില്ലെന്നേ, അങ്ങനെ പരിചയപ്പെടലും ഗൃഹസന്ദർശനങ്ങളൊന്നും നഗരങ്ങളിലില്ലല്ലോ. ആർക്കാ ഇവിടെ അതിനൊക്കെ സമയം? ആ വീട്ടിൽ താമസിക്കുന്ന അഞ്ചാമത്തെയോ ആറാമത്തെയോ കൂട്ടരാ നിങ്ങള്. ഇതുവരെ ആരും പരിചയപ്പെടാനൊന്നും ഇവിടെ വന്നിട്ടില്ല.
2: വിഷാദ സാറേ, അതിപ്പോ ഓരോരോ കൂട്ടർക്ക് ഓരോരോ രീതിയല്ലേ.
1: നിങ്ങളെങ്കിലും ആ പഴയ ക്രമങ്ങളൊക്കെ തെറ്റിച്ചല്ലോ, സന്തോഷം.
2: നിങ്ങൾ ഇത് നേരിട്ട് കണ്ടില്ലെങ്കിലും സുജാത വാക്കുകൾ കൊണ്ട് സാറിനെയും ടീച്ചറെയും ഒരുപാട് പരിചയപ്പെടുത്തി കഴിഞ്ഞു.
1: അതൊക്കെ പോട്ടെ. നഗരത്തില് ഏത് ഓഫീസിലാ സുധീന്ദ്രന്റെ ജോലി? സെയിൽസ് ടാക്സിലോ കോർപ്പറേഷനിലോ? അങ്ങനെ എന്തോ സുമിത്ര പറഞ്ഞിരുന്നു.
2: ആ 2 മാസം മുമ്പ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോഴേ ഒരു വാടക വീടിന് വേണ്ടിയുള്ള ഒരു ഓട്ട. ഓ, ഇക്കാലത്ത് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടേ.
1: അതെ സുധീന്ദ്ര, ശരിക്കും എവിടെയാ നിങ്ങളുടെ നാട്? മുൻപ് എവിടെയായിരുന്നു ജോലി?
2: ഈ നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിലേ കുറച്ച് ശ്രമിച്ചാലെങ്കിലും വാടക വീടൊക്കെ കിട്ടാനുണ്ട്. അയ്യോ എന്റെ അമ്മേ, ഇവിടെ ഞാൻ പെട്ടൊരു പാടേ. ഔ, എന്തായാലും അവസാനം തിരക്കേടില്ലാത്തൊരു വീട് കിട്ടി. ടൗണിന്റെ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ടൗണിലേക്ക് ഒരു 15 മിനിറ്റ് നേരത്തെ യാത്ര ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല.
1: ഈ ആളെന്തൊരു മനുഷ്യനാ, ചീപ്പ് കേക്കില്ലേ ഈ ദേവേന്ദ്രന്. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്ന് പറയുന്ന പഴയ ശൈലി.
0: ഇവരിറങ്ങാണെന്ന് വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും കഴിക്കാതെ.
3: ഈ ചേച്ചിക്കാ ഭയങ്കര തിരക്ക്.
4: ഓ, ഞങ്ങൾ ഇനിയും വരില്ലേ ഗ്രീഷ്മേ? കാപ്പിയും ചോറും ഒക്കെ അപ്പോഴും കഴിക്കാലോ.
2: അതെ, എന്നാലേ സാർ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാം.
0: ശരി,
2: കിട്ടുമ്പോഴൊക്കെ ഇനിയും ഇങ്ങോട്ട് വരാലോ.
1: ഓ, ഇനിയും കാണണം.
4: എന്നാലേ ടീച്ചറെ, ഈ രാത്രിയിൽ യാത്ര ചോദിക്കുന്നില്ല കേട്ടോ.
0: ശരി
4: ഗ്രീഷ്മേ, നാളെ കാണാം.
3: പിന്നെന്താ ചേച്ചി?
1: സുധീന്ദ്രൻ എന്താ ജോലി എന്നാ സുമിത്ര പറഞ്ഞത്?
0: എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്നാ പറഞ്ഞത്? എന്താ നിങ്ങൾ അന്വേഷിച്ചില്ലേ?
1: ചോദിച്ചു, പുള്ളിക്കാരൻ പറയുകയും ചെയ്തു, പക്ഷെ പെട്ടെന്ന് മറന്നുപോയി. അതിരിക്കട്ടെ, അവരെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താ?
0: നല്ല കൂട്ടരാ, പെരുമാറാനും സ്നേഹിക്കാനും അറിയാവുന്നവര്. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വരാനും പരിചയപ്പെടാനും ഒക്കെ നിക്കുവോ? ദാ നമ്മുടെ അയൽക്കാരായി എത്ര പേര് ഇനുമ്പ് വന്നിട്ടുണ്ട്.
1: പക്ഷെ എനിക്കെന്തോ അവരങ്ങനെ അങ്ങ് ഉൾക്കൊള്ളാനാവണില്ല. എന്തൊക്കെയോ ഒളിച്ചുകളി ഉള്ളവരെ പോലെ. എന്റെ ചോദ്യങ്ങൾക്കൊന്നുമല്ല അയാൾ മറുപടി പറഞ്ഞത്. നോക്ക്, ശ്രദ്ധിക്കണം, മോളോടാ വീട്ടിലേക്ക് എപ്പോഴെപ്പോഴും അങ്ങനെ പോകുന്നു വേണ്ടെന്ന് പറഞ്ഞേക്കണം.
0: നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്?
1: കാലം അത്ര നല്ലതല്ലാന്ന് തന്നെ. ആരെപ്പോഴാ വേഷങ്ങൾ മാറ്റിയാന്നും എന്ത് വേഷങ്ങളൊക്കെയാ എടുത്തണിയാന്നും പറയാൻ കഴിയില്ല. എന്തിനും ഒരു കരുതലുണ്ടായിരിക്കുന്നത് നല്ലതാ.
0: ഹോ, സാറിന്റെ ഒരു കണ്ടുപിടുത്തം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തിലും ഏതിലും തലതിരിഞ്ഞ അർത്ഥങ്ങൾ കാണുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല.
1: നീ സ്കൂളിലെ കൊച്ചുകുട്ടികളെ വായിക്കുന്നത് പോലെ സമൂഹത്തെയും വായിക്കാൻ പറ്റില്ല. ഏതായാലും മോളുടെ കാര്യത്തിൽ തൽക്കാലം ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ദാ കൂടുതൽ ചോദ്യങ്ങളും വ്യാഖ്യാനങ്ങളും ഒന്നും വേണ്ട.
0: ഓ, സമ്മതിച്ചേ.
5: ഇതാ വന്നു പിന്നെയും ബോസിന്റെ വിളി. പുള്ളിക്കാൻ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ച്. ഐസക്, എന്തായി? ആളെ കണ്ടുപിടിച്ചോ? സംസാരിച്ചോ? എന്നൊക്കെ അങ്ങ് ചോദിച്ചു.

0: Ya, Madrid. ¿Aló? ¿Adé? ¿Isaac തന്നെയാ? സാർ, ഞാൻ ആളെ കണ്ടെത്തി. ഹലോ, ആ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉവ്വ്, അയാൾ സൂത്രത്തിൽ ചില വലകൾ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉവ്വ് സാറേ. ആ, അതെ അതെ, എല്ലാം അറിഞ്ഞ ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ. ഓ, സുധീന്ദ്രൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. തൽക്കാലം ബോസിനോട് ഞാൻ ചിലതങ്ങ് തട്ടിവിട്ടുന്നേ ഉള്ളൂ. എന്താ നിന്റെ പ്ലാനുകൾ? ഇവിടെ എങ്ങനെ ഒളിച്ചു കഴിയാമെന്ന് തന്നെയാണോ വിചാരം?
1: ഐസക്കേ, നീ പോയി നമ്മുടെ ബോസിനോട് പറ. ഞാൻ ചില വമ്പൻ സാധ്യതകളുമായി ഉടനെ പ്രത്യക്ഷപ്പെടുമെന്ന്. അതിനുള്ള ചില തന്ത്രങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കാടോ ഞാൻ. നീ ചെന്ന് പറ. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ.
0: എങ്കിൽ മടി കൂടാതെ തുടർന്നോ നിന്റെ കെണിയൊരുക്കങ്ങൾ, അല്ലെങ്കിൽ ബോസ് നിന്നെ കെണിയിൽ വീഴ്ത്തിയേക്കും. അറിയാലോ കച്ചി മഹാപെശക. നിന്നെ കാണാത്തതുകൊണ്ട് കലി ഇളകി നിൽക്കുക ആള് 2 ദിവസത്തിനുള്ളിൽ കണ്ടെത്തി വിവരം തന്നില്ലെങ്കിൽ നിന്റെ തല തെറിക്കും അയാൾ എന്നെ വിരട്ടിയത്. എവിടെ സുധീന്ദ്ര നിന്റെ സഹയാത്രിക?
1: എവിടെയുണ്ട്? വിളിക്കണോ സുജാത?
0: വേണ്ട വേണ്ട, ഇപ്പോ അവളുമായി ശിങ്കരിക്കാനും പാട്ടുപാടാനും ഒന്നും നേരമില്ലടേ. ശരി, എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴിതാ പോകുന്നു.
1: ആ, എന്നാ പോയിക്കോ.

0: കഴുകാൻ കണ്ണുകളുമായി കഴിയ അയാള് ഏത് കൊടുങ്കാട്ടിൽ പോയി ഒളിച്ചാലും മൂപ്പര് കണ്ടുപിടിക്കും. കണ്ടില്ലേ ദൂതനം പറഞ്ഞയച്ചത്?
1: ആരുടെ കാര്യമാ സുധീന്ദ്രൻ പറയുന്നത്?
0: ഓ, നമ്മുടെ ബോസിന്റെ കാര്യം തന്നെ. അല്ലാതെ മറ്റേത് യമചക്രവർത്തിയുടെ വിശേഷം അവിടെ?
1: ഇതാ ഇപ്പൊ വലിയ കാര്യം. അയാൾക്ക്

0: കഴുകാൻ കണ്ണുകളുമായി കഴിയ അയാള് ഏത് കൊടുങ്കാട്ടിൽ പോയി ഒളിച്ചാലും മൂപ്പര് കണ്ടുപിടിക്കും. കണ്ടില്ലേ ദൂതനം പറഞ്ഞയച്ചത്?
1: ആരുടെ കാര്യമാ സുധീന്ദ്രൻ പറയുന്നത്?
0: ഓ, നമ്മുടെ ബോസിന്റെ കാര്യം തന്നെ. അല്ലാതെ മറ്റേത് യമചക്രവർത്തിയുടെ വിശേഷം അവിടെ?
1: ഓ, ഇതാ ഇപ്പൊ വലിയ കാര്യം. അയാൾക്ക് അയാളുടേതായ നെറ്റ്വർക്ക് മേഖലകളില്ലേ, അതുപയോഗിച്ച് അയാളിൽ നിന്നും അകലാൻ ശ്രമിക്കുന്ന ആരെയും അയാൾ തെരഞ്ഞു കണ്ടുപിടിക്കും. നിങ്ങൾ എന്ത് കരുതി, കുറേ ദൂരെ ഒരു വാടക വീടും എടുത്ത് കഴിയുമ്പോ അയാൾ കണ്ടുപിടിക്കില്ല, സ്വന്തം രീതിയിൽ ഒരു സാമ്രാജ്യം അങ്ങ് കെട്ടി ഉയർത്താം, അവിടെ ചക്രവർത്തിയായി വിലസാം എന്നൊക്കെ വിചാരിച്ചോ?
0: നിനക്കിപ്പൊ ഒരു തമാശയാ, പക്ഷെ കുടുങ്ങിയാൽ നമ്മളെല്ലാവരും കുടുങ്ങും. അറിയാലോ, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല.
1: എപ്പോഴെങ്കിലും കുടുങ്ങുമെന്ന് ഉറപ്പല്ലേ? ആ, ഒരു വലയിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു വല, അങ്ങനെ അങ്ങനെ എല്ലാ വലകളെയും കബളിപ്പിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയെങ്കിൽ വീട്ടിത്തം, അല്ലാണ്ടെന്താ?
0: താഴെ വലിയൊരു തീപ്പുഴ, മുകളിലെത്തുന്ന ഉൽപ്പാലത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി. ബാലൻസ് തെറ്റി എപ്പോഴും തീപ്പുഴയിൽ വീണേക്കാം. ആ സുജാതെ, ബോസിനെ തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്തില്ലെങ്കിലേ കുഴപ്പാട്ടോ. ഓ, ഇത് അയാളുടെ വിളി തന്നെ. ഐസക്ക് പുതിയ മൊബൈൽ നമ്പർ ബോസിന് കൊടുത്തിട്ടുണ്ടാവും. ഹലോ, ആ ഓ സർ, സുധി തന്നെ. അയ്യോ, അങ്ങനെ രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചതല്ല സർ. അതെ സർ, നമുക്ക് പഴയ നമ്പറുകളുമായി കളിച്ചാൽ പോരല്ലോ. അതെ സർ, പുതിയ ചിലതിന്റെ മുമ്പിലൊക്കെ ചെറിയ വലകൾ വിരിച്ചു വെച്ചിട്ടുണ്ട്. ആ സത്യം സത്യം. ശരി ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം സർ. ആ അങ്ങോട്ട് വിളിക്കാം.
1: ഇപ്പൊ മനസ്സിലായല്ലോ ബോസിനെ. ആ, നിങ്ങൾ എന്ത് കരുതി അയാളെ അങ്ങനെ അങ്ങ് കളിപ്പിച്ചു കളയാമെന്നും?
0: ബോസിന് എന്നെക്കാളും അറിയാവുന്ന ആള് നീയാണല്ലോ അല്ലേ? മുൻപ് കൊറേ ആകോട്ടെ, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഏതായാലും പഴയ വേഷം ഒന്നും അഴിച്ചു മാറ്റി സ്നാനപ്പെടാനൊന്നും പറ്റില്ല. ആ സ്ഥിതിക്ക് അടുത്ത വഴിയെ പറ്റി ചിന്തിക്കണം.
1: അതെന്താ വഴി?
0: വഴികളാണോ ഇല്ലാത്തത്?
1: അതാ ചോദിച്ച്, ഏതാ വഴി? നോക്ക്, നിങ്ങൾ എങ്ങനെ ബോസിനെ പ്രീതിപ്പെടുത്തും?
2: മോളേ, ഗ്രീഷ്മേ,
3: എന്താ അച്ഛാ?
2: നീ എവിടെ, ഇങ്ങ് വാ.
3: എന്താ?
2: നീ ഇത് കണ്ട മോളെ, ഇന്നത്തെ പത്രം.
3: എന്താ എന്താ അച്ഛാ പത്രത്തിലെ വിശേഷം?
2: ആ, നിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു.
3: എവിടെ?
2: നോക്ക് നോക്ക് നോക്ക്.
3: നോക്കട്ടെ.
2: എന്റെ പൊന്നുമോക്ക് ഡിസ്റ്റിങ്ഷനോടെ വിജയം.
3: അയ്യോ, ഡിസ്റ്റിങ്ഷൻ! അമ്മേ അമ്മേ,
2: സുമിത്രേ,
3: എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടമ്മേ.
4: ഈ പെണ്ണിന്റെ ഒരു കാര്യം, നീ എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്?
3: ഇങ്ങോട്ട് വാ അമ്മേ, എന്റെ റിസൾട്ട് വന്നു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നേ.
4: ആ, നല്ല കാര്യം.
5: അച്ഛനും അമ്മയും പോയി കഴിഞ്ഞ് സുജാത ചേച്ചിയെ വിവരം അറിയിക്കണം.
3: ഇത് എവിടെ പോയി? സുജാത ചേച്ചി, അടുക്കളയിലും പിന്നാമ്പുറത്തും കുളിമുറിയിലും ഒന്നും കാണുന്നില്ലല്ലോ. ചേച്ചി, സുധിയേട്ടൻ ഓഫീസിൽ പോയി, പിന്നെ ചേച്ചി എവിടെയാ പോയത്? ഏതായാലും പുറത്തൊന്നും പോയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ എന്നെ പറ്റിക്കാനേ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ ചേച്ചി? ആ, ഒരുപക്ഷെ കിടപ്പുമുറിയിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നാലിങ്ങനെ പതുക്കെ പതുക്കെ പതുങ്ങി ചെന്ന് നോക്കാം. ആ, ഏതായാലും വാതില് പാതി ചാരി വെച്ചിട്ടേ ഉള്ളൂ.
5: സുധീന്ദ്ര, അയ്യേ, ആരെങ്കിലും കാണുമല്ലേ? ആ ഗ്രീഷ്മയോ മറ്റോ വന്നാല്
3: എന്താ?
0: അവള് വരട്ടേന്ന്. അതിനെന്താടോ?
5: നിങ്ങൾ ഇത് എന്തൊരാളാ, ഒരു ലജ്ജും ഇല്ലാതെ.
0: ആ കുട്ടിക്ക് പൊള്ളുന്ന പ്രായല്ലേ. ഈ പ്രായത്തില് ചില്ലറ ഇളക്കൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. അതുകൊണ്ടൊക്കെ കാര്യമുണ്ട് സുജാതേ. ഇതാര്? അല്ലടോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ നിന്ന് പരിങ്ങി കളിക്കുന്നേ? ഏ, കയറിയിരിക്കേ ഗ്രീഷ്മയെ, കയറിയിരിക്കടോ. ഇതാ സുജാത ഇപ്പോഴിങ്ങത്തു, അവള് കുളിക്കുക.
3: എന്നാ ഞാൻ പിന്നെ വരാം.
0: ഇരിക്കടോ, ഇയാളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്.
3: രക്ഷപ്പെട്ടു, രണ്ടു ദിവസം മുമ്പ് രാവിലെ വന്നത് ഇവരാരും കണ്ടിട്ടില്ല.
0: എന്താ ഗ്രീഷ്മേ പെറുപിറുക്കുന്നത്? ഓ, ഇയാൾക്ക് സുജാത.

0: മാത്രം കണ്ടാ മതിയല്ലോ അല്ലേ. നോക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാവം സുധീന്ദ്രൻ കൂടി ഉണ്ടേ.
1: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ട് പറഞ്ഞതല്ല. ചേച്ചി ഉള്ളപ്പോ വരാന്ന് കരുതിയിട്ടാ.
0: ഓ, അതാ അപ്പൊ കാര്യം. ആ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, അവള് വരുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. ഓ,
1: ഈ സുധിയേട്ടന്റെ ഒരു
0: ഇവിടെ എന്റെ അരികിൽ ഇങ്ങനെ ഇരുന്നാലേ എന്താ സംഭവിക്കാന്ന്
1: കാണാലോ. സുജാത ചേച്ചി കണ്ടാൽ എന്താ കരുത?
0: പിന്നെ
1: സുധിയേട്ടാ, ഞാൻ ഉറക്കം ഒച്ചെടുക്കും. ഇത് എന്തൊരു മനുഷ്യനാ, യാതൊരു ലജ്ജയും ഇല്ലാതെ എന്നിട്ട് മാറി നിന്ന് കളയാം. അല്ലേ ഇറങ്ങി ഓടിയാലോ, അതിന് ഇയാളങ്ങോട്ട് വിടണ്ടേ.
2: ഇതാരെ, ഗ്രീഷ്മയോ? എന്താ രണ്ടാളും കൂടി ഗുസ്തി പിടിക്ക?
1: ചേച്ചി ഞാൻ
0: എടോ, ഈ ഗ്രീഷ്മ വളരെ സുന്ദരിയാണെന്ന് പറയായിരുന്നു ഞാൻ. പിന്നെ നിനക്ക് ദേഷ്യം പിടിക്കണ്ടേ, നിന്നെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊരു പെണ്ണിനെ ഞാൻ അന്വേഷിക്കില്ലായിരുന്നു.
2: നിങ്ങൾ രണ്ടാളും കൂടെ എന്നെ പുറത്താക്കല്ലേ.
1: ചേച്ചി ഞാൻ പോകുവാ.
2: സുധീന്ദ്രൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ മോളെ, അതിന് നീ ഇങ്ങനെ പിണങ്ങിയാലോ.
0: സുജാതെ, നീ ഇനി അതും ഇതും പറഞ്ഞവളെ പിണക്കല്ലേ. ഇപ്പൊ അവക്കൊരു പിണക്കൂല്ല. ഉണ്ടോ ഗ്രീഷ്മേ, നീ നോക്ക് അവളുടെ മുഖത്ത് ഒരു ചിരി നിലാവായി അങ്ങനെ പൊട്ടി വിരിയുന്നത്.
1: ഞാൻ പോവാ ചേച്ചി.
2: സുധീന്ദ്ര, നിങ്ങളെന്താ ആ കുട്ടിയോട് പറയുകയും ചെയ്യുകയും ചെയ്ത്?
0: ഞാനെന്ത് ചെയ്യാനാ?
2: ദേ വേണ്ട, അതൊരു പാവം കുട്ടിയാ. ലോകം എന്താണെന്ന് പോലും അതിന് അറിയില്ല കേട്ടോ. നമ്മളെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയും കൂടിയാ അത്.
0: നമ്മളെല്ലാം, ഈ ഞാനും നീയെല്ലാം ആദ്യം പാവങ്ങളും ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്നവരുമായിരുന്നു. പിന്നെ കാലമാണ് നമുക്ക് രൗദ്രഭാവങ്ങളും നരകവേഷങ്ങളും നൽകിയത്. പിന്നെ ചില വേഷങ്ങൾ കിട്ടിയാലേ അതൊരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റൂല.
2: ഓ, തുടങ്ങി ഫിലോസഫി. അതിരിക്കട്ടെ, സുധീന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്?
0: നീ മനസ്സ് കരുന്നതൊക്കെ തന്നെ. ഇനിയും ഏത് നിമിഷവും ബോസ് വിളിക്കും, നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ദൈവം. അപ്പോൾ ആ ദൈവത്തിന് മറുപടി കൊടുക്കണ്ടേ? ഏ വേണ്ടേ,
2: അതിന് സുധീന്ദ്രൻ എന്താ വഴി കണ്ടിരിക്കുന്നത്?
3: നോക്ക്, ഒരാഴ്ചക്ക് ശേഷം ഹോസ്റ്റലിലേക്ക് പോകേണ്ടതാണെങ്കിലും ഗ്രീഷ്മയ്ക്ക് അങ്ങനെ യാതൊരു ചിന്തയില്ല.
4: ഹോസ്റ്റലിലേക്ക് പോകണോന്ന് വെച്ച് അവൾ എന്താ സുമിത്രെ തലേ കുത്തി മറിയണോ?
3: ഓ, അതൊന്നും വേണ്ടന്റെ സാറേ. ദേ പിന്നെ അവളുടെ ഈയിടെയായിട്ടുള്ള ഭാവവും ചലനങ്ങളും ഒക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു പേടി.
4: നീ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല.
3: വീട്ടിലുള്ളപ്പോ കൂടുതൽ നേരവും വാതിലടച്ച ഒരേ ഇരിപ്പ, അതല്ലെങ്കിൽ അയൽവക്കത്തുള്ള യാത്ര. നേരത്തെ അനുവാദം ചോദിച്ചിട്ടായിരുന്നു, ഇപ്പോ അതും ഇല്ലാണ്ടായി.
4: നീ വെറുതെ ഓരോന്ന് കൂട്ടിവെച്ച് വായിച്ചെടുക്കുന്നതാ. പിന്നെ ഇക്കാലത്തിനിടയിൽ നമ്മളെ പിരിഞ്ഞ് അവള് നിന്നിട്ടില്ലല്ലോ. ഇപ്പൊ ആദ്യമായിട്ട് വീട് വിട്ടു കഴിയേണ്ടി വരുന്നതിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും ആ കുട്ടി.
3: ഏയ്, അതൊന്നും അല്ലെന്നേ, കുറച്ച് ദിവസമായി അവൾ ആകെ മാറിയതുപോലെ. എന്റെ സംശയം അയൽവക്കത്തുകാരെ കുറിച്ച് തന്നെയാ. അവരെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അന്നൊരിക്കെ ഇവിടെ വന്നതിൽ പിന്നെ അവരിങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ. ഇന്നലെ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോയി സുജാത. രാത്രിയിൽ അസമയത്ത് ചില വാഹനങ്ങളുടെ വരവും പോക്കും. വിശ്വേട്ടം മുമ്പൊരിക്കെ പറഞ്ഞിരുന്നില്ലേ ആരെയും അത്ര പെട്ടെന്ന് വിശ്വസിക്കരുതെന്ന്? ഇപ്പൊ അവരുടെ കാര്യത്തിൽ എന്റെ വിലയിരുത്തലുകൾ തെറ്റിയോന്ന് എനിക്കൊരു സംശയം.
4: ചിലപ്പോ ഒക്കെ നിന്റെ വെറും സംശയങ്ങളായിരിക്കാം. നീ ഗ്രീഷ്മയോട് എന്തെങ്കിലും സംസാരിച്ചോ?
3: ചോദിക്കാതെയല്ല, പക്ഷേ അവൾ ഒരു പിടിയും തരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനിനി പഠിക്കാനൊന്നും പോകുന്നില്ലെന്നും അവൾ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നു. എങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല.
4: എവിടെയാ അവൾ? എന്താ അവൾക്ക് ഇപ്പോൾ പഠിക്കാൻ വല്ലായിക എന്നറിയണമല്ലോ.
3: ഏയ്, ഇപ്പോഴതിനെപ്പറ്റി ചോദിക്കാൻ സംസാരിക്കാൻ ഒന്നും വേണ്ട. നിങ്ങൾ നാളെ തന്നെ നമ്മുടെ അയൽക്കാരെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തണം. സുധീന്ദ്രന്റെ ജോലിക്കാര്യങ്ങളൊക്കെ ഒന്നറിഞ്ഞാ നല്ലതായിരുന്നു, സംഗതികളെല്ലാം പിടികിട്ടുമല്ലോ.
4: എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലല്ലേ അയാൾക്ക് ജോലി? ഓഫീസർ എന്റെ പരിചയക്കാരനാ, നാളെ നേരിട്ട് പോയി തിരക്കാം.
3: കേട്ടില്ലേ, ഈ രാത്രിയിൽ ഏതോ ഒരു വണ്ടി ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ആരാ

0: ആയിരിക്കും ഇപ്പം അവിടെ വരാൻ.
1: ഏയ് ഇല്ലെന്നേ, വിശ്വനാഥൻ അന്വേഷിക്കുന്ന ഒരാൾ, അതായത് ഒരു സുധീന്ദ്രൻ, എന്റെ ഓഫീസിലില്ല.
2: സാറിന് തെറ്റുപറ്റിയതായിക്കൂടെ, അങ്ങനെ പേരുള്ള ഒരാളുണ്ടായിക്കൂടെ നിങ്ങളുടെ ഓഫീസിൽ? ചിലപ്പോ ഓഫീസ് രേഖകളിൽ അയാളുടെ പേര് മറ്റെന്തെങ്കിലും ആയാലോ?
1: എബ്രഹാം, നെൽസൺ, പ്രതാപൻ, നിസ, ഷീബ, ഉമാമഹേശ്വരി, ഇവരൊക്കെയാ വിശ്വനാഥ എന്റെ കെ ജീവനക്കാർ.
2: എങ്കിൽ പിന്നെ നിങ്ങളുടെ ഓഫീസിലുള്ള ഈ സുധീന്ദ്രൻ ആരായിരിക്കും?
1: അല്ലടോ വിശ്വനാഥ, അതിരിക്കട്ടെ. നീ എന്താ ഇന്ന് പതിവില്ലാതെ ഇങ്ങനെ ഒരു പദപ്രശ്നവുമായി എന്നെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ വന്നതാണോ?
2: സാറേ, അത് ഞാൻ ഈയിടെ പരിചയപ്പെട്ട ഒരാളെ നിങ്ങളുടെ ഓഫീസിലാ ജോലി എന്ന് പറഞ്ഞു. അത് പോട്ടെ സാർ, ഒരു പക്ഷെ ഞാൻ കേട്ട് തെറ്റിയതായിരിക്കും. സുമിത്രേ, സുമിത്രേ,
0: വരുന്നു.
2: എന്തിനാ പെട്ടെന്ന് വരണമെന്ന് നീ ഫോൺ ചെയ്തത്?
0: അത് പിന്നെ
2: നീ കാര്യം പറ.
0: എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇവിടെ എങ്ങും ഗ്രീഷ്മയില്ല. അവൾ പോകാൻ സാധ്യതയുള്ള വീടുകളിലും അവളുടെ കൂട്ടുകാരികളെ ഞാൻ വിളിച്ചു. അവിടെ എങ്ങും അവൾ എത്തിയിട്ടില്ല.
2: ആ സുജാതയുടെ അരികിലുണ്ടാവും, അല്ലാതെ അവൾ എവിടെ പോവാനാ?
0: അതിന് അവിടെ ആരുമില്ല വിശ്വേട്ട, വീട് പൂട്ടിയിട്ടിരിക്കുന്നു.
2: എന്നാലേ സുജാതയുടെ കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും. നോക്ക്, ഒട്ടും വൈകാതെ അവളിങ്ങി എത്തും.
0: പക്ഷേ അതിപ്പോ എനിക്കെന്തോ പേടി തോന്നുന്നു.
2: സുജാതയുടെ കൂടെ അല്ലാതെ അവൾ എവിടെ പോവാനാ? ആട്ടെ, ഈ വീട്ടിൽ മുഴുവൻ നോക്കിയോ നീ?
0: ഇനി എവിടെ നോക്കാനില്ല. അവളുടെ മുറിയിലും തെരഞ്ഞു, പക്ഷേ അവിടെ കണ്ട കാര്യങ്ങൾ.
2: എന്താ എന്താ അവിടെ കണ്ടത്?
0: അത് ഞാൻ ഇതുവരെ കാണാത്ത ചില ചീത്ത പുസ്തകങ്ങൾ, പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, ഉറപ്പ് തോന്നുന്ന ചിത്രങ്ങൾ.
2: അച്ഛനും അമ്മയ്ക്കുമായി അവൾ എഴുതി വെച്ച കുറിപ്പുകളൊന്നും ഇല്ലേ മുറിയിൽ?
0: എന്ത് കുറിപ്പ്?
2: പ്രിയപ്പെട്ട അച്ഛ, ഞാൻ പോവുകയാണ്, എന്നെ ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നൊക്കെ എഴുതിയിരിക്കുന്ന കത്ത്.
0: നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്?
2: പോട്ടെടോ, അവളെ ഇനി അന്വേഷിക്കാതിരിക്കുന്നതാ ഉചിതം. നിലവിളിച്ചിട്ടോ വിളിച്ചു കൂവിയിട്ടോ ഇനി കാര്യമില്ല. സൂചനകളെല്ലാം വെച്ച് നോക്കുമ്പോ അവൾ അവളുടെ ഇഷ്ടപ്രകാരം എങ്ങോ പോയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ വിളി വരും. ഊട്ടിയിന്നോ കൊടൈക്കനാലിന്നോ മൂന്നാറിന്നോ മറ്റോ അവൾ വിളിക്കും. അമ്മേ, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്ന്.
0: നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ലാഘവത്തോടെ സംസാരിക്കാൻ കഴിയുന്നു വിശ്വേട്ട?
2: ഇനി ഞാൻ എന്താണ് വേണ്ടത്?
0: ആരോ എന്റെ കുട്ടിയെ, അല്ലെങ്കിൽ സുജാത സുധീന്ദ്രനും അവളെ എന്തൊക്കെയോ പറഞ്ഞു മയക്കി. എനിക്ക് വയ്യ, എനിക്കാകെ പേടിയാകുന്നു വിശ്വേട്ട. എന്റെ മോള്,
2: എന്റെ മോളെ എവിടെ തിരയും? എന്തൊക്കെയോ പറഞ്ഞ് സുധീന്ദ്രനും സുജാതയും തന്നെയാണ് അവളെ കൊണ്ടുപോയെന്ന് വിചാരിക്കുക. പക്ഷേ പോലീസിൽ വിളിച്ച് വിവരം പറയാമെന്ന് വെച്ചാൽ അവർ ആ പേരുകാർ തന്നെയാണെന്നതിന് എന്തുറപ്പുണ്ട്?
0: ഇങ്ങനെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
2: മോളെ, ഹലോ, ഹലോ, ഹലോ,
0: എന്താ പറ്റി എന്റെ മക്ക്?
2: മോളെ,
0: എനിക്ക് വയ്യ.
2: പൊന്നുമോളെ,
0: എന്താ പറ്റി?

ഗ്രീഷ്മജാലകങ്ങൾ നാടകം സമാപിക്കുന്നു. രചന ശ്രീ ചന്ദ്രൻ പൂക്കാട്, സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വിശ്വനാഥൻ, നിലമ്പൂർ മണി, സുധീന്ദ്രൻ, പി കെ നിശാന്ത്, ഐസക് കെ വി അലി, ഓഫീസർ സുരേഷ് അരിയിൽ, ഗ്രീഷ്മ റിനി ശ്രീകുമാർ, സുമിത്ര ഗിരിജ രവീന്ദ്രൻ, സുജാത കെ പി വിനുതാ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: സമയം 8:29:33 അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്.

ശ്രോതാക്കൾക്ക് ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭ്രമരം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും സുജാതയും പാടിയതാണ്. ഗാനശില്പികൾ അനിൽ പനച്ചൂരാൻ, മോഹൻ സിത്താര.

0: ചലച്ചിത്രഗാനം സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 2-ാം ഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in ൽ ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളിൽ US പരാജയപ്പെട്ടതായും ആക്രമണം തുടർന്നാൽ ഇറാൻ കൂടുതൽ

0: നടപടികളിലേക്ക് കടക്കുമെന്നും സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. തടവറയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിലാണ് ഗാനം. പാടിയത് ചിത്ര. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ, വിദ്യാധരൻ.

ചലച്ചിത്രഗാനം സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9.

0: 2017. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India has consistently emerged as a voice of peace, dialogue and cooperation as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. That is all in the news at 9. Good night.
1: Agashavani.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: എല്ലാ ശ്രോതാക്കൾക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 വനിതാ വിഭാഗം കിരീടം നേടിയ സുഭദ്ര കെ സോണിയാണ് ഇന്ന് കായിക ലോകത്തിൽ നമ്മോടൊപ്പമുള്ളത്. സുഭദ്ര, സ്വാഗതം.
4: നമസ്കാരം.
3: മുൻ ചാമ്പ്യൻ നിഖിതയെ അട്ടിമറിച്ചാണ് സുഭദ്രയുടെ ഈ അണ്ടർ 19 കിരീട നേട്ടം. ഈ കിരീട നേട്ടത്തിന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ?
4: ഞാൻ സ്ക്വാഷ് ഇവിടെ തുടങ്ങിയ കാലം മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും തുടങ്ങിയതാണ്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഞാനും നിഖിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വരുന്നവർ ഇപ്പോൾ അണ്ടർ 11, പിന്നെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷേ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നിഖിത എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നിഖിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ അണ്ടർ 19 കളിക്കുകയും നിഖിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു നിഖിതയായിട്ട് 2 വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അണ്ടർ 19 2 വട്ടം ജയിച്ചു, നിഖിത 2 വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നിഖിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോ നിഖിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ LNCP ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുൻകൈ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നിഖിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
3: അപ്പോൾ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിഖിത അല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു?
4: ആ ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനലിൽ നിഖിതയുടെ കൂടെ കളിച്ച ശ്രേയ BS ജൂനിയർ ആണ് ഇപ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നിഖിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസിൽ വന്നത്.
3: അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ LNCP ആണെന്ന് പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു? അപ്പോൾ നമ്മൾ വലിയ ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പദവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
4: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ LNCP ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
3: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് LNCP വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
4: ഒന്നാമത്തെ കാര്യം, എൽ എൻ സി പിയിലെ റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടുമില്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ്, എൽ എൻ സി പിയിൽ സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ എന്റെ

0: മൂന്നാം വർഷത്തിന് ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ആയിരുന്നു അന്ന് ഞങ്ങള്. പക്ഷെ അപ്പോഴാണ് എല്ലാരും ഇങ്ങനെ സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ എൽ എൻ സി പിയിൽ. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു ഞങ്ങള്, രണ്ട് ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടി എടുത്ത ടീമായിരുന്നു. ഇതിനു മുമ്പ് എന്റെ കോളേജ് ശിവരഞ്ജനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു, പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പൊ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എന്റെ രണ്ടാം വർഷം വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പൊ ഞാനും വേറൊരു കൊച്ച് ആസാമിന്നാണ്, എൽ എൻ സി പി നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എന്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോൾ പക്ഷെ എന്റെ കൂടെ കളിച്ച കൊച്ചിന് പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ മൂന്നാമത്തെ വർഷം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ലൊരു ടീം റെഡിയാക്കി എടുത്ത് ജയിക്കാൻ തന്നെ എല്ലാവരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ രണ്ടു മൂന്ന് പിള്ളേർ സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഒരു 3:30 വരെ ഞങ്ങൾ ഗ്രീൻ ഫീൽഡിൽ സ്ക്വാഷ് കോട്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്റർ കോളേജിന് വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻ ഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ടായിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
1: എൽ എൻ സി പി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ പരിചയ സമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
0: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു സ്ക്വാഷ് എന്താണെന്നും. കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരു കുട്ടി 2 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജനി, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പോൾ അവർക്ക് റാക്കറ്റ് ഗെയിംസായിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവർക്ക് അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്ര കളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു.
1: ദേശീയ തലത്തിലൊക്കെ സ്ക്വാഷിൽ സുഭദ്ര മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നേട്ടങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
0: ഞാൻ നാഷണൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്വാർട്ടർ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ എനിക്ക് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു സ്ക്വാഷ് അങ്ങനെ ഭയങ്കര പരിചയമുള്ളൊരു ഗെയിം അല്ല. അപ്പോൾ അതിന്റെ ഓരോ വെല്ലുവിളികളുണ്ട്. ഇപ്പം നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നല്ലൊരു കോച്ചിന് നമുക്ക് കോച്ചുണ്ട്. പക്ഷെ ഒരു ഇപ്പം നമ്മൾ ദേശീയതലത്തിൽ കൺസിസ്റ്റന്റ്ലി പോകുന്ന പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചയ സമ്പത്തുള്ള കോച്ചും അങ്ങനത്തെ കുറച്ച് ഇതിനേക്കാൾ നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു ദേശീയതലത്ത് മുന്നേറ്റം കാണും.
1: സ്ക്വാഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്ക്വാഷിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
0: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുമ്പോ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പൊ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലേയേഴ്സ് ആണ് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ട് ആരും ഇല്ല.
1: എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോ ക്രിക്കറ്റ്, ഫുട്ബോൾ അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
0: ഞാൻ സത്യം പറഞ്ഞ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പോ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു സ്ക്വാഷ്. അപ്പോൾ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നത്. പാളയം സന്ദർശന സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല. കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ദേശീയ ഗെയിംസ് അന്ന് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു നമുക്ക്, 4 തൊട്ട് ഞാൻ 5-ാം ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ

0: അച്ഛൻ കൊണ്ട് ഞങ്ങൾ അവിടെ കോട്ടിയിൽ പോയി, ഞാൻ എൻ്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാവരും കോട്ടിയിൽ പോയി. നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നില്ല, എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധം എന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു, പിന്നെ ഞാൻ അങ്ങ് രണ്ടു ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എൻ്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു തന്നത്, അല്ലാണ്ട് എന്റെ താല്പര്യം ആയിരുന്നില്ല അത്.
1: അപ്പൊ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോ അച്ഛൻ ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്, അപ്പൊ അച്ഛന്റെയും വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
0: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല, ഇപ്പൊ ബാക്കി പിള്ളേർ ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളൂ. പിന്നെ 2015 or 2016 അങ്ങ് ആയിരുന്നു, അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പോൾ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സൊക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോൾ ഞാനെപ്പോഴും അവിടെ നിന്ന്, എൻ്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരുമ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടുപോയി കൊൽക്കത്തയെ വെച്ചായിരുന്നു, അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പം ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു, ചിലപ്പോൾ പഠിത്തവും കളിയും കൂടി അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെയായി, അച്ഛനും പിന്തുണ നിന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു ഒരു 8th class മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെന്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോൾ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
1: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
0: ഞാനിപ്പോ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സാണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സാണത്. പക്ഷെ ഇത് സ്ക്വാഷ് ആയിട്ട് ഒരു ബന്ധം ഇല്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മളല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറെ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിന്റെ തന്നെ എന്താ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ LNCP ചേർന്നത് പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് LNCP റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റും 37 സെക്കൻഡും.

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നാളെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിലൊന്നാണ് യോഗ. June 21 ഭാരതത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഈ ദിനത്തെ അംഗീകരിക്കുകയും അതിലൂടെ യോഗയുടെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയരുകയും ചെയ്തു. ആധുനിക യുഗത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ദിനാചരണത്തെക്കുറിച്ചും സംസാരിക്കാൻ ഇന്ന് ആരോഗ്യവാണിയിൽ നമ്മോടൊപ്പമുള്ളത് പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാധ്യാപികയും കൗൺസിലറും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU ആണ്. ടീച്ചറെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ടീച്ചർ.
1: എല്ലാവർക്കും നമസ്കാരം.
0: മറ്റൊരു അന്താരാഷ്ട്ര യോഗാ ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന്റെ ആശയത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്നത് ആരോഗ്യകരമായ വാർദ്ധക്യം എന്നതാണ്. വാർദ്ധക്യം എന്നത് തികച്ചും നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഒരു രണ്ടാം ബാല്യം എന്ന നിലയ്ക്കാണ്. പക്ഷേ വാർദ്ധക്യത്തിൽ അസുഖങ്ങൾ വരുന്നു, അതൊരു സർവ്വസാധാരണമാണ്. മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തായിക, അതാണ് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നത്. പ്രായാധിക്യമുണ്ടെങ്കിലും ആ പ്രായത്തിലും നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. ഉദാഹരണമായി 65 വയസ്സുള്ള ഒരാൾക്ക് 65 വയസ്സിൻ്റെ ആരോഗ്യം ഉണ്ടാവണം എന്നർത്ഥം. ഇതാണ് വാർദ്ധക്യത്തിലും ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: വാർദ്ധക്യത്തിൽ യോഗ പരിശീലിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകാം. വിവിധ തരത്തിലുള്ള ആസനങ്ങളൊക്കെ ചെയ്യാൻ പ്രായമായവർക്ക് പറ്റുമോ എന്നൊരു സന്ദേഹം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: തീർച്ചയായും. അത് ഹഠയോഗ പ്രദീപികയിലെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യുവാവൃദ്ധോ അതിവൃദ്ധോ രോഗാൻ ദുർബലാൻ തഥ. എന്നുവെച്ചാൽ യുവാവ്, വൃദ്ധൻ, അതിവൃദ്ധൻ, രോഗി, ദുർബലൻ എന്നിവർക്കൊക്കെ യഥാശക്തി അവരുടെ കഴിവിനനുസരിച്ചിട്ട് യോഗ ചെയ്യാം. അതിനായി പ്രായമുള്ളവർക്ക് ആസനങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലഘുവായിട്ടുള്ള ആസനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാം. പിന്നെ കൂടാതെ പ്രാണായാമങ്ങൾ ചെയ്യിപ്പിക്കാം. പിന്നെ കുറച്ച് ധ്യാനം, അതുവഴി അവർക്ക് മനസ്സിന് നല്ല ശാന്തിയും ലഭിക്കുന്നു.
0: ആരോഗ്യകരമായ ഒരു വാർദ്ധക്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വയസ്സ് മുതൽ യോഗ അഭ്യസിച്ച് തുടങ്ങണം?
1: നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായും ചെറുപ്രായത്തിൽ തന്നെ യോഗ അഭ്യസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ചെറിയ പ്രായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ജീവിതശൈലികൾ കൊണ്ട് നമ്മളിൽ ഒരുപാട് കൊഴുപ്പ്, നമ്മുടെ ഭക്ഷണ രീതികളും ഒക്കെ കൊണ്ട് കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി നമ്മൾ അമിതമായി വണ്ണം വെച്ചു കഴിഞ്ഞാൽ യോഗ അഭ്യസിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ ഒരു 8 വയസ്സ് മുതൽക്ക് തന്നെ പ്രാണായാമം പരിശീലിക്കാം. ആസനങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് കളികളിലൂടെ ചെറിയ ചെറിയ രീതിയിലുള്ള ആസനങ്ങൾ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്.
0: പ്രായഭേദത്തിനനുസരിച്ചുള്ള യോഗാഭ്യാസ മുറകളുണ്ടോ?
1: തീർച്ചയായും ഉണ്ട്. നമ്മൾ പ്രായാധിക്യമുള്ളവർക്ക് യോഗയിലെ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്നറിയപ്പെടുന്ന ലൂസനിങ് എക്സസൈസുകളാണ് ആദ്യം ചെയ്യിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ ഓരോ

0: സന്ധികളിലും അയവ് വരുത്താനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കും. ലൂസണിങ് എക്സസൈസ് എന്നാണ് അതിന് പറയുന്നത്. അതിനുശേഷം അവരെ യോഗ ചെയ്യാൻ പര്യാപ്തമാക്കിയതിന് ശേഷം മാത്രമേ ആസനങ്ങളിലേക്ക് കൊണ്ടുപോകാറുള്ളൂ.
1: ഇപ്പോൾ പലതരം മരുന്ന് കഴിക്കുന്നവരായിരിക്കാം, ദീർഘകാലം മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ശരീരഭാഷയ്ക്കനുസരിച്ച്, ശരീരത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള യോഗാഭ്യാസ മുറകളായിരിക്കും അവരെ പരിശീലിപ്പിക്കുന്നുണ്ടാവുക അല്ലേ?
0: അത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ അടുത്തൊരു യോഗ അഭ്യസിക്കാൻ വരുന്ന ഒരാളെക്കുറിച്ച് മുഴുവനായും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അവരേതൊക്കെ മരുന്ന് കഴിക്കുന്നവരാണ്, ഇനി അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങളുണ്ടെങ്കിൽ ഏതൊക്കെ ആസനങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ ആദ്യം കണ്ടറിഞ്ഞ് അവരുടെ മനസ്സിൻ്റെ ഒരു സ്ഥിതിയും കൂടി അനുസരിച്ചാവണം നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടത്.
1: എല്ലാ പ്രായത്തിലും യോഗ അഭ്യസിക്കാം, അതിനനുസരിച്ചുള്ളതേ അവർക്ക് കൊടുക്കുള്ളൂ. അത് മടിച്ച് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല,
0: യാതൊരാവശ്യവുമില്ല. എല്ലാവർക്കും അഭ്യസിക്കാം അവരുടെ കഴിവിനനുസരിച്ച്. അതിൽ ജാതി മത ലിംഗഭേദമില്ലാതെ ഏവർക്കും അഭ്യസിക്കാവുന്ന ഒരു ശാസ്ത്രവിദ്യയാണ് യോഗ. ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഇന്ന് യോഗ വളരെയധികം പ്രചാരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം.
1: ഇനി വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് യോഗ?
0: അതും തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ആസനങ്ങളാണ് വരുന്നത്. തല കീഴായി നിന്ന് കാലൊക്കെ മുകളിലേക്ക് വെച്ചുകൊണ്ട് പലതരത്തിൽ നമ്മുടെ ശരീരത്തെ വളച്ചൊടിക്കുന്ന ആസനങ്ങൾ. എന്നാൽ അത് വാച്യാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സന്തുലിതമായ യോജിപ്പാണ് യോഗ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശരീരമാണ്. ശരീരം ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് തന്നെ മനസ്സല്ല. ഇത് ശരീരവും മനസ്സും സന്തുലിതമാകണമെങ്കിൽ അവിടെ പ്രാണൻ വേണം, ശ്വാസോച്ഛ്വാസം വേണം. ശ്വാസമില്ലെങ്കിൽ ശരീരമില്ല, മനസ്സുമില്ല, അതും നിർജീവമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആത്മാവിന് അത്രയധികം പ്രാധാന്യം വരുന്നത് തന്നെ. ആത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, ആത്മാവിനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ പറയുന്നത് ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോധമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ബോധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ അറിയാതെ പറയാണ്, ഓ ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. അപ്പോഴവിടെ ആരോ ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട്. അതാണ് ബോധം. അതുതന്നെയാണ് ആത്മാവ്. നമ്മുടെ ഉൾക്കാഴ്ചയാണ് ആത്മാവ് എന്നുള്ളത്. അവ തമ്മിലുള്ള ഒരു യോജിപ്പാണ് യോഗ എന്നുള്ളത്. അതിൽ ആസനങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവയൊക്കെ ഉണ്ട്.
1: യോഗ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്?
0: നേരത്തെ പറഞ്ഞ ആസനങ്ങളും പ്രാണായാമങ്ങളും മാത്രമല്ല യോഗയിലുള്ളത്. അവ പ്രാവർത്തികമാകണമെങ്കിൽ യോഗയിലെ 6 തത്വങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ശരിയായ ശുചിത്വം. ശുചിത്വം എന്താണ് ശുചിത്വം എന്ന് പറഞ്ഞാൽ, ശരീരശുദ്ധി വരുത്തലാണ് ശുചിത്വം. അവ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യശുദ്ധി, ആന്തരിക ശുദ്ധി. അപ്പോൾ ഈ ബാഹ്യശുദ്ധി എന്നുള്ളത് നമ്മൾ ദിവസവും കൈകാൽ കഴുകൽ, കുളി എന്നിവയൊക്കെയാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളുടെ വരാന്തയിലൊക്കെ ഒരു കിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കാറുണ്ട്. അത് പുറത്തു പോയി വന്നു കഴിഞ്ഞാലുടൻ കൈകാലൊക്കെ കഴുകിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. എന്നാൽ ആ ശീലം നമ്മൾ പിന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തിയത് കോവിഡ് കാലമാണ്. നമ്മൾ മറന്നുപോയിരുന്നു സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ആന്തരിക ശുദ്ധി. ആന്തരിക ശുദ്ധി എന്ന് പറയുമ്പോൾ യോഗയിൽ ഷഡ്കർമ്മങ്ങൾ പോലുള്ള ക്രിയകളുണ്ട്. അത് ഏതെങ്കിലും അറിയാവുന്ന ഗുരുക്കന്മാരുടെ അടുത്തു നിന്നുമാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരിയായ ആഹാരം. മിതാഹാരം എന്ന് പറയുന്നു യോഗയിൽ. മിതാഹാരം, മിതാഹാരം എന്ന് പറയുമ്പോൾ അല്പാഹാരവുമല്ല അമിതാഹാരവുമല്ല, രണ്ടിനും ഇടയിലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. പിന്നെ യോഗ പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മൾ അറിയണം, അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ചവച്ചരച്ച് അത് നമ്മുടെ വായ്ക്കകത്തുള്ള സലൈവറി ഗ്ലാൻഡ് ആയി മിക്സ് ആയിട്ട് വേണം അകത്തേക്ക്

0: കടക്കാൻ. എന്നാൽ മാത്രമേ ദഹനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. പിന്നെ അന്നം എന്ന് പറയുന്നത് ഊർജമാണ്, ദൈവമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. നാം ആരെ ധ്യാനിക്കണം? നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ ധ്യാനിക്കുക. അന്നാത് ദൈവം, അന്നാത് ബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യോഗയിൽ മിതാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ, മധ്യാഹ്നേ ച സായാഹ്നേ ഭോജനം ദ്വയമാചരേത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും രണ്ടു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ യോഗ ശുപാർശ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. അതിനെ നമ്മൾ മധ്യാഹ്നേ സായാഹ്നേ രാത്രിയാഹ്നേ അർദ്ധരാത്രിയാഹ്നേ സുപ്രഭാതാഹ്നേ എന്ന് അഞ്ച് നേരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗ ശുപാർശ ചെയ്യുന്ന തരത്തിലുള്ള ഈ മിതാഹാര ശൈലി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനം കാത്തു സംരക്ഷിക്കാൻ പറ്റും. ഇത്രയും നല്ല ഒരു പ്രത്യയശാസ്ത്രം നമുക്ക് മറ്റെവിടെ നിന്ന് കിട്ടും? മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശരിയായ വ്യായാമത്തെക്കുറിച്ചാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ ആസനങ്ങൾ, യോഗയിൽ ആസനങ്ങൾ വളരെ ലഘുവായ രീതിയിൽ തുടങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നതാണ് വ്യായാമങ്ങൾ. അത്തരം യോഗകൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സന്ധികളുടെ അയവ് കൂടുന്നു, പിന്നീട് മസിലുകളുടെ ശക്തി കൂടുന്നു. അയവ് കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശക്തി കൂടുന്നുണ്ട്. പിന്നീട് ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നു, ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ യോഗയെക്കുറിച്ച് പറയുമ്പോൾ, ആസനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കായിക വ്യായാമം പോലെയല്ല യോഗ. അതിൻ്റെ കൂടെ തന്നെ ആസനങ്ങളോടൊപ്പം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സ് നമ്മുടെ കൂടെ വരുന്നു എന്നർത്ഥം. നാലാമത്തേതാണ് ശരിയായ ശ്വസനം. ശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുമില്ല. ഇവിടെ യോഗയിലെ പ്രാണായാമത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സും പ്രാണനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഉദാഹരണമായി നമുക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വരുമ്പോഴെന്താകുന്നു? നമ്മുടെ ശ്വാസഗതിയൊക്കെ, ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസഗതി മാറുന്നു, പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നു. അതുപോലെ സങ്കടം വരുമ്പോഴോ നമ്മുടെ ശ്വാസം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. അപ്പോൾ ശ്വാസോച്ഛ്വാസഗതിയെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിക്കണം പ്രാണായാമം. കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നാൽ ശ്വാസത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനെയും നിയന്ത്രിക്കാം. അവിടെയാണ് യോഗയിലെ പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. അടുത്തതായി അഞ്ചാമത്തേതായിട്ട് പറയുന്നത് ശരിയായ വിശ്രമമാണ്. വിശ്രമം എന്ന് പറയുമ്പോൾ യോഗയിൽ യോഗനിദ്ര, ശവാസനം പോലുള്ള വിശ്രമമുറകൾ പരിശീലിക്കാം. അത് മനസ്സിനെ വളരെയധികം ശാന്തമാക്കുന്ന ഒന്നാണ്. ഏറ്റവും ഒടുവിലത്തേതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ തത്വമാണ് ശരിയായ ചിന്ത. ഇതിന് പ്രത്യേകിച്ച് പരിശീലനം ആവശ്യമില്ല. ഈ മേൽപ്പറഞ്ഞ അഞ്ച് വസ്തുതകളും ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ ശരിയായ ചിന്ത നമ്മുടെ കൂടെ താനേ വന്നുകൊള്ളും എന്നതാണ് യോഗയിലെ ആറ് തത്വങ്ങൾ. ഇതൊക്കെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ യോഗ നമുക്ക് തീർച്ചയായും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്.
1: ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാനസിക സംഘർഷങ്ങൾ കൂടുതലാണ്. അത് ജോലിസ്ഥലത്തായാലും വീടുകളിലായാലും മറ്റ് ആരോഗ്യ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടിന് യോഗയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും?
0: കാലഘട്ടത്തിനനുസരിച്ച് ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും. അവിടെ നമുക്ക് പറയാനുള്ളത്, ജോലി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഒഴിവാക്കാൻ സാധ്യമല്ല. തീർച്ചയായും അത് വളരെയധികം നമ്മുടെ ബ്രെയിനിനെ പോലും എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്, തീർച്ചയായിട്ടും ബാധിക്കും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർദ്ധരാത്രി ആകുമ്പോഴുള്ള ഭക്ഷണം ഒഴിവാക്കുക, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കമിളച്ചിരിക്കേണ്ടുന്നവർ ചെയ്യുന്നത് നമുക്ക് ചായ, കോഫി മുതലായ പാനീയങ്ങൾ കുടിക്കുക. അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ ബാധിക്കുന്ന, നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചില സമയങ്ങളിൽ, നമുക്ക് വിശ്രമിക്കാൻ കിട്ടുന്ന സമയങ്ങൾ വിശ്രമിച്ചുകൊണ്ട് അവരവരുടെ ജോലിയിൽ വ്യാപൃതരാവുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ

0: മനസ്സിനെ ശാന്തമാക്കുന്ന നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കാനുള്ള പ്രാണായാമങ്ങൾ പരിശീലിക്കുകയും ചെയ്യുക. ഉറക്കം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. നമ്മൾ രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാഡിയൻ റിഥം എന്ന് പറയും, അത് തന്നെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതും ചെറിയ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുള്ളതും ആയ കാര്യമാണത്. അതുതന്നെ നമ്മൾ ചെറുപ്പം മുതലേ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാം. ഉറക്കം വിശ്രമമാണ്, ആ വിശ്രമത്തിന് നമ്മൾ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് വെച്ച് 24 മണിക്കൂർ ഉറങ്ങാനല്ല, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക.
1: ഇപ്പോൾ നമ്മൾ മുതിർന്നവരുടെ കാര്യമാണ് പറഞ്ഞത്, കുട്ടികളിലേക്ക് വരുമ്പോൾ കുട്ടികളും ഇന്നും പലതരത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ സ്കൂളുകളിൽ യോഗ പ്രാവർത്തികമാക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയാമോ?
0: സ്കൂളുകളിൽ യോഗ നിർബന്ധമാക്കണം തീർച്ചയായിട്ടും. അത് നമ്മൾ അത് അനുഭവിച്ചറിയുകയാണ് വേണ്ടത്. ഞാൻ പല ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അവിടെയൊക്കെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏകാഗ്രതയില്ല, ഇരുത്തം കിട്ടാത്ത ഒരവസ്ഥ, അധ്യാപകർ പറയുന്നത് ശ്രദ്ധയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിലേക്കൊക്കെ അവരെ നയിക്കാനുള്ള ഒരുപാട് നല്ല നല്ല ടെക്നിക്കുകൾ യോഗയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കായോത്സർഗ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിങ് മെഡിറ്റേഷനുണ്ട്. 1 മിനിറ്റ് നേരം മാത്രമേ അതിനാവശ്യമുള്ളൂ. എഴുന്നേറ്റ് നിർത്തിച്ച് അവരോട് കണ്ണടച്ച് നിന്ന് കഴിഞ്ഞ് അവരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നത് എത്ര പ്രാവശ്യം എന്ന് എണ്ണാൻ അവരോട് പറയാം. അപ്പോൾ ആദ്യമാദ്യം കുട്ടികളിൽ ചിലർക്ക് 48, 28 അങ്ങനെയൊക്കെ വന്നേക്കാം. നിത്യപരിശീലനത്തിലൂടെ അത് നമുക്ക് 48 എന്നുള്ളത് 8 ലേക്കാക്കിയിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അവരങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശരീരത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് തന്നെ. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ തീർച്ചയായും അവരുടെ ഏകാഗ്രത വർദ്ധിക്കും. ഇത് ഞാൻ ക്ലാസ്സുകളിൽ ചെയ്യിച്ച് തെളിയിച്ച സംഭവമാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മനസ്സിന് സംഘർഷം വരുമ്പോൾ ഞാൻ യോഗ പഠിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണടച്ചിരിക്കാൻ വേണ്ടി പറയും, കണ്ണടച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ, യോഗ പഠിക്കാൻ വന്നേ എന്നുള്ള ചോദ്യം ഉണ്ടാവാം. തീർച്ചയായിട്ടും കണ്ണടച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ കണ്ണ് അനങ്ങുന്നത് എത്ര പ്രാവശ്യം എന്നെണ്ണുക. ആദ്യമൊക്കെ നമുക്ക് എണ്ണാൻ പോയിട്ട് കണ്ണടക്കാൻ തന്നെ പ്രയാസമായിരിക്കും. ദിവസവും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലെ ആ അനക്കം ചലനം. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി പരീക്ഷയെ നേരിടാൻ പോകുന്ന കുട്ടികൾ, +2 ക്ലാസ്സുകളിലൊക്കെ 10th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യോഗ നിദ്ര പോലുള്ള വിശ്രമം അവസ്ഥ, ആ വിശ്രമാവസ്ഥ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കാൻ വളരെയധികം ഉപകാരപ്രദമാണ്. ഈ പറഞ്ഞ ആസനങ്ങളോടൊപ്പം തന്നെ പ്രാണായാമം, പ്രാണായാമം ചെയ്യിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ടും ഭ്രാമരി പ്രാണായാമം എന്നുള്ളൊരു പ്രാണായാമം, അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ഏകാഗ്രത വർദ്ധിക്കും. അപ്പോൾ ദിവസവും അത് പരിശീലിപ്പിക്കാൻ, കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്.
1: ടീച്ചറുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, യോഗ കൊണ്ടുണ്ടായ ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: എൻ്റെ ജീവിതം, യോഗ ഞാൻ ആരംഭിക്കുന്നത് 2003. അത് തുടങ്ങാനൊരു കാരണം എന്ന് വെച്ചാൽ ശാരീരികമായ അസ്വസ്ഥതകൾ ആരംഭിച്ചതുകൊണ്ടാണ്. നട്ടെല്ലിന് വളവ്, സ്കോളിയോസിസ് എന്ന് പറയും, നട്ടെല്ലിന് വളവ് വന്നപ്പോൾ നടുവേദന, കലശലായ നടുവേദന. ആയുർവേദ ചികിത്സയൊക്കെ നടത്തും, വർഷം തോറും നടത്തും. പിന്നീട് കുറച്ച് നമ്മൾ സ്കൂളിലൊക്കെ പോയി അങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ വീണ്ടും വേദന വരും. ആ ഒരവസ്ഥയിലാണ് അത് തുടങ്ങിയിരുന്നത്. പിന്നീട് 2003 ഇങ്ങനെ യോഗയിലേക്ക് കടക്കാമെന്ന് വെച്ച്, യോഗ ചെയ്തു നോക്കാമെന്ന് വെച്ചതാണ്. അങ്ങനെയാണ് ഞാൻ യോഗയിലേക്ക് എത്തുന്നത് തന്നെ. 2003 തൊട്ട് ഈ തീയതി വരെ ഞാൻ

0: ഒരു മരുന്നും അതിനു വേണ്ടി കഴിച്ചിട്ടില്ല. നടുവേദന പാടേ മാറി എന്ന് തന്നെ പറയാം. കാരണം അത് പേശികളെ, ഞാൻ നേരത്തെ പറഞ്ഞു, പേശികളെ ഒക്കെ അയവ് വരുത്തുന്നതാണ്, മസിലുകൾക്ക് ശക്തി കൂട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്കതിനോട് നല്ലൊരു വിശ്വാസം വന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ 2014 എൻ്റെ ജീവിതം ഒരു പ്രതിസന്ധി ഘട്ടം നേരിടുന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ യോഗ വിഷയമാക്കിയെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ MSc യോഗയൊക്കെ കഴിഞ്ഞത്. പിന്നീട് പലരെയും യോഗ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്, നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈകളിൽ പിടിച്ചു നിർത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ യോഗ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ലാതെ പറയാം. അത് ഞാൻ എൻ്റെ ചുറ്റിലുമുള്ളവർക്കും യോഗ പഠിക്കാനായിട്ട് വരുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാറുമുണ്ട്.
1: സ്ത്രീകളിൽ എങ്ങനെയാണ് യോഗ ഉപകാരപ്രദമാകുന്നത്?
0: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശാരീരിക അസ്വസ്ഥതകളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമത്തിന് തൊട്ട് മുമ്പും പിമ്പുമുള്ള ദിനങ്ങളൊക്കെ. കുറച്ച് വർഷങ്ങളോളം, ഏതാണ്ട് ഒരു 40 വയസ്സിന് ശേഷം എന്ന് തന്നെ പറയാം. അങ്ങനെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദനകൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ആർത്തവ വിരാമം എന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അത് നമുക്ക് ആർക്കും തന്നെ മാറ്റിമറിക്കാനും സാധ്യമല്ല. അത് പ്രധാനമായിട്ടും ആ സമയങ്ങളിൽ മിക്കവാറും സ്ത്രീകളിൽ കാൽമുട്ട് വേദന, സന്ധി വേദന മുതലായ വേദനകളും അതോടൊപ്പം മനസ്സിലെ വിഷമങ്ങൾ, ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയി മാറാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജൻ്റെ അളവ് ഒരു പരിധിവരെ കുറയുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സന്ധികളിൽ കാണുന്ന ഒരു സിനോവിയൽ ഫ്ലൂയിഡ് വറ്റുന്നതാണ്. അപ്പോൾ എല്ലാ സന്ധികളിലും ചലനങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെ ലൂബ്രിക്കൻ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആ സന്ധികളിലുണ്ടാകുന്ന വേദനകളൊക്കെ മാറ്റുക. ശരീരത്തിന് വേദനകൾ മാറിക്കഴിയുമ്പോൾ തന്നെ മനസ്സിനും ചെറിയൊരു ഉല്ലാസം വരുന്നു. അതോടൊപ്പം കപാലഭാതി പോലുള്ള പ്രാണായാമങ്ങൾ, അങ്ങനെയുള്ള ധ്യാനമുറകൾ എന്നിവയൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാം. ഞാനും ഒരു സ്ത്രീയാണ്. ഞാനും ആ ഒരു അവസ്ഥയൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് യോഗ വളരെയധികം ഉപകാരപ്രദമാണെന്ന് തന്നെ പറയാം.
1: പല ജീവിതശൈലി രോഗങ്ങളെയും യോഗയിലൂടെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നത് നിരവധി പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പോൾ ഒരുപാട് ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ വിഭാഗം ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ, കുട്ടികളെ വേറെ തന്നെ വെച്ചുകൊണ്ട് റിസർച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് അങ്ങനെ പഠനങ്ങൾ ചെയ്യിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കൂളുകളിൽ തന്നെയാണ്. തീർച്ചയായും അവരെ രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കാം. ആ യോഗ നിത്യവും പരിശീലിക്കുന്ന കുട്ടികളുടെ ഒരു മാറ്റവും അത് പരിശീലിക്കാത്ത കുട്ടികളുടെ മാറ്റവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്കവിടെ വലിയൊരു വ്യത്യാസം തന്നെ കാണാൻ വേണ്ടി പറ്റും. യോഗ പരിശീലിക്കുന്ന കുട്ടികൾക്ക് മാർക്കിൻ്റെ കാര്യമായാലും ഓർമ്മശക്തിയുടെ കാര്യമായാലും അവരുടെ ഒരു പെരുമാറ്റ രീതിയിൽ പോലും അതിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിത്യമായ അഭ്യാസത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളായ നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ടെൻഷൻ, ശ്വാസകോശ ജന്യ രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആ രോഗങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ യോഗയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പഠനങ്ങൾ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ യോഗ ചെയ്താൽ മതി എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. ഉടനെ തന്നെ ഡോക്ടറെ കാണുക, ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കുക, മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ യോഗ ചെയ്യുകയും മരുന്നിൻ്റെ കാഠിന്യം കുറച്ചു കൊണ്ടുവരികയും പിന്നീട് മരുന്ന് ഒഴിവാക്കാൻ സമയമാകുമ്പോൾ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ആ ഒരു ഘട്ടത്തിലൂടെ മാത്രമേ നീങ്ങിക്കൂടൂ.
1: ആധുനിക യുഗത്തിൽ യോഗയുടെ ഒരു പ്രസക്തി കൂടി ഒന്ന് പറയാമോ ടീച്ചർ?
0: ആധുനിക യുഗത്തിൽ യോഗ വളരെയധികം പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി എല്ലാവർക്കും ഇന്ന് യോഗ ചെയ്യണം. എല്ലായിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും യോഗയുടെ ഒരു ബോർഡ് കാണാം, യോഗ ക്ലാസ്സുകൾ കാണാം, ഓൺലൈൻ ക്ലാസ്സുകൾ. ഇത്രയും വലിയൊരു ശാസ്ത്രവിദ്യ, അതിൽ എന്തെങ്കിലും സത്യമില്ലെങ്കിൽ ആളുകൾ ഇതിൻ്റെ പുറകെ പോകില്ലല്ലോ. അത് അനുഭവിച്ചറിയേണ്ട ഒരു സത്യം തന്നെയാണ്.
1: ടീച്ചർ പറഞ്ഞു, ഇപ്പം എല്ലാ സ്ഥലത്തും പോയി നോക്കിയാൽ നമുക്ക് യോഗ ക്ലാസ് എന്നുള്ള ബോർഡ് കാണാം. യോഗ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന

0: ഉണർത്തുന്ന ഒരാൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്?
1: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു അടിച്ചമർത്തലില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന്, അതായത് ശരീരം വഴങ്ങുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ അടിച്ചമർത്തി അത് ചെയ്യാൻ ഇത് ചെയ്യാൻ നിർബന്ധിക്കും. അവിടെ നമുക്ക് പോകാൻ ഇഷ്ടമുണ്ടാവില്ല. കാരണം നമ്മൾ നമ്മുടെ മാനസിക സംഘർഷം കുറയ്ക്കാനാണ് യോഗയ്ക്ക് പോകുന്നത്. പിന്നീട് ഗുരുമുഖത്ത് നിന്നും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യോഗയുടെ കൂടെ തീർച്ചയായിട്ടും സയൻസും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോൾ ഏതേത് സന്ധികളിൽ ഏതേത് മസിലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, നമുക്കെന്താണോ ആവശ്യം അതിനുള്ളതാണോ അവർ പഠിപ്പിക്കുന്നത് എന്ന് തന്നെ നോക്കിയിട്ട് വേണം നമ്മൾ യോഗ പരിശീലകരെ തിരഞ്ഞെടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: ഈ വ്യാജ പരിശീലകരും സ്ഥാപനങ്ങളും ഉണ്ടോ?
1: എനിക്ക് പെട്ടിട്ടുണ്ട്. കാരണം വെറുതെ ഒരു ഡിഗ്രി എടുക്കുക, ഡിഗ്രി എടുത്തിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആസനങ്ങൾ തന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള ആസനങ്ങളൊക്കെ പഠിപ്പിക്കുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ അവസ്ഥ, നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്ന ആളുടെ അവസ്ഥ. ഒരു ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ സൂര്യനമസ്കാരം, ഉദാഹരണത്തിന് സൂര്യനമസ്കാരം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ആസനങ്ങൾ, തല കീഴായിട്ട് നിൽക്കുന്ന ആസനങ്ങൾ ചെയ്യിക്കാൻ പറ്റുമോ ചെയ്യിച്ചൂടുവോ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ പരിധികളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് മാത്രമേ യോഗ പഠിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് മറ്റൊരു ദൂഷ്യഫലമാണ് നമുക്ക് തരിക.
0: അപ്പം നമ്മൾ സ്വയം ചിലപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് യോഗ പരിശീലിക്കുന്നവരുണ്ടാവാം, അവരോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? അതിനൊരു വേറൊരു വിപരീത ഫലം ഉണ്ടാവുമോ?
1: വിപരീത ഫലം ഉണ്ടായേക്കാം. കാരണം അവിടെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അത് പലരും കൃത്യമായും മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായും ബോധ്യമല്ല. എങ്കിലും ഒരു സംശയമാണത്. ഓരോന്നിനും ഇന്ന സ്ഥലത്ത് ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോൾ, ചില ആസനങ്ങൾ ചെയ്യുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ആസനത്തിൽ രണ്ടോ മൂന്നോ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കണം. ചിലത് നിൽക്കാതെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് തെറ്റായിട്ട് പഠിപ്പിക്കുന്നവരും ഉണ്ടായേക്കാം. അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും വിപരീത ഫലം തന്നെ ചെയ്യും. ശ്വാസകോശത്തിനായാലും ശ്വാസം എടുക്കുന്നതും വിടുന്നതും അതറിഞ്ഞിരിക്കണം. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗുരുമുഖത്ത് നിന്നും, നല്ല രീതിയിൽ അറിയുന്ന ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ തീർച്ചയായിട്ടും പഠിക്കണം.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ടീച്ചർക്ക് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു 10 മണിക്കൂർ ഉറങ്ങാനെടുത്തു എന്ന് തന്നെ വിചാരിക്കാം. ബാക്കിയുള്ള സമയങ്ങൾ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുത്താലും 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരമണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ നോക്കുന്നതല്ലേ നല്ലത്.
0: യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചും ഈ ആധുനിക ലോകത്ത് യോഗയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ടീച്ചർ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
0: ആധുനിക യുഗത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചത്, ആധുനിക യുഗത്തിൽ യോഗയുടെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാധ്യാപികയും യോഗ പരിശീലികയുമായ ശ്രീമതി സിന്ധു PU ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച.
2: ആരോഗ്യവാണി

നാളെ രാവിലെ 6:30 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കുന്ന യോഗ സംഗമത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം.

0: ഡോക്ടർ വിവേക് കർമഹേ കാ ഗായൻ രാഗ് ബാഗേശ്രീ. ഡോക്ടർ വിവേക് കർമഹേ അപ്നി ഗായൻ കാ സമാപന രാഗ് സോഹിനി സേ കർ രഹേ ഹേ. മധ്യലയ തീൻ താൽ മേ നിബദ്ധ രചന കി ബോൽ ഹേ ദേഖ് ദേഖ് മന ലലചായി, ഔർ ദ്രുത തീൻ താൽ മേ നിബദ്ധ രചന കി ബോൽ ഹേ രംഗ് ന ഡാരോ ശ്യാം ജി.
1: That was Dr. Vivek Karmahe's vocal rendition in Raag Bageshri. Dr. Vivek Karmahe is concluding his recital with Raag Sohini. The Madhyalay composition set to Teen Taal has the lyrics Dekh Dekh Man Lalchai. And the Drut composition set to Teen Taal has the lyrics Rang Na Daro Shyam Ji.

0: എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി.
1: രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് കാർഷിക മേഖല. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിൻ്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 18% സംഭാവന കാർഷിക മേഖലയാണ് നൽകുന്നത്. ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ 1/2 ഭാഗത്തോളം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഉപജീവനം നയിക്കുന്നത്. കർഷകരുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വായ്പയ്ക്ക് ഗണ്യമായ പങ്കാണുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഉയർന്ന കാർഷിക ഉൽപ്പാദനം, വിപുലമായ ജലസേചനം, വായ്പാ ലഭ്യത, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ, അനുബന്ധ മേഖലകളിലെ വളർച്ച എന്നിവ ഈ പരിവർത്തനത്തിലൂടെ സാധ്യമായി. സംഭരണ സംവിധാനം, സുസ്ഥിര വിപണി, ആദായകരമായ വിലനിർണയം, ദേശീയ ഭക്ഷ്യസുരക്ഷ എന്നിവയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസംസ്കരണം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള സംരംഭങ്ങൾ എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും സുസ്ഥിരമായ നയങ്ങളും വർദ്ധിച്ച പൊതുനിക്ഷേപവും ഉണ്ടായതോടെ മികച്ച വികസനമാണ് ദൃശ്യമായത്. ഈ ഇടപെടലുകളെല്ലാം കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിനും കാരണമായി. കർഷകരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ രാജ്യത്തെ അന്നദാതാക്കളുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമം ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: सर्वोच्च प्राथमिकता है. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं.
1: രാജ്യത്തെ മൊത്ത മൂല്യവർദ്ധനവിന്റെ 18% കൃഷിയും അനുബന്ധ മേഖലയിലുമാണ്. 2014-15 20.9 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഇത് 2023-24 48.7 ലക്ഷം കോടിയുടെ ഗണ്യമായ വർധനയാണ് കാഴ്ചവെച്ചത്. ചെറുകിട നാമമാത്ര ഭൂവുടമകളായ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 6,000 രൂപ വീതം 3 ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നു. ഇടനിലക്കാരില്ലാതെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2026 മാർച്ച് വരെ PM കിസാൻ വഴി 4.28 ലക്ഷം കോടി രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. 9.44 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതിന് പ്രയോജനം ലഭിച്ചു. 25% ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ലഭിച്ചത്. ഇത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സുരഭി വീട്ടിൽ സുജിത് എസിന് PM കിസാൻ പദ്ധതി പ്രകാരം പുതിയ ജീവിതമാർഗമാണ് ലഭ്യമായത്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സുജിത് പദ്ധതി പ്രയോജനപ്പെടുത്തി കൃഷിയെ ഉപജീവന മാർഗമാക്കി മാറ്റുകയായിരുന്നു. പദ്ധതി ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി സുജിത് ആകാശവാണിയോട്.
3: ഞാൻ എലന്തൂർ പഞ്ചായത്തിലെ

0: സ്ഥിര താമസക്കാരനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല രണ്ട് പടുതാക്കുളം കിട്ടി. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമുക്ക് കോഴിവളവും കിട്ടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള മീൻവളവും നമുക്ക് ഇവിടുത്തേക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനുമാണ്. ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പല പല പ്രോജക്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ നോഡൽ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് KCC ലോണുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്.
1: കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം. പിന്നീട് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി KCC പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ വ്യാപനം കൂടുതൽ കർഷകർക്ക് സ്ഥാപനവത്കൃത വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചു. കർഷകർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പശുപാലകർക്കും ഈ സൗകര്യം വ്യാപിപ്പിച്ചതിലൂടെ കാർഷിക അനുബന്ധ മേഖലകൾക്കും പ്രോത്സാഹനം ലഭിച്ചു. പ്രവർത്തനക്ഷമമായ KCC അക്കൗണ്ടുകളുടെ എണ്ണം 2013-14 6.46 കോടിയിൽ നിന്ന് 2024-25 7.81 കോടിയായി വർദ്ധിച്ചു. ഈ അക്കൗണ്ടുകളിലെ തുക 2014 മാർച്ചിൽ 4.26 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 മാർച്ചിൽ 10.20 ലക്ഷം കോടി രൂപയായി. KCC പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ മേഖലയെ ബാധിക്കുന്ന വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 crore ഫാമേഴ്സ്, ഫിഷർമെൻ and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൃഷിയിൽ വിജയം കൈവരിച്ച പാലക്കാട് നിന്നുള്ള കർഷകൻ രാധാകൃഷ്ണൻ തന്റെ അനുഭവം പങ്കുവെക്കുന്നു.
3: പാലക്കാട് ജില്ലയിലെ 700 പഞ്ചായത്തിൽ ചെറുപ്പുളിച്ചി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഞാൻ കൂടുതലായിട്ട് നെല്ല് കൃഷിയാണ് ചെയ്യുന്നത്, കൂടെ തെന്നുണ്ട്, കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. ഞാൻ KCC ലോൺ എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സഹായമാണത്. മറ്റ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടന കൊണ്ടാണ്. KCC ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുത്താൽ മതി. നമുക്ക് എത്ര ഗഡുക്കളായിട്ട് വേണമെങ്കിൽ ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അതാണ്.

0: വെച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 160,000 രൂപ വരെ ബാങ്കുകൾ തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു ബുദ്ധിമുട്ടില്ല അത് പാസ്സാക്കി എടുക്കാൻ. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങുംതോട്ടം ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഈ തുക ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
1: കർഷകരെ സംരക്ഷിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. 22 നിർബന്ധിത വിളകൾക്ക് പ്രതിവർഷം മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018-19 മുതൽ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായി മിനിമം താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുസംഭരണം ഗണ്യമായി വികസിച്ചു. ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി തുടങ്ങിയ വിളകൾ MSP നിരക്കിൽ വാങ്ങുന്നതിലൂടെ പൊതുസംഭരണം കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. 2004-2014 കാലയളവിൽ 698.7 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2014-2026 കാലയളവിൽ മൊത്തം സംഭരണം 1229.2 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇത് ഏകദേശം 76% വളർച്ച രേഖപ്പെടുത്തി. 2014 മുതൽ 2026 ഫെബ്രുവരി വരെ മൊത്തം MSP മൂല്യം 26.32 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് മുൻ ദശകത്തേക്കാൾ 3.5 മടങ്ങ് കൂടുതലായിരുന്നു. കർഷകർക്ക് ലഭ്യമായ വിപണി പിന്തുണയുടെ വ്യാപ്തിയെയാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നടപ്പാക്കി. പ്രകൃതിക്ഷോഭം, കീടബാധ എന്നിവ മൂലം കൃഷി നശിച്ചാൽ കർഷകർക്ക് ഇതുവഴി സംരക്ഷണം നൽകുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി കർഷകർക്ക് വിളനാശ സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. PMFBY കീഴിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷി രക്ഷക് പോർട്ടലും ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഏകദേശം 500 എക്സിക്യൂട്ടീവുകൾ പരാതി പരിഹാര സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 4 കോടിയിലധികം കർഷകരെ ഇൻഷുർ ചെയ്തു. 2016-17 മുതൽ 92.46 കോടി കർഷകർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ 31 വരെ 1.96 ലക്ഷം കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു. ഏകദേശം 24.31 കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്തു. PMFBY.gov.in എന്ന പോർട്ടൽ വഴിയോ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് നൽകി. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യോഗ്യരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രായത്തിനനുസരിച്ച് മാസം വെറും 55 രൂപ മുതൽ 200 രൂപ വരെയാണ് വിഹിതമടക്കേണ്ടത്. 2026 ഫെബ്രുവരി വരെ ഏകദേശം 24.95 ലക്ഷം കർഷകർ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. കർഷകർക്കിടയിൽ സാമൂഹിക സുരക്ഷാ പരിരക്ഷയുടെ ക്രമാനുഗതമായ വികസനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന വ്യാപ്തിയും ജല ഉപയോഗ കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ജലസേചന മേഖലയുടെ വ്യാപ്തി മൊത്തം വിളപ്രദേശത്തിന്റെ 49.3% നിന്ന് 55% വർദ്ധിച്ചു. ഓരോ തുള്ളി വെള്ളത്തിലും കൂടുതൽ വിളവ് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സ്പ്രിംഗ്ലർ രീതി സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ സബ്സിഡി നൽകുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇതിലൂടെ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു. കൃഷിഭവൻ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാം. കേരളത്തിൽ എയിംസ് പോർട്ടൽ വഴി കാർഷിക ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാം. കർഷകർക്ക് മണ്ണിന്റെ പോഷകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വളത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവും നൽകുന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. മണ്ണിലെ പോഷകങ്ങളുടെ അളവ് പരിശോധിച്ച് കൃത്യമായ വളപ്രയോഗം നടത്താൻ പദ്ധതി കർഷകരെ സഹായിക്കുന്നു. 2014-15 മുതൽ 2026 മാർച്ച് വരെ ഏകദേശം 26 കോടി കാർഡുകൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി 8313 മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ സ്ഥാപിച്ചു. കൂടാതെ മണ്ണിന്റെ ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നതിനും കാർഷിക രീതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനുമായി 70,000-ത്തിലധികം കൃഷി സഖികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സുസ്ഥിര കൃഷി രീതികൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവ മൂല്യ ശൃംഖല വികസനം വടക്കുകിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാം

പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്കു കിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവ മൂല്യ ശൃംഖല വികസനം വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാസവസ്തുക്കളില്ലാത്ത കൃഷിരീതികൾ നടപ്പിലാക്കാനും സഹായിക്കും. ഈ പദ്ധതി ഇതുവരെ 9 ലക്ഷം ഹെക്ടറിൽ വ്യാപിപ്പിക്കുകയും 19 ലക്ഷം കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൂടാതെ 2014-2025 കാലയളവിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 2996 വിള ഇനങ്ങൾ പുറത്തിറക്കി. കൃഷിയിലും അനുബന്ധ മേഖലകളിലുമായി 8.5 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 448 ഗ്രാമങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഗ്രാമ മാതൃകകളും സർക്കാർ സൃഷ്ടിച്ചു. രാജ്യത്തുടനീളമുള്ള 79 ജില്ലകളിലായി 1.04 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷി സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടപെടലുകൾ കാർഷിക വരുമാനം ഹെക്ടറിന് പ്രതിവർഷം 1.5 മുതൽ 3.6 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. 12 വർഷ കാലയളവിനിടെ പുനരുപയോഗ ഊർജവും കാർഷിക വികസനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷാ ഏവം ഉത്തൻ മഹാഭിയാൻ അഥവാ PM KUSUM കൃഷിയിൽ സൌരോർജത്തിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോളാർ പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയും അനുബന്ധ മേഖലകളുമാണ് ഉപജീവന മാർഗത്തിന്റെ പ്രാഥമിക സ്രോതസ്. ഗ്രാമീണ സ്ത്രീകളിൽ 80% ഈ മേഖലകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33% പേർ കാർഷിക തൊഴിലാളികളും 48% പേർ സ്വയം തൊഴിൽ ചെയ്യുന്ന കർഷകരുമാണ്. ആഗോള കൃഷിയിൽ സ്ത്രീകളുടെ സുപ്രധാനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നു. വിള ഉൽപാദനം, കന്നുകാലി പരിപാലനം, കാർഷിക നവവൽക്കരണം, മത്സ്യബന്ധനം, പൂന്തോട്ട പരിപാലനം, വിളവെടുപ്പിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, വിപണനം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയിലും സ്ത്രീ പങ്കാളിത്തം വ്യാപിക്കുന്നു. തൽഫലമായി കാർഷിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ പങ്കാളിത്തം കേന്ദ്രമാണ്. ഇന്ത്യയെ കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വനിതാ കർഷകർ ഗണ്യമായ പങ്കുവഹിക്കുന്നു. വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിപണികൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മോഡിഫൈഡ് ഇന്ററസ്റ്റ് സബ്വെൻഷൻ സ്കീം തുടങ്ങിയ പദ്ധതികൾ, സബ്സിഡികൾ, നേരിട്ടുള്ള വരുമാന കൈമാറ്റം എന്നിവയിലൂടെ സ്ത്രീ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായും ആട്, കോഴി, പന്നി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 50% വരെ സബ്സിഡിയാണ് നൽകി വരുന്നത്. മത്സ്യകൃഷി മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കൽ, മത്സ്യക്കൂട് കൃഷി, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ, വിപണനത്തിനുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം, നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തുടങ്ങിയ സംരംഭങ്ങൾ സാങ്കേതിക വിദ്യ, നൈപുണ്യ വികസനം, ഉപജീവന വൈവിധ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. വിതരണ സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഇടപെടലുകളും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ലഭ്യത, സുതാര്യത, ഉൾപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം ഓൺലൈനായി മികച്ച വിലയ്ക്ക് വിൽക്കാനുള്ള ഏകീകൃത ഡിജിറ്റൽ വിപണിയായ ഇനാം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി 84,200 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവ സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ പ്രധാനമാണ്. 2025 ആരംഭിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴ്ന്ന പ്രകടനം കാഴ്ചവെക്കുന്ന 100 കാർഷിക ജില്ലകളെ ലക്ഷ്യമിടുന്നു. ജലസേചനം, വിള വൈവിധ്യം

0: സാമൂഹ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, മെച്ചപ്പെട്ട വായ്പാ ലഭ്യത എന്നിവയിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ഈ സംരംഭം 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ നൽകി വരുന്നുണ്ട്. ട്രാക്ടർ, പവർ ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40% മുതൽ 80% വരെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ലഭ്യമാകുന്നത് ഇത് ഉറപ്പാക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏകദേശം 79.8 കോടി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. കൂടാതെ സാർത്ഥക് TDS പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് 25,530 കോടി രൂപ അനുവദിക്കും. രാജ്യത്തുടനീളമുള്ള ഏകദേശം 81.35 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സംവിധാനം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം ഏകദേശം 99.8% ന്യായവില കടകളിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 98%ത്തിലധികം ഇടപാടുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വിതരണത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നിരവധി പുതിയ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 24,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 11,440 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതാ ദൌത്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലളിതമാക്കാനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ, രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ, കൃഷിഭൂമിയുടെ ഡിജിറ്റൽ മാപ്പ്, നിലവിലെ വിളകൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന അഗ്രി സ്റ്റാക്ക്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ കർഷകരുടെ സംശയങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകുന്ന ചാറ്റ്ബോർഡ് സംവിധാനമായ കിസാൻ ഇ മിത്ര എന്നിവയും എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമായതായി തിരുവനന്തപുരം മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ചിത്ര ജി ആകാശവാണിയോട് പറഞ്ഞു.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാർഷിക വിപണന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷകരെയും വ്യാപാരികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് ഇനാം പദ്ധതിയിൽ ഏകദേശം 2 കോടി കർഷകരും 3 ലക്ഷത്തോളം വ്യാപാരികളും അംഗങ്ങളാണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് രാജ്യത്തെ കാർഷിക വിപണികളെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു. സുതാര്യമായ വില നിർണയം സാധ്യമാക്കി. കേരളത്തിലെ 6 പ്രധാന കാർഷിക ചന്തകൾ ഇനാമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് രാജ്യത്ത് എവിടെയുമുള്ള വ്യാപാരികൾക്ക് നൽകാനായി കഴിയുന്നു. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് സൗകര്യം ആണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ജനസേചന രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, PDMC പ്രധാന ലക്ഷ്യം ഉയർന്ന ജലവിനിയോഗക്ഷമത, ജലസംരക്ഷണം എന്നിവ നടപ്പിലാക്കുക എന്നതാണ്. 95 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ ജലവിതരണം, ജലസംരക്ഷണ ഘടനകൾ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റിൽ PMKSYക്ക് 6,587 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന് 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതമായ കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും. ഇതിന് പരിഹാരമായി കാർഷിക യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, അല്ലെങ്കിൽ SWAM. ഇതിലൂടെ വ്യക്തിഗത കർഷകർക്ക് ട്രാക്ടർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, മോട്ടോർ പമ്പുകൾ, തെങ്ങുകയറ്റ യന്ത്രങ്ങൾ, ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവ 40 മുതൽ 50% വരെ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാണ്.

0: ലഭ്യമാകുന്നു. യുവ കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി RKBY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതി നടപ്പിലാക്കി. രാജ്യത്ത് 24 അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുകയും 1943 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് 146 കോടിയിലധികം ധനസഹായം നൽകുകയും ചെയ്തു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി വളർത്തുക, യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക, കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം, പ്രോട്ടോടൈപ്പ് വികസനം, മെന്ററിംഗ്, സാങ്കേതിക സഹായം, ധനസഹായം എന്നിവ നൽകുക, ഇതൊക്കെയാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
1: കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമെന്ന നിലയിൽ നിന്ന് ലാഭകരമായ ഒരു ബിസിനസ് മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. PM കിസാൻ പോലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ആശ്വാസമേകിയപ്പോൾ ഇനാം, നമോ ഡ്രോൺ ദീദി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൃഷിയെ കൂടുതൽ ആധുനികവൽക്കരിച്ചു. വിള ഇൻഷുറൻസും സോയിൽ ഹെൽത്ത് കാർഡും കർഷകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പയർവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കുമായി അടുത്തിടെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ വരും വർഷങ്ങളിലും ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. പരമ്പരാഗത രീതികളെ ശാസ്ത്രീയ വിജ്ഞാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകക്ഷേമവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ മുൻനിർത്തിയുള്ള സമഗ്രമായ ഒരു വികസന മാതൃകയാണ് ഈ 12 വർഷം കൊണ്ട് സർക്കാർ കാഴ്ചവെച്ചത്. സ്വയം പര്യാപ്തതയിലേക്കും കർഷകക്ഷേമത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. 438.6 മീറ്ററിലെ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. ഇതേ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.